ശുഭദിന ചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ആസൂത്രണം എന്നാൽ കേവലമായ ഒരു ആലോചന മാത്രമാണ്. ആ ആലോചനയിലൂടെ സാധ്യമാകുമെങ്കിൽ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളെയാണ് ആസൂത്രണം എന്ന് പറയുന്നത്. വർത്തമാനകാലം അഥവാ പ്രസന്റ്, ഈ നിമിഷം, അതാണ് ഏറ്റവും മനോഹരം. അവിടെയാണ് നാം ജീവിച്ചു തീർക്കേണ്ടത്. ഭാവി നമ്മുടെ കയ്യിലല്ല എന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ഏറ്റവും മനോഹരമായ വിരിപ്പിൽ വിരിച്ചു കിടന്നുറങ്ങാനും ഏറ്റവും നല്ല പാത്രത്തിൽ ഏറ്റവും നല്ല ഭക്ഷണം കഴിക്കേണ്ടതുമെല്ലാം ഈ നിമിഷമാണ്. നാളെ ആർക്കോ വേണ്ടി കരുതി വെച്ച് ഒടുവിൽ ജീവിതത്തിന്റെ എല്ലാ സുഖരസാനുഭൂതികളും നഷ്ടപ്പെട്ട ശേഷം നിർനിമേഷരായി അനുഭവിച്ചില്ലല്ലോ എന്ന് നോക്കിയിരിക്കേണ്ടവരല്ല നമ്മൾ. ഞാൻ പറയാൻ വന്നത്, ഈ കോവിഡ് കാലവും ഇതിന്റെ ഒരു ദുരന്തവുമൊക്കെ നമ്മളെ പഠിപ്പിച്ച ചില പാഠങ്ങളുണ്ട്. പണ്ട് പ്രായമായവർ വീട്ടിലേക്ക് വരുമോ എന്ന് ആരോടെങ്കിലും ചോദിച്ചാൽ ദൈവം ഇടയാക്കുമെങ്കിൽ നാളെ വരാം, ഈശ്വര കൃപയാൽ വരാം എന്നൊക്കെ പറയും. മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരാണെങ്കിൽ ഇൻഷാ അല്ലാഹ്, അല്ലാഹു ഇടയാക്കുമെങ്കിൽ വരാം, എങ്ങനെയൊക്കെയാണ് ഒരു കാലത്ത് ആളുകൾ പറഞ്ഞിരുന്നത്. അങ്ങനെ പറയുന്നതിൻ്റെ പിന്നിലെ ഏറ്റവും പ്രധാനപ്പെട്ട യുക്തി എന്നത് അടുത്ത നിമിഷം എന്താണെന്ന് അറിയാൻ കഴിയുന്നില്ല എന്ന ഒരു മനുഷ്യന്റെ നിസ്സഹായത തന്നെയാണ്. പക്ഷെ പിന്നീട് നമുക്കെന്തൊക്കെയോ ആയപ്പോൾ, സമ്പത്തും വിദ്യാഭ്യാസവും ആരോഗ്യവും വാഹനവും വലിയ വലിയ വീടുകളൊക്കെ ആയപ്പോൾ, നാളെയും അടുത്ത നിമിഷവും അടുത്ത ആഴ്ചയും അടുത്ത മാസവും ഒക്കെ നമ്മുടെ കൈപ്പിടിയിലാണെന്നോർത്തു. പക്ഷേ ഒടുവിൽ നാം തിരിച്ചറിഞ്ഞു, നമ്മുടെ കൈപ്പിടിയിലുള്ളത് നമ്മുടെ ജീവൻ മാത്രമാണ്. ബാക്കി പ്രവൃത്തികളെല്ലാം, ആസൂത്രണമെല്ലാം വേറെന്തിൻ്റെയൊക്കെയോ കൈപ്പിടിയിലാണ്. കാലമാണ് ഏറ്റവും വലിയ സാക്ഷി, കർമ്മം തന്നെയാണ് മറ്റൊരു പ്രധാന സാക്ഷി. നേരുന്നു ശുഭദിനം. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.

ശുഭദിന ചിന്തകൾ. നമ്മുടെ നാടിന്റെ ശബ്ദം, നമ്മുടെ റേഡിയോ, എന്റെ റേഡിയോ 91.2.

0: മുഖ്യമന്ത്രി വി ഡി സതീശൻ. വിനോദസഞ്ചാര മേഖലയിൽ നിർമ്മിത ബുദ്ധിയുടെ ഉപയോഗം കാര്യക്ഷമമാക്കണമെന്ന് കേന്ദ്രമന്ത്രി ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത്. കൃഷിവകുപ്പിന്റെ 2000 കർഷക ചന്തകൾക്ക് സംസ്ഥാനത്ത് ഇന്ന് തുടക്കമാകും. പ്ലസ് വൺ ഇംപ്രൂവ്മെന്റ് പരീക്ഷ ഒക്ടോബറിൽ നടത്തുമെന്ന് സംസ്ഥാന ഗവൺമെന്റ്. 72nd നെഹ്റു ട്രോഫി വള്ളം കളി ഉച്ചയ്ക്ക് ആലപ്പുഴ പുന്നമടക്കായലിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്തെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ ആഗോള തൊഴിൽ മേഖലകളുമായി ബന്ധിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. മലപ്പുറം ജെംസ് കോളേജിൽ പുതിയ അക്കാദമിക് ബ്ലോക്ക് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഉന്നത വിദ്യാഭ്യാസ മേഖലയെ പുതിയ കാലത്തിന്റെ തൊഴിൽ സാധ്യതകൾക്കും സാങ്കേതിക മുന്നേറ്റങ്ങൾക്കും അനുസൃതമായി പരിവർത്തനം ചെയ്യുന്നതിനാണ് ഗവൺമെന്റ് മുൻഗണന നൽകുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ആഗോളതലത്തിൽ അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്ന തൊഴിൽ മേഖലകളെ നിരന്തരം നിരീക്ഷിക്കാൻ വിദഗ്ധരെ ഉൾപ്പെടുത്തി ഗ്ലോബൽ ജോബ് വാച്ച് ടവർ സംവിധാനം സംസ്ഥാനത്ത് രൂപീകരിക്കുമെന്നും സതീശൻ പറഞ്ഞു. സർവകലാശാലകളിലെ പാഠ്യപദ്ധതികൾ കാലാനുസൃതമായി പുനഃസംഘടിപ്പിച്ച് തൊഴിലധിഷ്ഠിത കോഴ്സുകൾക്ക് പ്രാധാന്യം നൽകുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. വിനോദസഞ്ചാര മേഖലയിൽ നിർമ്മിത ബുദ്ധിയുടെ ഉപയോഗം കാര്യക്ഷമമാക്കണമെന്ന് കേന്ദ്രമന്ത്രി ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത് പറഞ്ഞു. ജയ്പൂരിൽ ബ്രിക്സ് ടൂറിസം മന്ത്രിമാരുടെ യോഗത്തിൽ പങ്കെടുത്ത ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 10 വർഷത്തിനിടെ ഇന്ത്യയിലെ വിനോദസഞ്ചാരികളുടെ എണ്ണം 3x വർദ്ധിച്ചെന്നും വിനോദസഞ്ചാര മേഖലയിൽ നൈപുണ്യ വികസനം അനിവാര്യമാണെന്നും ഷെഖാവത്ത് പറഞ്ഞു. ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്ത് ബ്രിക്സ് യുവജനകാര്യ മന്ത്രിമാരുടെയും കായിക മന്ത്രിമാരുടെയും യോഗത്തിന് ഇന്ന് തുടക്കമാകും. യുവജനക്ഷേമ കായിക മേഖലകളിലെ സഹകരണം ശക്തമാക്കാൻ ബ്രിക്സ് അംഗരാജ്യങ്ങളിലെ മന്ത്രിമാരും പ്രതിനിധി സംഘ തലവന്മാരും യോഗങ്ങളിൽ പങ്കെടുക്കും. കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ അധ്യക്ഷനാകും. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ ബ്രിക്സ് ടൂറിസം മന്ത്രിമാരുടെ യോഗം ഇന്നലെ ജയ്പൂരിൽ സമാപിച്ചു. ബ്രിക്സ് അംഗരാജ്യങ്ങൾ തമ്മിൽ ടൂറിസം സഹകരണം ശക്തിപ്പെടുത്തുന്നതിന് ചട്ടക്കൂട് ഒരുക്കുന്ന ജയ്പൂർ പ്രഖ്യാപനം യോഗം ഏകകണ്ഠമായി അംഗീകരിച്ചു. കൃഷിവകുപ്പ് ഒരുക്കുന്ന 2000 കർഷക ചന്തകൾക്ക് സംസ്ഥാനത്ത് ഇന്ന് തുടക്കമാകും. മന്ത്രി ടി സിദ്ദിഖ് തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും. മന്ത്രി കെ മുരളീധരൻ ചടങ്ങിൽ അധ്യക്ഷനാകും. കർഷകരിൽ നിന്ന് പച്ചക്കറികൾ നേരിട്ട് സംഭരിച്ച് ഉപഭോക്താക്കളിലേക്ക് എത്തിക്കുന്ന സംവിധാനമാണ് ഒരുക്കിയിരിക്കുന്നത്. കർഷകർക്ക് പൊതുവിപണിയേക്കാൾ 10% അധിക വില നൽകുന്നതിനൊപ്പം ഉപഭോക്താക്കൾക്ക് വിപണി വിലയേക്കാൾ 30% വരെ കുറഞ്ഞ തുകയ്ക്ക് പച്ചക്കറികൾ കർഷക ചന്തയിലൂടെ ലഭിക്കും. കൊച്ചി മെട്രോ സർവീസിന്റെ പേര് മാറ്റാൻ നിർദ്ദേശിച്ചു എന്ന വാർത്ത തെറ്റിദ്ധാരണാജനകമാണെന്ന് കൊച്ചി മെട്രോ റെയിൽ അധികൃതർ അറിയിച്ചു. കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡ് എന്ന കമ്പനിയുടെ പേരാണ് കേരളം മെട്രോ റെയിൽ ലിമിറ്റഡ് എന്നാക്കി മാറ്റാൻ MD ഗവൺമെന്റിന് നിർദ്ദേശം സമർപ്പിച്ചത്. കൊച്ചി മെട്രോ അതേ പേരിൽ തന്നെ അറിയപ്പെടുമെന്നും ഭാവിയിൽ തിരുവനന്തപുരം മെട്രോ, കോഴിക്കോട് മെട്രോ എന്നിവ വരുമ്പോൾ അതും അതാത് സ്ഥലങ്ങളുടെ പേരിൽ തന്നെയായിരിക്കും അറിയുകയെന്നും അധികൃതർ വ്യക്തമാക്കി. ഭാവിയിൽ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വരുന്ന മെട്രോയെ ഒരു കുടക്കീഴിലാക്കുന്നതിന്റെ ഭാഗമായാണ് കേരളം മെട്രോ റെയിൽ ലിമിറ്റഡ് എന്ന പേര് നിർദ്ദേശിച്ചത്. ഈ നിർദ്ദേശം സംസ്ഥാന ഗവൺമെന്റിന് പൂർണ്ണ സമ്മതമാണെങ്കിൽ മാത്രമേ നടപ്പാക്കാൻ കഴിയൂവെന്നും KMRL വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി 1st ഇംപ്രൂവ്മെന്റ് പരീക്ഷ ഒക്ടോബർ മാസത്തിൽ നടത്താൻ സംസ്ഥാന ഗവൺമെന്റ് ഉത്തരവിറക്കി. ഇത് സംബന്ധിച്ച് മന്ത്രി എൻ ഷംസുദ്ദീന് വിദ്യാർത്ഥികൾ നൽകിയ നിവേദനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നടപടി. മന്ത്രിയുടെ നിർദ്ദേശത്തെ തുടർന്ന് അടുത്ത ദിവസം തന്നെ പരീക്ഷാ ടൈം ടേബിൾ പുറത്തിറക്കും. നേരത്തെ പ്ലസ് വൺ ഇംപ്രൂവ്മെന്റ് പരീക്ഷ പ്ലസ് ടു പരീക്ഷയോടൊപ്പം 3rd നടത്തിയിരുന്നത്. ഇത് വിദ്യാർത്ഥികൾക്ക് ബുദ്ധിമുട്ട് ഉണ്ടാക്കിയതിനെ തുടർന്നാണ് പുതിയ തീരുമാനം. കോട്ടയം MRFലെ സ്ഥിരം ജീവനക്കാരുടെ 16th ലോങ് ടേം സെറ്റിൽമെന്റ് പുതുക്കി നിശ്ചയിക്കുന്നതിന് ധാരണയായി. മന്ത്രി ബിന്ദു കൃഷ്ണയുടെ അധ്യക്ഷതയിൽ തിരുവനന്തപുരത്ത് നടത്തിയ ഒത്തുതീർപ്പ് ചർച്ചയിലാണ് തീരുമാനം. പുതിയ ലോങ് ടേം സെറ്റിൽമെന്റിന് ഈ മാസം 1 മുതൽ 4 വർഷത്തേക്കാണ് പ്രാബല്യം. UDF ഗവൺമെന്റ് ബാഹ്യശക്തികളുടെ സമ്മർദ്ദ ഫലമായാണ് പ്രവർത്തിക്കുന്നതെന്ന് BJP ദേശീയ സെക്രട്ടറി KSurendran ആരോപിച്ചു. PM ശ്രീ നടപ്പാക്കാൻ വൈകുന്നത് ഇതുകൊണ്ടാണെന്നും അദ്ദേഹം കോഴിക്കോട്ട് പറഞ്ഞു. കോൺഗ്രസ് ഭരിക്കുന്ന എല്ലാ സംസ്ഥാനങ്ങളും PM ശ്രീ നടപ്പാക്കിയെന്നും എന്നാൽ കേരളത്തിൽ കേന്ദ്ര പദ്ധതികളെ എതിർക്കുകയാണെന്നും സുരേന്ദ്രൻ കുറ്റപ്പെടുത്തി. കുന്നമംഗലം ബ്ലോക്ക് പഞ്ചായത്തിലെ നീർച്ചാലുകളുടെ ജനകീയ മാപ്പിംഗ് MA റസാഖ് മാസ്റ്റർ MLA നൽകി മന്ത്രി TE സിദ്ദിഖ് പ്രകാശനം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലെ നീർച്ചാലുകളും തോടുകളും ജലസ്രോതസ്സുകളും ജനകീയ പങ്കാളിത്തത്തോടെ കണ്ടെത്തി രേഖപ്പെടുത്തിയതാണ് മാപ്പ്. വിനോദസഞ്ചാര വകുപ്പും കോഴിക്കോട് ജില്ലാ ഭരണകൂടവും DTPC ചേർന്ന് മറ്റന്നാൾ മുതൽ 30 വരെ സംഘടിപ്പിക്കുന്ന ജില്ലാതല ഓണാഘോഷത്തിന്റെ ഭാഗമായി കോഴിക്കോട് ജില്ലയിലെ തദ്ദേശ സ്ഥാപനങ്ങളുടെ തദ്ദേശ പൂക്കള മത്സരം ഇന്ന് നടത്തും. രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 12 വരെ അതത് തദ്ദേശ സ്ഥാപനങ്ങളിലാണ് പൂക്കളങ്ങൾ ഒരുക്കുക. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. 72nd നെഹ്റു ട്രോഫി വള്ളംകളി ഇന്ന് ആലപ്പുഴ പുന്നമടക്കായലിൽ നടത്തും. ഉച്ചയ്ക്ക് 2 മുഖ്യമന്ത്രി വി.ഡി. സതീശൻ വള്ളംകളി ഉദ്ഘാടനം ചെയ്യും. കർണാടക മുഖ്യമന്ത്രി ഡി.കെ. ശിവകുമാർ മുഖ്യാതിഥിയാകും. ആലപ്പുഴയിൽ നിന്ന് ആർ. രവികുമാർ.
1: ഓളപ്പരപ്പിനെ കീറിമുറിച്ച് കരിനാഗങ്ങളെ പോലെ ആൾക്കൂട്ടങ്ങൾ ചീറിപ്പായുന്ന അത്ഭുത കാഴ്ചയാണ് നെഹ്റു ട്രോഫി ജലോത്സവം. ജലരാജാവിനെ നിശ്ചയിക്കുന്ന ഈ ജലമാമാങ്കത്തിന് ഇത്തവണ 71 ജലരാജാക്കന്മാരാണ് രംഗത്തുള്ളത്. ചുണ്ടൻ വള്ളങ്ങളുടെ വിഭാഗത്തിൽ മാത്രം 22 എണ്ണമുണ്ട്. 1150 മീറ്റർ ട്രാക്കിലാണ് പൂരം. രാവിലെ 11 ചെറുവള്ളങ്ങളുടെ ഹീറ്റ്സ് മത്സരം ആരംഭിക്കും. മലയാളികൾക്ക് പുറമെ മറ്റു സംസ്ഥാനങ്ങളിലുള്ളവരും തുഴച്ചിൽക്കാരായി രംഗത്തുണ്ട്. ഒരു വള്ളത്തിൽ 25% ഇതര സംസ്ഥാനക്കാർ പാടില്ലെന്ന നിയമം ഇത്തവണ നടപ്പിലാക്കിയിട്ടുണ്ട്. ഇന്ന് ആലപ്പുഴ ജില്ലയിൽ പൊതു അവധിയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. പ്രവേശന പാസ് ഉള്ളവർക്ക് മാത്രമാണ് വള്ളംകളി കാണുന്നതിന് ഗാലറിയിലേക്ക് പ്രവേശനം.
0: ആറന്മുള ഉത്രട്ടാതി ജലോത്സവത്തിന് ഗവൺമെന്റിന്റെ പൂർണ്ണ പിന്തുണ ഉണ്ടെന്ന് മന്ത്രി മോൻസ് ജോസഫ് അറിയിച്ചു. ജലോത്സവത്തിന്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് ആറന്മുളയിലെ അവലോകന യോഗത്തിൽ പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം. ഈ മാസം 30 നടത്തുന്ന ജലോത്സവത്തിൽ ഉപരാഷ്ട്രപതി സി.പി. രാധാകൃഷ്ണൻ വിശിഷ്ടാതിഥിയായി പങ്കെടുക്കും. ഓണക്കാലം സുരക്ഷിതമാക്കാനും നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ തടയാനും പരിശോധനകൾ കർശനമാക്കാൻ കണ്ണൂർ ജില്ലാ കലക്ടർ പി.വിഷ്ണുരാജ് നിർദ്ദേശം നൽകി. വിവിധ വകുപ്പുകളുടെ അവലോകന യോഗത്തിലാണ് നിർദ്ദേശം. കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ.ഒ. ശശിധരൻ.
2: ഓണക്കാലം അവസാനിക്കുന്നതുവരെ ജില്ലാ അതിർത്തികൾ, മാർക്കറ്റുകൾ, വ്യാപാര സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിൽ പരിശോധന ശക്തമാക്കും. നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റം, പൂഴ്ത്തിവെപ്പ്, കരിഞ്ചന്ത എന്നിവ തടയുന്നതിനായി ജില്ലാ താലൂക്ക് തലങ്ങളിൽ പ്രത്യേക പരിശോധനാ സ്ക്വാഡുകൾക്ക് രൂപം നൽകിയിട്ടുണ്ട്. ഇതിനു പുറമെ ഓണത്തോടനുബന്ധിച്ച് അവധി ദിവസങ്ങൾ കൂടുതലായി വരുന്നത് കണക്കിലെടുത്ത് അനധികൃത ഖനനം, പാടം നികത്തൽ, കുന്നിടിക്കൽ, മണ്ണുകടത്തൽ തുടങ്ങിയ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ തടയുന്നതിന് പ്രത്യേക സ്ക്വാഡിനും രൂപം നൽകി. ഭക്ഷ്യവിതരണ കേന്ദ്രങ്ങളിലും പരിശോധന ശക്തമാക്കിയിട്ടുണ്ട്. നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ ശ്രദ്ധയിൽ ർ അക്കാര്യം കലക്ടറേറ്റിലെ കൺട്രോൾ റൂമിൽ അറിയിക്കണമെന്നും കലക്ടർ പറഞ്ഞു.
0: കാൽപ്പത്തിന്റെ ലോകത്തിലെ ജനകീയവും നൂതനവുമായ ആശയം കേരളത്തിൽ എത്തിക്കാൻ ഒരുങ്ങുകയാണ് സൂപ്പർ ലീഗ് കേരള. 13 പ്രായക്കാരായ ആർക്കും പങ്കെടുക്കാവുന്ന സൂപ്പർ ബോളേഴ്സ് ടൂർണമെന്റിൽ കേരളത്തിലെ ഏറ്റവും മികച്ച ഫുട്ബോൾ താരങ്ങൾ നേർക്കുനേർ ഏറ്റുമുട്ടും. 3 വേദികളിലാണ് റീജിയണൽ മത്സരങ്ങൾ. കൊച്ചിയിലാണ് ഗ്രാൻഡ് ഫൈനൽ. ഈ മാസം 29-30 തീയതികളിൽ തൃശൂർ മത്സരത്തിന്റെ ആദ്യവേദിയാകും. സെപ്റ്റംബർ 5-6 തീയതികളിൽ തിരുവനന്തപുരത്തും 12-13 തീയതികളിൽ കോഴിക്കോട്ടും മത്സരങ്ങൾ ഉണ്ടാകും. സെപ്റ്റംബർ 18 ഗ്രാൻഡ് ഫൈനൽ. തിരുവനന്തപുരത്ത് കേരള ക്രിക്കറ്റ് ലീഗ് 3 സീസണിൽ ആദ്യ ജയം കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാർസിന്. കൊച്ചി ബ്ലൂ ടൈഗേഴ്സിനെ 4 കാലിക്കറ്റ് തോൽപ്പിച്ചത്. ഭാരതീയ വിദ്യാനികേതൻ വിദ്യാലയങ്ങളുടെ 30th സംസ്ഥാന കായികമേളയ്ക്ക് കോഴിക്കോട്ട് തുടക്കമായി. മെഡിക്കൽ കോളേജ് ഗ്രൌണ്ടിൽ 116 ഇനങ്ങളിൽ 900 വിദ്യാർത്ഥികൾ മത്സരിക്കും. FIH വനിതാ ഹോക്കി ലോകകപ്പ് 2 പൂളിലെ ആദ്യ മത്സരത്തിൽ നെതർലാൻഡ്സ് ഇന്ത്യയെ പരാജയപ്പെടുത്തി. ആംസ്റ്റർവീനിൽ എതിരില്ലാത്ത 2 ആതിഥേയരുടെ ജയം. സ്ലോവാക്യയിൽ അണ്ടർ 20 ഗുസ്തി ലോക ചാമ്പ്യൻഷിപ്പിൽ 76 kg വിഭാഗത്തിൽ ഇന്ത്യൻ വനിതാ ഗുസ്തി താരം കാജൽ ധോചക് സ്വർണം നേടി. ചൈനയുടെ ജിങ്റു സണ്ണിനെ തോൽപ്പിച്ചാണ് കാജൽ ലോകകിരീടം സ്വന്തമാക്കിയത്. സ്വിറ്റ്സർലാൻഡിലെ ലോസാനിൽ ഡയമണ്ട് ലീഗ് മീറ്റ് ജാവലിൻ ത്രോയിൽ ഇന്ത്യൻ താരം നീരജ് ചോപ്ര 2 സ്ഥാനത്തെത്തി. ശ്രീലങ്കൻ താരം റുമേഷ് പതിരാഗെക്കാണ് 1 സ്ഥാനം. 47th സംസ്ഥാന പോലീസ് ഗെയിംസ് ആന്റ് അത്ലറ്റിക് മീറ്റിന്റെ ഭാഗമായ പഞ്ചഗുസ്തി ചാമ്പ്യൻഷിപ്പ് ഇന്ന് കോഴിക്കോട്ട്. പോലീസ് ക്ലബ്ബിൽ ചലച്ചിത്ര നടൻ അബു സലീം ഉദ്ഘാടനം ചെയ്യും. കോട്ടയം ജില്ലയിൽ ക്ഷീരവികസന വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന പ്രത്യേക പാൽ പരിശോധനാ പരിപാടി ജില്ലാ കലക്ടർ ചേതൻ കുമാർ മീണ ഉദ്ഘാടനം ചെയ്തു. ഓണക്കാലത്ത് വിപണിയിലെത്തുന്ന പാലിന്റെ ഗുണനിലവാരം ഉറപ്പാക്കാനും പൊതുജനങ്ങളെ ബോധവൽക്കരിക്കാനുമാണ് പരിപാടി സംഘടിപ്പിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാനത്തെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ ആഗോള തൊഴിൽ മേഖലകളുമായി ബന്ധിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. വിനോദസഞ്ചാര മേഖലയിൽ നിർമ്മിത ബുദ്ധിയുടെ ഉപയോഗം കാര്യക്ഷമമാക്കണമെന്ന് കേന്ദ്രമന്ത്രി ഗജേന്ദ്രസിംഗ് ഷെഖാവത്ത്. കൃഷിവകുപ്പിന്റെ 2000 കർഷക ചന്തകൾക്ക് സംസ്ഥാനത്ത് ഇന്ന് തുടക്കമാകും. +1 ഇംപ്രൂവ്മെന്റ് പരീക്ഷ ഒക്ടോബറിൽ നടത്തുമെന്ന് സംസ്ഥാന ഗവൺമെന്റ്. 72nd നെഹ്റു ട്രോഫി വള്ളംകളി ഉച്ചയ്ക്ക് ആലപ്പുഴ പുന്നമടക്കായലിൽ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ഉദ്ഘാടനം ചെയ്യും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
3: സംപ്രതി വാർത്താഹ ശ്രൂയന്താം. പ്രവാചിക ഋച ഝാ.

0: ഓഫറിനേക്കാൾ സമ്മാനങ്ങളെ മനസ്സിലും കേറി.
1: ആ കാറും സ്കൂട്ടറും BMW ഒക്കെ ഉണ്ടെന്ന് കേട്ട്, 100,000 വീതം 100 പേർക്ക് ഉണ്ടെന്നും കേട്ട്, എനിക്ക് ഒന്ന് പോകണം.
2: മൈ ജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈ ജി.
3: അല്ലേ, താൻ എന്തുവാടോ കൊറേ നേരം കൊണ്ട് താടിക്ക് കയ്യും കൊടുത്തിരിക്കുന്നത്? തന്റെ വല്ലതും കളഞ്ഞു പോയോ?
4: ഞാൻ ആലോചിച്ചതേ, ഇത്തവണ ഓണത്തിന് സാധനം വാങ്ങാൻ HNJ മാളിലെ ചോയ്സിൽ പോണോ അതോ നമ്മുടെ പഴയ ചോയ്സിൽ പോണോ?
3: രണ്ടില് എവിടെ പോയാലും ഓണത്തിന് വേണ്ട പല ഐറ്റങ്ങളും നേരെവാദി കാശിന് ആ ചോയ്സിൽ കൊടുക്കുന്നു.
4: ആ അത് പിന്നെ വെറും പരസ്യം പറച്ചിൽ മാത്രമല്ല, കടയെ ചെല്ലുമ്പോ പറഞ്ഞ ഓഫറിനേക്കാൾ കൂടുതൽ കാണുമെന്ന് എല്ലാവർക്കും അറിയാം.
3: സകല കമ്പനിയുടെയും സാധനം അവിടെ തന്നെ കിട്ടുന്നത് കൊണ്ടേ പല കടകളിൽ കയറി നിരങ്ങണ്ടല്ലോ.
4: 10-18 വർഷങ്ങളായിട്ട് നമ്മള് ചോയ്സ് നല്ല ഓണക്കോള് നടത്തുന്നത്.
3: രണ്ട് ചോയ്സിലും പാർക്കിങ്ങിന്റെയും സർവീസിന്റെയും കാര്യം പറയാതിരിക്കാൻ പറ്റത്തില്ല. കഴിഞ്ഞ തവണ എന്നപ്പോ എന്നെ കൈവെള്ളയിൽ വെച്ചോണ്ട് ആ കുച്ചുങ്ങള് നടന്നത്.
4: എന്നാ പിന്നെ വർത്താനം ഒക്കെ പിന്നെ പറയാൻ പറ്റിയ, നമുക്ക് ഇപ്പൊ തന്നെ ചോയ്സിൽ പോയി ഓണക്കോൾ അങ്ങ്
3: നടത്താം.
5: മുൻനിര കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾക്ക് നേർപകുതി വിലയുമായി ചോയ്സിൽ ഗംഭീര ഓണം ഓഫർ സെയിൽ. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മോൾ, ചോയ്സ് സൂപ്പർ മാർക്കറ്റ്, ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ കരുനാഗപ്പള്ളി, ഭരണിക്കാവ്, പുത്തൂർ, കൊട്ടാരക്കര, ചാരുമൂട് ആൻഡ് അടൂർ. ഏവർക്കും ചോയ്സിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
6: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളിസിൽ കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
7: ഇതിനോടനുബന്ധിച്ച് ജോളി സെയിൽസിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
8: ജോളി സെയിൽസ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
9: ആഘോഷങ്ങൾക്കൊപ്പം ആവേശം നിറയ്ക്കാൻ August 21 മുതൽ 25 വരെ ലുലു തിരുവോണ തകൃതി.
10: ലുലു ഹൈപ്പർ മാർക്കറ്റ്, ലുലു കണക്ട് എന്നിവിടങ്ങളിൽ 50% വരെ ഗംഭീര ഓഫർ. മനസ്സ് നിറയെ ഷോപ്പ് ചെയ്യാം.
11: 20 കിയ സീറോ സ്കാറുകൾ, ഡെയിലി ഗിഫ്റ്റ്സ്, ഗോൾഡ് കോയിൻസ്, മിക്സർ ഗ്രൈൻഡർ, ഫ്രീ ട്രോളി തുടങ്ങിയ അനവധി സമ്മാനങ്ങൾ.
10: ഇനി എന്ത് വേണം? ഈ ഓണം കൊട്ടിയം ഡ്രീംസ് മാളിലെ ലുലു ഡെയിലിക്കൊപ്പം അടിപൊളിയാക്കാം.
11: TNC അപ്ലൈ.

0: ഒരു ടി വി വാങ്ങിച്ചാൽ BMW പിറകെ വരും.
1: അതെങ്ങനെ?
0: മൈ ജി ഓണം മാസ് ഓണം ബമ്പർ പ്രൈസ് BMW ആയിരക്കണക്കിന് സമ്മാനങ്ങൾ വേറെയും. മൈ ജി ഓണം മാസ് ഓണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈ ജി.
1: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
2: രണ്ടും ഒരുമിച്ചായാലോ?
1: ഒരുമിച്ച് കിട്ടാനോ?
2: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
1: ഡിമോസ് ഫർണിച്ചർ പുത്തൻ തെരുവ് കരുനാഗപ്പള്ളി, കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
3: റേസറും ക്രീമുകളും ഉപയോഗിച്ച് നിരാശരായോ? വിഷമിക്കണ്ട. ചെങ്ങന്നൂർ ഡോക്ടർ KM ചെറിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡെർമറ്റോളജി വിഭാഗത്തിൽ അമിത രോമ വളർച്ചയ്ക്ക് ലേസർ ചികിത്സ. ഏറ്റവും അത്യാധുനിക ലേസർ സാങ്കേതിക വിദ്യയിലൂടെ ചർമ്മത്തിന് ദോഷകരമല്ലാതെ ഏറ്റവും സുരക്ഷിതമായ ചികിത്സ.
4: KMC ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.
5: ഈ പൊന്നോണം കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനോടൊപ്പം ആഘോഷിക്കും. കൈ നിറയെ സമ്മാനങ്ങൾ നേടും. August 16 മുതൽ 31 വരെ. August 23 ഞായറാഴ്ച നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാകും കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ.
6: August 16 മുതൽ 22 വരെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും ദിവസേന നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്ന 7 ഭാഗ്യശാലികൾക്ക് ഗോൾഡ് കോയിൻ അടക്കം സമ്മാനങ്ങൾ മംമ്ത മോഹൻദാസ് നേരിട്ട് നൽകുന്നു. August 23 മുതൽ 31 വരെ പർച്ചേസ് ചെയ്യുന്ന ഭാഗ്യശാലികൾക്ക് 2 ദിവസം കൂടുമ്പോൾ നറുക്കെടുപ്പിലൂടെ 10,000 രൂപ വീതം സമ്മാനം. മെഗാ നറുക്കെടുപ്പിൽ 1 സമ്മാനം 50,000 രൂപയും 2 സമ്മാനം 25,000 രൂപയും. കൂടാതെ ഓരോ 50,000 രൂപയുടെ ഡയമണ്ട് പർച്ചേസിനും ഒരു ഗോൾഡ് കോയിൻ സമ്മാനം.
7: അറേബ്യൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
5: കരുനാഗപ്പള്ളിയുടെ ഓണം അറേബ്യൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനോടൊപ്പം.

0: എപ്പോഴും എവിടെയും കൂട്ടായി എട്ട് റേഡിയോ 91.2.
1: നീ എന്തിനാ ഇത്ര പെട്ടെന്ന് മൈജയിലേക്ക് പോയത്?
2: ഓഫർ കണ്ടിട്ട്.
1: ഡിസ്കൗണ്ട് ഉണ്ടോ?
2: അതുണ്ട്. പിന്നെ കാറും സ്കൂട്ടറും BMW ക്യാഷ് പ്രൈസ് എല്ലാം കേട്ടപ്പോ പിന്നെ വെയിറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല.
1: എന്നാലേ ഈ ചായ കഴിഞ്ഞാ ഞാനും നേരെ മൈജയിലോട്ടാ.
3: മൈജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
4: കീർത്തന ഹൈപവർ വാഷിംഗ് സെന്റർ കൂടുതൽ മികവോടെ 10 വർഷത്തിലേക്ക് കടക്കുകയാണ്. ബൈക്കുകളും സ്കൂട്ടറുകളും വെറും 100 രൂപയ്ക്ക് ഹൈപവർ വാഷും സർവീസും. ബുള്ളറ്റിന് 150 രൂപ. സ്വിഫ്റ്റ് വരെയുള്ള എല്ലാ കാറുകൾക്കും വെറും 400 രൂപ. ഇന്നോവ ഉൾപ്പെടെയുള്ള വലിയ വാഹനങ്ങൾക്ക് വെറും 500 രൂപ. യാത്രക്കിടയിൽ വാഹനം പെട്ടെന്ന് വൃത്തിയാക്കണമെന്നുണ്ടോ? വെറും 150 രൂപയ്ക്ക് 5 മിനിറ്റിനുള്ളിൽ അത്യാധുനിക ഫോം വാഷ്, കൂടാതെ 200 രൂപയ്ക്ക് ബോഡി വാഷിൽ ലഭ്യമാണ്. കീർത്തന ഹൈപവർ വാഷിംഗ് സെന്റർ, പദാരം.
5: ടെക്നോളജിയുടെയും ലോകത്തേക്ക് മലയാളി ഇനി സ്മാർട്ടായി കണക്ട് ആകുന്നു. ലോകോത്തര ഇലക്ട്രോണിക്സ് ബ്രാൻഡുകളും അത്യാധുനിക ഹോം അപ്ലയൻസുകളും ഏറ്റവും മികച്ച വിലയിലും മികച്ച സേവനത്തിലും സ്വന്തമാക്കൂ ലുലു കണക്ടിൽ നിന്നും. ഈ ഷോപ്പിംഗ് അവിസ്മരണീയമാക്കാൻ നിങ്ങളെ കാത്തിരിക്കുന്നു 20 കിയാസെറോസ് കാറുകളും സ്വർണ്ണ നാണയങ്ങളും അടക്കം വമ്പൻ സമ്മാനങ്ങൾ. അപ്പോ ഈ ഓണം ലുലു കണക്ടിനൊപ്പം സ്മാർട്ടായി ആഘോഷിക്കൂ. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ.
6: ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
7: 70% വരെ ഡിസ്കൗണ്ടുമായി രശ്മി ഹാപ്പി ഹോമിൽ ത്രില്ലോണം.
8: കാർ, ഇലക്ട്രിക് സ്കൂട്ടർ, വിദേശയാത്രകൾ, ഗൃഹോപകരണങ്ങൾ തുടങ്ങി 10 കോടി രൂപയുടെ മെഗാ സമ്മാനങ്ങൾ.
7: ഏതൊരു പ്രോഡക്റ്റിനും 5 വർഷം വരെ എക്സ്ട്രാ വാറണ്ടി, ഒപ്പം ആകർഷകമായ ക്യാഷ് ബാക്ക് ഓഫറുകളും.
8: ഈ ഓണം രശ്മി ഹാപ്പി ഹോമിനൊപ്പം. രശ്മി ഹാപ്പി ഹോം, ഹരിപ്പാട്, കറ്റാനം, കരുനാഗപ്പള്ളി, പാരിപ്പള്ളി ആൻഡ് ആറ്റിങ്ങൽ.

0: വാഹനങ്ങൾ, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്, പിന്നെ BMW ബമ്പറും.
1: അപ്പോ ഈ ഓണവും മൈജി തൂക്കി.
2: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
3: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
4: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
5: അല്ലേ, താനെന്ത് കടുവ കുറെ നേരം കൊണ്ട് താടിക്ക് കയ്യും കൊടുത്തിരിക്കുന്നത്? തന്റെ വല്ലതും കളഞ്ഞു പോയോ?
6: ഞാൻ ആലോചിച്ചതേ, ഇത്തവണ ഓണത്തിന് സാധനം വാങ്ങാൻ എച്ചാൻജയ മാളിലെ ചോയ്സിൽ പോണോ അതോ നമ്മുടെ പഴയ ചോയ്സിൽ പോണോന്നാ.
5: രണ്ടിൽ എവിടെ പോയാലും ഓണത്തിന് വേണ്ട പല ഐറ്റങ്ങളും നേരെവാദി കാശിന് ആ ചോയ്സിൽ കൊടുക്കുന്നു.
6: ആ അത് പിന്നെ വെറും പരസ്യം പറച്ചിൽ മാത്രമല്ല, കടയെ ചെല്ലുമ്പോ പറഞ്ഞ ഓഫറിനേക്കാൾ കൂടുതൽ കാണുമെന്ന് എല്ലാവർക്കും അറിയാം.
5: സകല കമ്പനിയുടെയും സാധനം അവിടെ തന്നെ കിട്ടുന്നത് കൊണ്ടേ പല കടകളിൽ കയറി നിരങ്ങണ്ടല്ലോ.
6: 10-18 വർഷങ്ങളായിട്ട് നമ്മൾ ചോയ്സ് നല്ല ഓണക്കോള് നടത്തുന്നത്.
5: രണ്ട് ചോയ്സിലും പാർക്കിങ്ങിന്റെയും സർവീസിന്റെയും കാര്യം പറയാതിരിക്കാൻ പറ്റത്തില്ല. കഴിഞ്ഞ തവണ ചെന്നപ്പോ എന്നെ കൈവെള്ളയിൽ വെച്ചോണ്ട് ആ കൊച്ചുങ്ങൾ നടന്നത്.
6: എന്നാ പിന്നെ വർത്താനം ഒക്കെ പിന്നെ പറയാൻ പറ്റിയ, നമുക്ക് ഇപ്പൊ തന്നെ ചോയ്സിൽ പോയി ഓണക്കോൾ അങ്ങ്
5: നടത്താം.
7: മുൻനിര കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾക്ക് നേർപകുതി വിലയുമായി ചോയ്സിൽ ഗംഭീര ഓണം ഓഫർ സെയിൽ. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മോൾ, ചോയ്സ് സൂപ്പർ മാർക്കറ്റ്, ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ, കരുനാഗപ്പള്ളി, ഭരണിക്കാവ്, പുത്തൂർ, കൊട്ടാരക്കര, ചാരുംപൂട് ആൻഡ് അടൂർ. ഏവർക്കും ചോയ്സിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
8: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
9: രണ്ടും ഒരുമിച്ചായാലോ?
8: ഒരുമിച്ച് കിട്ടാനോ?
9: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെയർ, അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണാവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
8: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റു ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.

0: ആഘോഷങ്ങൾക്കൊപ്പം ആവേശം നിറയ്ക്കാൻ ഓഗസ്റ്റ് 21 മുതൽ 25 വരെ ലുലു തിരുവോണ തകർതി.
1: ലുലു ഹൈപ്പർ മാർക്കറ്റ്, ലുലു കണക്ട് എന്നിവിടങ്ങളിൽ 50% വരെ ഗംഭീര ഓഫർ. മനസ്സ് നിറയെ ഷോപ്പ് ചെയ്യാം.
0: 20 കിയ സീറോസ് കാറുകൾ, ഡെയിലി ഗിഫ്റ്റ്സ്, ഗോൾഡ് കോയിൻസ്, മിക്സർ ഗ്രൈൻഡർ, ഫ്രീ ട്രോളി തുടങ്ങി അനവധി

0: പിന്നെ ഇത്ര പെട്ടെന്ന് മൈജിയിലേക്ക് പോയത്?
1: ഓഫർ കണ്ടിട്ട്
0: ഡിസ്കൗണ്ട് ഉണ്ടോ?
1: അതുണ്ട്. പിന്നെ കാറും സ്കൂട്ടറും BMW ക്യാഷ് പ്രൈസ് എല്ലാം കേട്ടപ്പോ പിന്നെ വെയിറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല.
0: എന്നാലേ ഈ ചായ കഴിഞ്ഞാൽ ഞാനും നേരെ മൈജിയിലോട്ടാ.
2: മൈജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
3: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളിസിൽ കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
4: ഇതിനോടനുബന്ധിച്ച് ജോളി സെയിൽസിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
5: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
6: ആഘോഷങ്ങൾക്കൊപ്പം ആവേശം നിറയ്ക്കാൻ ഓഗസ്റ്റ് 21 മുതൽ 25 വരെ ലുലു തിരുവോണ തകർതി.
7: ലുലു ഹൈപ്പർ മാർക്കറ്റ്, ലുലു കണക്ട് എന്നിവിടങ്ങളിൽ 50% വരെ ഗംഭീര ഓഫർ. മനസ്സ് നിറയെ ഷോപ്പ് ചെയ്യാം.
6: 20 കിയ സീറോസ് കാറുകൾ, ഡെയിലി ഗിഫ്റ്റ്സ്, ഗോൾഡ് കോയിൻസ്, മിക്സർ ഗ്രൈൻഡർ, ഫ്രീ ട്രോളി തുടങ്ങി അനവധി സമ്മാനങ്ങൾ.
7: ഇനി എന്ത് വേണം? ഈ ഓണം കൊട്ടിയം ഡ്രീംസ് മാളിലെ ലുലു ഡെയിലിക്കൊപ്പം അടിപൊളിയാക്കാം.
6: TNC അപ്ലൈ.
8: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
9: രണ്ടും ഒരുമിച്ചായാലോ?
8: ഒരുമിച്ച് കിട്ടാനോ?
9: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണാവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
8: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റു ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
10: ചെങ്ങന്നൂർ ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ന്യൂറോ സർജറി വിഭാഗത്തിൽ കൺസൾട്ടന്റ് ന്യൂറോ സർജനും ന്യൂറോ എൻഡോസ്കോപ്പിക് വിദഗ്ധനുമായ ഡോക്ടർ വിഷ്ണു PS ചാർജ് എടുത്തിരിക്കുന്നു. തലച്ചോറിനും നട്ടലിനും ഓപ്പൺ സർജറിയോ സ്റ്റിച്ചുകളോ വേണ്ടാത്ത എൻഡോസ്കോപ്പിക് പ്രക്രിയ ഉൾപ്പെടെ അത്യാധുനിക ന്യൂറോ സർജറികൾ. KMC ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.
11: ഹായ്, ഹലോ ഗായ്സ്, ഗുഡ് മോർണിംഗ് എല്ലാ പ്രിയപ്പെട്ട റേഡിയോ ശ്രോതാക്കൾക്കും. എന്റെ റേഡിയോ 91.2 സാറ്റർഡേ സ്പെഷ്യൽ ഗ്രീറ്റിംഗ്സിലേക്ക് സ്വാഗതം. ഒപ്പമുള്ളത് നിങ്ങളുടെ സ്വന്തം
12: RJ നിധിനും RJ ഐശ്വര്യയുമാണ്.
11: ഗായ്സ്, നമ്മളിവിടെ എത്തിയിരിക്കുകയാണ് നിങ്ങൾക്കായിട്ട് രസകരമായിട്ടുള്ള ഒരു ടോപ്പിക്കുമായിട്ടാണ് വന്നിട്ടുള്ളത് അല്ലേ.
12: സ്വപ്നങ്ങളെ, നിങ്ങൾ സ്വർഗകുമാരികളല്ലോ. ഈ പാട്ട് കണ്ടോ? ശരിയാ,
11: കേട്ടില്ല.
12: അല്ല, ഞാൻ വിചാരിക്കും രാവിലെ ഒന്ന് പാട്ടൊക്കെ പാടുകയാണല്ലോ, അങ്ങനെ നോക്കിയിരിക്കുന്നു വിചാരിച്ച്. ഓക്കെ, ഈ പാട്ട് പാടുന്നതിന് ഒരു കാര്യമുണ്ട്. ഇന്നത്തെ നമ്മുടെ ടോപ്പിക്കായിട്ട് ചെറിയൊരു ബന്ധമുണ്ട്.
11: ഉണ്ട്. എന്താണ് ആ ബന്ധം?
12: ആ ഒരു ബന്ധം എന്ന് പറയുന്നത് നമ്മൾ കണ്ട സ്വപ്നം.
11: ഇന്നല്ല, നമ്മള് കണ്ടിട്ടുള്ള സ്വപ്നങ്ങൾ, പല തരത്തിലുള്ള സ്വപ്നങ്ങൾ ഉണ്ടായിരിക്കും, വെറൈറ്റി ടൈപ്പ് ഓഫ് സ്വപ്നങ്ങൾ. അപ്പൊ ആ ഒരു ചിലപ്പോ ഭയപ്പെടുത്തുന്ന സ്വപ്നങ്ങളായിരിക്കാം കണ്ടിട്ടുള്ളത്, അല്ലെങ്കിൽ അറ്റവും മുറിയും വാലും ഒന്നും ഇല്ലാത്ത തരത്തിലുള്ള എന്തെങ്കിലുമൊക്കെ സ്വപ്നങ്ങളായിരിക്കും നിങ്ങൾ കണ്ടിട്ടുണ്ടാകുന്നത്. അപ്പോ
12: ഞാനിപ്പോ കാണുന്ന ഒരു സ്വപ്നമുണ്ട്.
11: എന്ത്?
12: ഓണത്തിന് നമ്മളെല്ലാം അടിച്ചു പൊളിക്കുന്ന ഒരു സ്വപ്നം.
11: സ്വപ്നം കാണാറുണ്ട്. ഓക്കെ, അപ്പൊ ഇതാണ് ഇപ്പോഴത്തെ ഒരു
12: സ്വപ്നം. അതെ, നമ്മള് നമ്മുടെ നമ്മുടെ ഇവിടെ റേഡിയോയിലെ നമ്മുടെ ഓണാഘോഷം, അതാണ് എന്റെ ഇപ്പോഴത്തെ സ്വപ്നം.
11: അതിപ്പോ അതാണ് പറഞ്ഞത്, നമ്മള് ഉണർന്നിരിക്കുമ്പോൾ കാണുന്ന സ്വപ്നമാണോ?
12: ഉറക്കത്തിലും കാണാറുണ്ട്, ഉണർന്നിരിക്കുമ്പോഴും കാണാറുണ്ട്. എനിക്ക് അങ്ങനെ അങ്ങനെയൊക്കെ ചെറിയ കാര്യമുണ്ട്. നമ്മൾ വിചാരിക്കുന്ന അങ്ങനൊരു പരിപാടിയുണ്ട്, അത് ലൂസിഡ് ഡ്രീംസ് എന്ന് പറയും. നമുക്ക് കാണാൻ ആഗ്രഹമുള്ള സ്വപ്നത്തെ കുറിച്ച് നമ്മൾ കുറെ നേരം ചിന്തിച്ച്
11: അല്ല,
12: നമുക്ക് ഇത് കാണണം, നമുക്ക് ഇന്നത് കാണണം എന്ന് നമുക്ക് ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന രീതിയിലുള്ളൊക്കെയുണ്ട്.
11: ഇത് തന്നെ അല്ലേ നമ്മള് കണ്ട് ഫുള്ളാക്കാത്ത ഒരു സ്വപ്നം ഉണ്ടെങ്കിൽ അതിന് ബാക്കി നമുക്ക്
12: അങ്ങനെ ഞാൻ കണ്ടുറങ്ങുന്നുണ്ട് കേട്ടോ. അതായത് ഒരു ഒരു സ്വപ്നം ഇങ്ങനെ കണ്ടോണ്ടിരുന്നപ്പോഴത്തേക്കും ചിലപ്പോ അമ്മയൊക്കെ ആയിരിക്കും വന്ന് വിളിച്ചിട്ട് മോനെ ചായ കണ്ടു വിട്ടിക്കുന്ന മോനെ എന്നിട്ട് അവളെ
11: ഉണർത്തും,
12: ബാക്കി കാണാണ്ട് വീണ്ടും കടന്നിട്ട് പക്ഷെ കാണാതെ
11: കണ്ടോണ്ടിരിക്കുമ്പോഴായിരിക്കും അമ്മ ശല്യപ്പെടുത്തുന്നത്.
12: അങ്ങനെ
11: മുഖം ഇങ്ങനെ കാണാൻ തിരിഞ്ഞു വരുന്ന സമയത്തായിരിക്കും മോനെ മക്കളെ ചായ കുടിയാ അങ്ങനെ.
12: അങ്ങനെയില്ല, വേറെ സ്വപ്നം ഇങ്ങനെ കണ്ടിങ്ങനെ നമ്മളിങ്ങനെ ആസ്വദിച്ച് ഇങ്ങനെ വരുന്ന സമയത്ത് വിളിച്ചുണർത്തി. അതേപോലെ തന്നെ ഒരു ഒരു പഠനത്തിനകത്ത് സ്വപ്നത്തില് എല്ലാരും ഏകദേശം കുറെ പേര് കണ്ട ഒരു മുഖം ഒരാൾ വരച്ചെടുത്തിട്ടുണ്ടായിരുന്നു.
11: ഞാനെവിടെയോ വായിച്ചിട്ടുണ്ട്. നമ്മള് സ്വപ്നത്തിൽ ഒരുപാട് നമുക്കറിയാത്ത ആൾക്കാരെയൊക്കെ ആയിരിക്കും കാണുന്നത്. എന്നാലും നമുക്ക് ഇവിടുത്തെ റേഡിയോയിൽ തന്നെ ഒരു ടോപ്പിക്കിന് വേണ്ടി എടുത്ത സമയത്ത് ഞാൻ ഇങ്ങനെ വായിച്ചതാണ്. നമ്മളിപ്പം ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഒരുപാട് പേരെ കാണുന്നുണ്ടല്ലോ. നമ്മളതിനകത്ത് യു ഇങ്ങനെ നോക്കി കാണുന്നവരും അല്ലാതെ ജസ്റ്റ് മിന്നി പറഞ്ഞു പോകുന്ന ഒരുപാട് പേരുണ്ടല്ലോ. പക്ഷെ അതവരെല്ലാം നമ്മുടെ ബ്രെയിന് എന്താണ് സ്റ്റോർ ചെയ്ത് വെച്ചേക്കും. നമ്മൾ ജസ്റ്റ് ഇപ്പൊ ഇങ്ങോട്ട് നോക്കുമ്പോൾ ഞാൻ ഇവിടെ ഈ റൂമിൽ കണ്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മളിപ്പോ നോക്കുന്ന കറക്റ്റ് ചേട്ടനെ മാത്രം നോക്കിയിരിക്കുന്നതും ജസ്റ്റ് ഇവിടുന്ന് കാണുന്ന സംഭവങ്ങളെല്ലാം ഞാൻ കാണുന്നുണ്ട്.
12: പക്ഷേ ഇതിനകത്ത് വേറെ കാര്യമുണ്ട്, നമ്മുടെ ബ്രെയിൻ എന്ന് പറയുന്ന രണ്ട് അറയാട്ട. നമ്മൾ നമുക്ക് ഫിക്സഡായിട്ട് ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഒരു അറയുണ്ട്, എന്നാൽ കുറച്ച് കുറച്ച് ഭാഗം കുറച്ച് നിമിഷങ്ങൾ
11: വേണ്ട കാര്യങ്ങൾ സ്റ്റോർ ചെയ്ത് വെക്കുന്നത് രാത്രി നടക്കുന്ന ഒരു പ്രോസസ് ആണ്. ഈ പറയുന്ന സംഭവങ്ങളെല്ലാം അരിച്ച് നമ്മൾ ചായ അരിക്കുന്നത് പോലെ രാവിലെ ആയതുകൊണ്ട് ചായ തുടങ്ങാം. ചായ അരിക്കുന്ന നമുക്ക് ചായ വേണം, വേണ്ട കാര്യങ്ങളെ അരിച്ച് മാറ്റി വെക്കുക. ചായയുടെ ചണ്ടിയായിട്ട് വെക്കുന്ന സാധനങ്ങളെ
12: വേണ്ട
11: അതിനു
12: മുമ്പ് നമുക്ക് വിഷയം പറഞ്ഞിട്ട് നമുക്ക് ഒരു ബ്രേക്ക് പറഞ്ഞിട്ട് നമുക്ക് ചായ കുടിക്കാം.
11: അപ്പൊ ഇതാണ് സംഭവം. ഇപ്പൊ ഞാൻ ഇത് പറഞ്ഞു, ചായയിൽ നിന്ന് ചായച്ചണ്ടി അരിച്ചു മാറ്റുന്ന പോലെ നമുക്ക് വേണ്ട കാര്യങ്ങളെ നമ്മുടെ ബ്രെയിൻ സ്റ്റോർ ചെയ്ത് വെക്കും, വേണ്ടാത്ത കാര്യങ്ങൾ. അതാണ് നമ്മൾ പറഞ്ഞത് രാവിലെ അവിടെ ടു ഇവിടെ വരെ വരുമ്പോൾ ഒരുപാട് പേരെ നമ്മൾ കാണാറുണ്ട്, ഒരുപാട് ഇൻസിഡന്റ് കാണാറുണ്ട്. അതൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് കണ്ടുപോയാൽ അതെല്ലാം നമ്മുടെ മൈൻഡിൽ സ്റ്റോർ ചെയ്ത് വെക്കും. അതിനെയൊക്കെ വേണ്ടതിന് മാത്രം മാറ്റി വെച്ച് വേണ്ടാത്തതിനല്ല അരിച്ചു കളയുന്ന ഒരു പ്രോസസ്സാണെന്നൊക്കെ പറയാം. ചിലപ്പോൾ അങ്ങനെയുള്ള ആളുകളൊക്കെയാണ് നമ്മൾ ഒരിക്കൽ എപ്പോഴൊക്കെയോ കണ്ടിട്ടുള്ള യഥാർത്ഥ ആളുകളെ തന്നെയാണ് നമ്മൾ
12: കാണുന്നത്.
11: ചിലപ്പോൾ നമ്മൾ വിചാരിക്കും ഇയാൾ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്നൊക്കെ വിചാരിച്ചു. ചിലപ്പോൾ നമ്മൾ എന്താണ് ഇന്നാള് ഞാൻ സ്വപ്നത്തിൽ കണ്ട ആള് തന്നെയാണല്ലോ ഇവിടെ വന്ന് നിൽക്കുന്നത് അങ്ങനെയൊക്കെ നമുക്ക് ചിലപ്പോൾ തോന്നാറുണ്ടായിരിക്കും. പിന്നെ ഇതെല്ലാം ഒരു തോന്നലല്ലേ?
12: അതെ അല്ലേ, നമ്മളൊക്കെ ആരെങ്കിലും ഒക്കെ തോന്നലാണെങ്കിലും.
11: അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ? ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്. ഇടയ്ക്കിരിക്കുന്ന സമയത്ത് അതായത് എനിക്ക് ഉച്ചയ്ക്ക് ഒരുതരം ഉച്ചപ്രാന്തം എന്നൊക്കെ പറഞ്ഞു എനിക്ക് അങ്ങനെ വരാറുണ്ട്. ഉച്ചയ്ക്കിരിക്കുന്ന സമയത്ത് വെയിലത്തോട് നോക്കിയിരിക്കുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ ഇരുന്ന് ചിന്തിക്കും, ഭഗവാനെ ഞാനിപ്പൊ എങ്ങനെ എങ്ങനെ ഇരിക്കുന്നത്, ഏ ഞാൻ ശരിക്കും ഞാൻ ഇവിടെ ഇരിക്കുവാന്ന് എനിക്ക് ഞാൻ അങ്ങനെ എനിക്ക് ഈ ഭൂമിക്ക് അകത്ത് ഞാൻ എങ്ങനെയൊക്കെ ഇരിക്കുന്നത്, എന്താണ് ഇവിടെ സംഭവിക്കുന്നത്, ശരിക്കും പറഞ്ഞാൽ ഇന്നൊരു കിളി പോയൊരവസ്ഥ ഇല്ലേ ഈ ഒരു. ഞാൻ ഇടയ്ക്ക് അങ്ങനെയൊക്കെ ചിന്തിക്കും, എന്താ ഈ ഇതൊക്കെ എന്താ ഇവിടെ നടക്കുന്നത് മൊത്തത്തിൽ എന്താ, അതിനെ എനിക്ക് പറഞ്ഞു തരാൻ അറിയത്തില്ല. വല്ലാത്തൊരു ചിന്തയിലേക്കൊക്കെ ഞാൻ
12: പോകാറുണ്ട്. അതാണ്
11: ഇപ്പൊ നമുക്ക് പറഞ്ഞു വന്നത്. നമ്മൾ ഒരുപാട് ചിന്തയും സ്വപ്നങ്ങളും ഒക്കെ ആയിട്ട് നമ്മള് സ്വപ്നം കാണാറുള്ളവരല്ലേ. അപ്പൊ നിങ്ങൾ കണ്ടിട്ടുള്ള ഏതെങ്കിലും ഒരു സ്വപ്നങ്ങൾ, അതിപ്പോ തലയും വാലും ഒക്കെ ഇല്ലാത്ത സ്വപ്നങ്ങളായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ കണ്ടിട്ടുള്ള എന്തെങ്കിലും ഒരു സ്വപ്നം പിന്നീട് നടന്നിട്ടുണ്ടോ? ടൺ ടൺ ടൺ ടൺ, അത് ഭയങ്കര കൗതുകപരമായിട്ട് ചേട്ടൻ അങ്ങനെ നടന്നിട്ടുണ്ടോ?
12: അതിലേക്കൊക്കെ
11: നമുക്ക്
12: ഫ്ലോ എങ്ങോട്ട് പോയി. അതെന്ന് പറഞ്ഞാലേ, നമ്മള് ചില സ്വപ്നങ്ങളൊക്കെ നമ്മളിങ്ങനെ നടക്കും. അപ്പൊ നമ്മൾ ഇത് ഞാൻ ഈ സ്ഥലമൊക്കെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ നമ്മളിങ്ങനെ വിചാരിക്കും. അങ്ങനെ തോന്നിട്ടുണ്ടോ? ചില സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ ചില സംഭവങ്ങളൊക്കെ ഇങ്ങനെ നടക്കുമ്പം
11: സയന്റിഫിക്കലി പറയുന്ന മറ്റൊരു കാര്യമുണ്ട്, അതിലേക്കൊക്കെ നമുക്ക് കടക്കാം. അതാണ് ഞാൻ പറഞ്ഞത്, പറയുന്ന ഒരു സംഭവം
12: ഉണ്ടല്ലേ,
11: നമ്മൾ ഒന്നുകൂടെ നോക്കിയിട്ട് പറഞ്ഞുതരാം.
12: നമ്മൾ അതിനെ കുറിച്ച് വിശദമായിട്ട് പറഞ്ഞു
11: ഉണ്ട്. അതിന്റെ പേര് ഞാൻ പറഞ്ഞേക്കാം. ഈ അങ്ങനെ നടക്കുന്ന ഒരുപാട് സംഭവങ്ങളുണ്ട്. കാര്യം എന്റെ മെമ്മറി ഇങ്ങനെ ഉദിച്ചു വന്നു സൂര്യൻ്റെ.
12: എനിക്കറിയായിരുന്നു അശ്വരി പറയൂലെന്നറിയാൻ
11: എഫക്റ്റിനെ കുറിച്ചൊക്കെ നമുക്ക് പറയാം. പിന്നെ ചേട്ടന്റെ ഡ്രീമിനെ കുറിച്ച് നമുക്ക് പറയാം. അതിന് മുമ്പായിട്ട് നിങ്ങൾക്കും ഇതുപോലെ രസകരമായിട്ടുള്ള അല്ലെങ്കിൽ ഭയപ്പെടുത്തുന്ന പേടിപ്പെടുത്തുന്ന സ്വപ്നങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ആ ഒരു രസകരമായിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ സ്വപ്നങ്ങളെ കുറിച്ച് വിളിച്ച് പറയാം. നമുക്കൊരു ബ്രേക്ക് എടുത്തിട്ട് വീണ്ടും മടങ്ങിയെത്താം അല്ലേ.

0: ഒത്തിരി സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. ഏവർക്കും ഞങ്ങളുടെ ഹൃദ്യമായ ഓണാശംസകൾ. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ കരുനാഗപ്പള്ളി.
1: ഈ പൊന്നോണം കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം ആഘോഷിക്കും. കൈ നിറയെ സമ്മാനങ്ങൾ നേടും. ഓഗസ്റ്റ് 16 മുതൽ 31 വരെ. ഓഗസ്റ്റ് 23 ഞായറാഴ്ച നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാകും കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിൽ.
2: ഓഗസ്റ്റ് 16 മുതൽ 22 വരെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും ദിവസേന നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്ന 7 ഭാഗ്യശാലികൾക്ക് ഗോൾഡ് കോയിൻ അടക്കം സമ്മാനങ്ങൾ മമത മോഹൻദാസ് നേരിട്ട് നൽകുന്നു. ഓഗസ്റ്റ് 23 മുതൽ 31 വരെ പർച്ചേസ് ചെയ്യുന്ന ഭാഗ്യശാലികൾക്ക് 2 ദിവസം കൂടുമ്പോൾ നറുക്കെടുപ്പിലൂടെ 10,000 വീതം സമ്മാനം. മെഗാ നറുക്കെടുപ്പിൽ 1 സമ്മാനം 50,000 രണ്ടാം സമ്മാനം 25,000. കൂടാതെ ഓരോ 50,000 ഡയമണ്ട് പർച്ചേസിനും ഒരു ഗോൾഡ് കോയിൻ സമ്മാനം.
3: അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
1: കരുനാഗപ്പള്ളിയുടെ ഓണം അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം.
0: ജനങ്ങളുടെ വിശ്വാസ്യത നേടിയ 34 വർഷങ്ങളുടെ പാരമ്പര്യവുമായി കുറുപ്പ് ഡോക്ടറുടെ ആശുപത്രി RCPM ഹോസ്പിറ്റൽ ചങ്ങൻകുളങ്ങര. ഡോക്ടർ നാരായണ കുറുപ്പിന്റെ നേതൃത്വത്തിൽ മറ്റ് പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെയും സേവനത്തിൽ പ്രവർത്തിച്ചു വരുന്ന ഗൈനക്കോളജി വിഭാഗം, ഒപ്പം നൂതന സംവിധാനങ്ങളോടെ ജനറൽ മെഡിസിൻ, പീഡിയാട്രിക്സ്, നിയോനെറ്റോളജി, സൈക്യാട്രി വിഭാഗങ്ങളും, കൂടാതെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ലാബ്, ഫാർമസി, ബ്ലഡ് സ്റ്റോറേജ് സൗകര്യം. RCPM ഹോസ്പിറ്റൽ. കോൺടാക്ട് 8547025367. നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താൽപര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.

0: കോടി രൂപയുടെ ഡിസ്കൗണ്ടുകളും ഗിഫ്റ്റുകളും കൂടാതെ സ്ക്രാച്ച് ആൻഡ് വിൻ ക്യാഷ് ബാക്ക് പിന്നെ കാർ സ്കൂട്ടർ ഇന്റർനാഷണൽ ട്രിപ്പ് തുടങ്ങി BMW വരെ.
1: മൈജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
2: അറിഞ്ഞില്ലേ, സാരഥി ബജാജിൽ ഓണാഘോഷം തുടങ്ങി കഴിഞ്ഞു. ബജാജിന്റെ മികച്ച മോഡലുകളായ പ്ലാറ്റിന മുതൽ ഡോമിനാർ വരെയുള്ള എല്ലാ മോഡലുകളും, ഇലക്ട്രിക് മോഡലായ ചേതക്, CNG മോഡലായ ഫ്രീഡവും മികച്ച ഓഫറുകളുടെയും ഫിനാൻസ് സ്കീമുകളിലൂടെയും സ്വന്തമാക്കാം. ബജാജ് ടു വീലറുകൾക്ക് 3000 രൂപ സ്പെഷ്യൽ ഓഫറുകളും ഓരോ പർച്ചേസിനും 1 രൂപ സമ്മാനങ്ങളും, ഇലക്ട്രിക് മോഡലായ ചേതകിന് 2000 രൂപ ഇനിഷ്യൽ പേയ്മെന്റിലും ഈ ഓണത്തിന് സ്വന്തമാക്കാം. ഉടൻ തന്നെ അടുത്തുള്ള സാരഥി ബജാജ് ഷോറൂം സന്ദർശിക്കൂ, ഇഷ്ടവാഹനം സ്വന്തമാക്കൂ.
3: സന ഓഡിറ്റോറിയം ആൻഡ് ടൂറിസ്റ്റ് ഹോം മഹത്തായ 30ാം വർഷത്തിലേക്ക്. നവീകരിച്ച സന ഓഡിറ്റോറിയം ആൻഡ് ടൂറിസ്റ്റ് ഹോമിന്റെ ഓണ സമ്മാനം ജനങ്ങൾക്കായി സമർപ്പിക്കുന്നു. സെപ്റ്റംബർ 5 വരെയുള്ള ഓഡിറ്റോറിയം ബുക്കിംഗിന് 40% മെഗാ ഡിസ്കൌണ്ടും സന ടൂറിസ്റ്റ് ഹോം AC റൂമുകൾക്കും ഡബിൾ റൂമുകൾക്കും 30% ഡിസ്കൌണ്ടും. നിങ്ങളുടെ ബുക്കിംഗുകൾ വേഗമാകട്ടെ. ഒരേ സമയം 480 പേർക്കുള്ള AC സദ്യാലയവും ബസ്സുകൾക്കും കാറുകൾക്കും വിശാലമായ പുതിയ പാർക്കിംഗ് സൗകര്യവും. സന ഓഡിറ്റോറിയം ആൻഡ് ടൂറിസ്റ്റ് ഹോം, ചങ്ങൻകുളങ്ങര. കോൺടാക്ട് 9188605790.
4: കൊല്ലങ്ങാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളിസിൽ കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
5: ഇതിനോടനുബന്ധിച്ച് ജോളി സെയിൽസിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
6: ജോളി സെയിൽസ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
7: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
8: രണ്ടും ഒരുമിച്ചായാലോ?
7: ഒരുമിച്ച് കിട്ടാനോ?
8: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെയർ അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണാവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
7: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റു ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
9: കണക്റ്റ് ആകുന്നു മലയാളി, കണക്ട് ആകുന്നു ലുലുവിനൊപ്പം.
10: അതെ, ഏറ്റവും പുതിയ ഗാഡ്ജറ്റ്സിന്റെയും ടെക്നോളജിയുടെയും ലോകത്തേക്ക് മലയാളി ഇനി സ്മാർട്ട് ആയി കണക്ട് ആകുന്നു. ലോകോത്തര ഇലക്ട്രോണിക്സ് ബ്രാൻഡുകളും അത്യാധുനിക ഹോം അപ്ലയൻസുകളും ഏറ്റവും മികച്ച വിലയിലും മികച്ച സേവനത്തിലും സ്വന്തമാക്കൂ ലുലു കണക്റ്റിൽ നിന്നും. ഈ ഷോപ്പിംഗ് അവിസ്മരണീയമാക്കാൻ നിങ്ങളെ കാത്തിരിക്കുന്നു 20 കിയാ സിറോസ് കാറുകളും സ്വർണ നാണയങ്ങളും അടക്കം വമ്പൻ സമ്മാനങ്ങൾ. അപ്പോ ഈ ഓണം ലുലു കണക്റ്റിനൊപ്പം സ്മാർട്ടായി ആഘോഷിക്കൂ. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ.
11: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.

0: യെസ് നമ്മളങ്ങനെ വീണ്ടും തിരികെ എത്തിയിരിക്കുകയാണ്. ഇത് എന്റെ റേഡിയോ 91.2 സാറ്റർഡേ സ്പെഷ്യൽ ഗ്രീറ്റിംഗ്സ് ആണ്. ഇന്ന് ഗ്രീറ്റിംഗ്സിൽ കൂടെ ഉള്ളത് ആർജെ ഐശ്വര്യയും
1: ആർജെ നിതിനുണ്ണിയുമാണ്. ഗൈസ്, അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മളുടെ സ്വപ്നങ്ങളെ കുറിച്ചിട്ടാണ്. നമുക്കൊക്കെ ഒരുപാട് സ്വപ്നമുള്ള ആളുകളാണല്ലേ. പിന്നെ നമ്മൾ മനുഷ്യന്മാരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും നമ്മുടെ വാണ്ട് നമുക്ക് എപ്പോഴും നമുക്ക് ഒരുപാട് ആവശ്യങ്ങളായിരിക്കും അല്ലേ. കാര്യം നമുക്ക് കുഞ്ഞായിരിക്കുമ്പോൾ നമ്മുടെ ഏറ്റവും വലിയ ആഗ്രഹം
0: എന്താ?
1: കളിപ്പാട്ടം വേണം അല്ലേ. നമുക്ക് ആഗ്രഹിക്കുന്ന കളിപ്പാട്ടം വേണം. പിന്നീട് കുറച്ചുകൂടെ വലുതായി ഒരു ടീനേജ് പരിപാടി എത്തുമ്പോഴത്തേക്കും നമ്മൾ ആഗ്രഹിക്കുന്ന പ്രണയം നമുക്ക് വേണം അല്ലേ. അതല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും വേണം. പിന്നെ നമുക്ക് ആഗ്രഹങ്ങളായി
0: പിന്നെ ഈ ആഗ്രഹങ്ങളൊന്നും നമ്മളിങ്ങനെ നിലയ്ക്കുന്നില്ല, ഇങ്ങനെ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്.
1: ഞാൻ പറഞ്ഞു, നമുക്കിപ്പോഴും പറയാം, നമ്മൾ മരിക്കുന്നതിന് തൊട്ട് മുമ്പേ നമുക്കൊരു ആഗ്രഹം
0: ഉണ്ടായിരിക്കും. അങ്ങനെ
1: ഏറ്റവും മരിക്കുന്നതിന് തൊട്ട് മുമ്പുള്ള ഒരു ആഗ്രഹം നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു വ്യക്തിയെ കാണാനായിരിക്കും. കാര്യം അങ്ങനെ കാത്തു കിടക്കുന്ന ഒരുപാട് പേരുണ്ടല്ലോ. കാര്യം എനിക്ക് മരിക്കുന്നതിന് മുമ്പ് അന്ത്യാഭിലാഷം എന്നൊക്കെ ചോദിക്കുന്നതിൽ ഇന്നാളെ
0: അല്ല, ശരിക്കും ഈ ആഗ്രഹങ്ങളൊക്കെ തീർന്നു കഴിഞ്ഞാൽ പിന്നെ ജീവിച്ചിട്ടുള്ള ഒരു കാര്യമില്ലല്ലേ.
1: അതാണ് പറഞ്ഞത്, നമുക്ക് ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ട്. ആ ആഗ്രഹം നമുക്കൊരു സ്വപ്നവും കൂടിയാണല്ലേ. അപ്പൊ ഒരാൾ വിളിക്കുന്നുണ്ട്, ആ ഒരു കോളിലേക്ക് പോകാം. ഹലോ, ഗുഡ് മോർണിംഗ്.
2: ഹലോ, ഗുഡ് മോർണിംഗ്. നമസ്കാരം എല്ലാവർക്കും. നമസ്കാരം.
1: നമസ്കാരം.
2: ഞാൻ ദേവലേന്ദ്ര പോയോളെ എന്ന് വിളിക്കുന്ന രാജി.
0: പറഞ്ഞോളൂ ചേട്ടാ.
2: തീർച്ചയായിട്ടും. സ്വപ്നങ്ങളെ നിങ്ങൾ സ്വർഗ സുമാരികളല്ലേ എന്ന് പറഞ്ഞ വർഷങ്ങൾക്ക് മുമ്പ്, അതായത് നമ്മള് ജനിക്കുന്നതിന് ഞാനൊക്കെ ജനിക്കുന്നതിന് മുമ്പ് എഴുതിയ പാട്ടാന്ന് തോന്നുന്നത്. അതൊക്കെ പറഞ്ഞാൽ സ്വപ്നങ്ങളെല്ലാം നടക്കത്തില്ല, അത് നമ്മുടെ ചിന്താഗതിയിലും. തലച്ചോറിന് മുമ്പ് താങ്കൾ തന്നെ പറഞ്ഞ പോലെ നമ്മുടെ തലച്ചോറിൽ ഒരുപാട് സ്റ്റോറേജ്, അതായത് മെമ്മറി വരുമ്പോൾ അതിനകത്ത് നിന്ന് ചിലതൊക്കെ ഉറക്കത്തില് റിപ്പീറ്റ് ചെയ്യാം. അതെ, നമ്മള് കണ്ട വസ്തുക്കളെ വീണ്ടും കാണാറുണ്ട്. പക്ഷെ നമ്മള് ഈ സ്വപ്നങ്ങൾ തന്നെ കുറെ അർത്ഥങ്ങൾ നിറയാറുണ്ട് അതിനകത്ത് കുറെ മീനിങ്സ് ഉണ്ട്. എന്ന് വെച്ചാൽ നമ്മളൊരു ഗർഭത്തിലേക്ക്, വലിയ കുഴിയിലേക്ക് പോവുക എന്നുള്ള ഒരു സ്വപ്നം കണ്ടു കഴിഞ്ഞാല് നമ്മുടെ ജീവിതത്തിൽ ഉയർച്ച കിട്ടുമെന്നാ പറയുന്നത്.
1: അങ്ങനെയുണ്ടോ?
2: നമ്മള് വലിയ ഗർഭത്തിലേക്ക്, അതായത് നമ്മള് വലിയ മലയുടെ മേളിൽ നിന്ന് വീഴുന്ന രംഗം നമ്മൾ സ്വപ്നം കണ്ടാല് നമുക്കത് ജീവിതത്തിൽ ഉയർച്ചയായിരിക്കും. പക്ഷെ തിരിച്ച് നമ്മൾ പറക്കുന്ന സ്വപ്നത്തിൽ പറക്കുന്ന സ്വപ്നം കണ്ടു കഴിഞ്ഞാല് നമ്മുടെ ജീവിതത്തിൽ പരാജയം നമ്മുടെ മുന്നിലുണ്ടെന്നുള്ളതാണ് ആ സ്വപ്നത്തിന്റെ അർത്ഥം.
0: സ്വപ്നത്തിന് ഇങ്ങനെയൊക്കെ കുറെ ഡെഫിനിഷൻ ഒക്കെ ഉണ്ട്.
1: ഞാനിപ്പോഴും വെള്ളി നക്ഷത്ര സിനിമയിൽ അവർ രണ്ടുപേര്
0: ജഗദീഷ്
1: രണ്ടുപേരോട് ഒരു കുഴിയിലോട്ട് എടുത്തില്ല, അതേപോലെ ഞാൻ മിക്കപ്പോഴും സ്വപ്നം
0: കാണാറുണ്ട്.
2: അതൊരു എനിക്ക് തോന്നുന്നത് അതിനകത്ത് എന്തെങ്കിലും യാഥാർത്ഥ്യം ഉണ്ടെന്ന് തോന്നുന്നു.
0: അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ?
2: അതെ, തീർച്ചയായിട്ടും. ഞാൻ ഈ നമ്മുടെ കരണ്ട് ഉത്പാദിപ്പിക്കുന്ന പവർ പ്ലാന്റ് ഉണ്ടല്ലോ, അത് ഒരു 100 മീറ്റർ 130 മീറ്റർ ഹൈറ്റ് ഉള്ളതാണ്. അന്നേരം നമ്മൾ അതിനകത്ത് കയറി ജോലി ചെയ്യുമ്പോൾ, അത് ജോലി ചെയ്തിട്ട് വന്ന് കിടന്നുറങ്ങുമ്പോൾ നമ്മൾ ഈ ആ പവർ പ്ലാന്റിന്റെ മേളിൽ നിന്ന് ഒത്തിരിയും പേര് ഈ അപകടങ്ങൾ സേഫ്റ്റി റൂൾസുകൾ പാലിക്കാതെ നമ്മൾ എന്തെങ്കിലും ഫൗള് കാണിച്ചു കഴിഞ്ഞാൽ നേരെ ഇങ്ങ് താഴെ പോരും. വന്നു കഴിഞ്ഞാൽ ജീവിതം പോയി, മരിച്ചു പോകും. അങ്ങനെ ഒത്തിരിയും പേര് മരിച്ചിട്ടുണ്ട് ഞങ്ങൾ ജോലി ചെയ്ത സ്ഥലത്ത്. ഇതെവിടെ, അതായത് ഒരു 100 മെഗാവാട്ട് അല്ലെ 200 മെഗാവാട്ട് 500 മെഗാവാട്ട് ഇങ്ങനെ ഈ പവർ പ്ലാന്റ്, 1000 മെഗാവാട്ടിന്റെ ഉണ്ട്, 600 മെഗാവാട്ട് ഒക്കെ ഉണ്ട്. 1000 മെഗാവാട്ട് എന്ന് പറഞ്ഞ ഒരു 2-3 ജില്ലക്കുള്ള ഫുൾ കറണ്ട് കിട്ടും. അന്നേരം ഇതൊക്കെ എന്ന് പറഞ്ഞാൽ അന്നേരം ഇത് വ്യവസായ ശാലകൾക്കൊക്കെ കൊടുക്കാൻ വേണ്ടി ഈ കറണ്ട്. ഞങ്ങളുടെ അന്നേരം ഇതിൽ ജോലി ചെയ്യുമ്പോൾ അന്നേരം നമ്മൾ ഇത്രയും മേളില് ഈ മങ്കി ലാഡർ ഉണ്ട്, അതിനകത്തോട് കയറി കയറി കയറി പോകും. കുരങ്ങ് കയറുന്നതാണ്, കുരങ്ങ് മരത്തിൽ കയറത്തി. നമ്മളിപ്പോ അതായത് ഒരു തെങ്ങിൽ കയറുന്നതാണൊക്കെ, സേഫ്റ്റി ഇല്ല. എന്നിട്ട് നമ്മൾ ഇതിന് ചെയ്ത് നമ്മൾ ഈ ജോലി ചെയ്തിട്ട് തിരിച്ചു വന്ന് കിടന്ന് ഉറങ്ങുമ്പോൾ നമ്മളിൽ സ്വപ്നം വരും. സ്വപ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ ആ മങ്കി ലാഡറിൽ നിന്ന് നേരെ താഴോട്ട്
1: വീഴുന്നതായിരുന്നു.
2: നമുക്ക് തരുന്ന ഒരു നമ്മുടെ മൈൻഡ്, നമ്മുടെ തലച്ചോറ് നമുക്ക് തരുന്ന ഒരു വാർണിംഗ് ആണ്. ഇതിനകത്ത് കൈവിട്ട് പോയി കഴിഞ്ഞാൽ ജീവൻ പോകാൻ സാധ്യതയുണ്ട്. അതായത് നിങ്ങൾ നിങ്ങളുടെ ജീവൻ സുരക്ഷ എടുക്കണം. നമ്മൾ തലച്ചോറ് തന്നെ നമുക്ക് നിർദ്ദേശം തരുന്നില്ല. നമ്മൾ ശരിയും തെറ്റും ചെയ്യുമ്പോഴേ രണ്ട് തലച്ചോറിന്റെ ഇടത്ത് ഭാഗത്ത് ഒരു അറയുണ്ട്, വലത്ത് ഭാഗത്ത് അറയുണ്ട്. ഞാൻ അങ്ങനെ വായിക്കുമ്പോ പഠിച്ചിട്ടുള്ള ഇതൊക്കെ. അന്നേരം ഇത് രണ്ടും ഒന്ന് ശരി ചെയ്യണമെന്ന് പറയുമ്പോ ഒരെണ്ണം പറയും അല്പം പൗളി കൂടെ പോട്ടെ, തെറ്റി കൂടെ പോട്ടെ എന്ന് പറയും. ഒരാള് നമ്മളെ നിയന്ത്രിക്കും, നമുക്ക് നിർദ്ദേശം തരും, അത് നീ ആ ഭാഗത്തൂടെ പോകുന്നത് തെറ്റാണ്, അത് നിന്നെ പിടിക്കപ്പെടും, അല്ലെങ്കിൽ നീ അത് വൻ കുഴിയിലേക്ക് വീഴത്തുള്ളൂ. എന്നിട്ട് തലച്ചോറിന് രണ്ട് നിർദ്ദേശവും നമുക്ക് തരും.
1: ഏത് എടുക്കണമെന്ന്
2: തലച്ചോറ് തന്നെ അതിന് റിപ്ലൈ അതിന്റെ റിസൾട്ട് തരും, മറുപടി തരും. പിന്നെ അത് ഇതാണ് ഈ സ്വപ്നത്തിന്റെ ഏറ്റവും ഒരു പ്രധാനപ്പെട്ട ഭാഗം.
1: കാണുന്ന സ്വപ്നം അപ്പൊ ഇതാണോ?
2: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ഇങ്ങനെ ഞാൻ ഒരുപാട് ആദ്യം നമ്മള് ഈ സ്വപ്നങ്ങൾ എന്ന് പറയുന്നത് ഈ പറയുന്നത് പോലെ കുറച്ചൊക്കെ നമ്മൾ ആയിരക്കണക്കിന് സ്വപ്നങ്ങൾ കണ്ടാല് അതില് രണ്ടോ മൂന്നോ ഒക്കെ പ്രാബല്യത്തിൽ വരും, നടക്കും. ബാക്കിയെല്ലാം ഡിസ്പോസിബിൾ ആയിപ്പോ, അതെല്ലാം പരാജയപ്പെട്ടു പോകട്ടേ ഉള്ളു. അന്നേരം എല്ലാവരും പറയുന്ന, കവികളും ശാസ്ത്രകാരന്മാരും എല്ലാം പറയുന്ന സ്വപ്നം കാണണമെന്നാണ്. എന്തുവാ ഓടാന കൂടി സ്വപ്നങ്ങൾ കാണണമെന്നാണ്. പക്ഷെ ഇതൊന്നും നടക്കത്തില്ല. പക്ഷെ അതിൽ വളരെ ചുരുക്കം കാര്യങ്ങളെ നടക്കത്തുള്ളൂ. അതിന് വളരെ താങ്ക്സ്. നല്ലൊരു ദിവസം എല്ലാവർക്കും ആശംസിക്കുന്നു.
1: ഓക്കേ ചേട്ടാ, വിളിച്ചത് വളരെ അധികം നന്ദി കേട്ടോ. അപ്പൊ ചേട്ടൻ പറഞ്ഞതുപോലെ ഞാനും ഗർത്തത്തിലേക്കൊക്കെ വീഴുന്നത് സ്വപ്നം കണ്ടുകൊണ്ടായിരിക്കും ഞാൻ ഈ ഉയർച്ചയുടെ പടികൾ ഇങ്ങനെ നടന്ന് നടന്ന് വരുന്നത്. അല്ല കേട്ടോ, ഞാൻ ഇതുപോലെ സ്വപ്നം മിക്കപ്പോഴും കാണാറുണ്ട്. അതാ ഞാൻ എപ്പോഴും ഈ വെള്ളി നക്ഷത്രത്തിനകത്തിലെ ആ ഒരു സീനാ എനിക്ക് എപ്പോഴും
0: ജഗദീഷും ജഗദീഷ് ശ്രീകുമാറും കൂടെ
1: രണ്ടുപേരുടെ ആവത്തോട്ട്. ഒരു ദിവസം ഈ പറഞ്ഞപ്പോഴാട്ടോ, ഉണർന്നിരിക്കുമ്പം ഇതുപോലെ ഞാൻ വീണിട്ടുണ്ട്. കാര്യം അങ്ങനല്ല, പല്ല് പറഞ്ഞതാ കുഞ്ഞിലെ, എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അപ്പൊ പല്ല് പറഞ്ഞ ഇങ്ങനെ ആടിയിരിക്കുകയായിരുന്നു. അപ്പൊ പിന്നെ നമുക്കപ്പോ സ്വസ്ഥത വരത്തില്ലല്ലോ, അപ്പൊ അറിഞ്ഞു വരുന്നിടം വരെ. അങ്ങനെ ഞാൻ ഇങ്ങനെ പെട്ടെന്ന് അത് ഒരു ഉച്ച സമയത്തും ആയിരുന്നു പല്ലങ്ങ് പറഞ്ഞത്. അപ്പം ഞാനും കസിൻസ് എല്ലാം കൂടെ അവിടെ നിന്ന് കളിച്ചുകൊണ്ടിരുന്ന സമയത്ത്, അപ്പൊ നമുക്കന്ന് കിണറായിരുന്നു കേട്ടോ. കിണറ്റിനകത്ത് ഇങ്ങനെ വെള്ളം കോരി നമ്മളിങ്ങനെ വാ കഴുകാൻ പോയേക്കായിരുന്നു. അപ്പൊ അമ്മയൊന്നും അറിയിച്ചില്ല ഞാൻ പല്ല് പറഞ്ഞു. നമ്മളങ്ങനെ പെട്ടെന്ന് പോയി നമ്മൾ എന്നും കോരുന്ന കിണറാ, വെള്ളം കോരിക്കൊണ്ടിരുന്നതാട്ടോ. അപ്പൊ എനിക്ക് ഈ പറയുന്ന സംഭവം വന്നു, ഈ വെള്ളി നക്ഷത്രത്തിനകത്തിലെ എന്താ ഗർത്തത്തിലോട്ട് പോകുന്നതല്ലെ, അവരെ രണ്ടുപേരെയും കാണുന്നല്ല ഞാൻ പറയുന്ന, ആ ഒരു സെയിം കുഴിയിലോട്ട് പോകുന്നല്ലേ. കാര്യം തലകറങ്ങി വീണതായിരുന്നു കേട്ടോ. എന്നിട്ട് പല്ല് പറഞ്ഞ ഉച്ച സമയത്ത് പല്ല് പറഞ്ഞപ്പോ ഇങ്ങനെ ആയതായിരിക്കും. എന്നിട്ട് അന്ന് ഇതുപോലെ കിളിയൊക്കെ പോയിട്ട് ഞാൻ ഈ ചാടി ഇണ്ടിട്ടപ്പോ ഞാൻ വിചാരിച്ചു ഞാൻ ചത്തോ, അതോ ഞാൻ ജീവനോടാ. എനിക്ക് അങ്ങനെ ഒരുപാട് വട്ട അനുഭവം ഉണ്ടായിട്ടുണ്ട് നമുക്ക് ഈ തലകറങ്ങി വീഴുന്ന സമയത്ത്. നെറ്റ് കോളോട് ഉണ്ട്.
0: ഹലോ.
3: ഹലോ, നമസ്കാരം.
0: നമസ്കാരം.
3: ആരാ? നിധി ആൻഡ് ഐശ്വര്യ.
0: അതെ,
3: എന്റെ കുട്ടികൾക്ക് ഓണാശംസകൾ.
0: ഞങ്ങളും തിരിച്ചു നേരുകയാണ് ഓണാശംസകൾ.
3: ലോകമെമ്പാടുമുള്ള എല്ലാ മലയാളികൾക്കും ഓണാശംസകൾ.
0: എന്തൊക്കെയുണ്ട് വിശേഷം?
3: വിശേഷോ? വിശേഷം ഇങ്ങനെ ഹാപ്പി ആയിട്ട് ഇങ്ങനെ പോകുന്നു.
1: ഓണമൊരുക്കങ്ങളൊക്കെ തുടങ്ങി?
3: ഓണമൊരുക്കങ്ങളൊക്കെ തുടങ്ങി. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ സദ്യ ഉണ്ടാക്കിയായിരുന്നു, ഈ പ്രാവശ്യം ഉണ്ടാക്കണം. എന്റെ മക്കളൊക്കെ, മോനിപ്പോ വന്നിട്ടുണ്ട്, പിന്നെ പ്രത്യേകിച്ച് എനിക്ക് എറണാകുളത്തൊക്കെ ഒന്ന് പോകണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ എന്റെ ബോഡി അനുവദിക്കുന്നില്ല അതിന്. ബോഡിക്ക് ഒരു പ്രശ്നമുണ്ട്. പക്ഷേ നട്ടല് വളഞ്ഞിട്ട് അകൽച്ച, അപ്പൊ എനിക്ക് ഒരുപാട് ലോങ് യാത്രയൊന്നും ചെയ്യാൻ പറ്റില്ല.
1: നമ്മൾ ഇപ്പൊ റെസ്റ്റ് എടുക്കാം, അത് കഴിഞ്ഞിട്ടേ ബോഡി എല്ലാം ശരിയായി കഴിയുമ്പോ നമുക്ക് ടാറ്റ പോകാം.
3: ടാറ്റ ബൈ ബൈ. ഓക്കെ, കൊച്ചുങ്ങളോട് പറയുന്ന കൊണ്ട് മമ്മി നമുക്ക് പോണോന്ന് പറയുന്നത്. അപ്പം അത് പോകാൻ പറ്റിയ എല്ലാം ഈശ്വരൻ അനുഗ്രഹിച്ചായി. ഇപ്പൊ ഇന്നത്തെ ദിവസം എന്താണെന്ന് നമ്മൾ അടുത്ത നിമിഷം എന്താണെന്ന് നമ്മൾ ആരും ചിന്തിക്കുന്നില്ല.
1: അതെ, നമ്മൾ അതിൽ നിന്നും വ്യതിചലിച്ച് സ്വപ്നത്തിലേക്ക് പോകട്ടെ.
0: ടോപ്പിക്കിനെ കുറിച്ച് പറയുകയാണ്,
3: സ്വപ്ന ലോകത്തെ കുറിച്ചാണല്ലോ സബ്ജക്ട് ആയിരുന്നില്ലേ.
1: അങ്ങനെ ഭയപ്പെടുത്തുന്ന സ്വപ്നങ്ങൾ ഉണ്ടോ, അല്ലെങ്കിൽ സന്തോഷപ്പെടുത്തുന്ന സ്വപ്നങ്ങൾ, അല്ലെങ്കിൽ കണ്ട ഏതെങ്കിലും ഒരു സ്വപ്നങ്ങൾ പിന്നീട് ലൈഫിൽ?
3: ഉണ്ട്, ഒരുപാട് സ്വപ്നങ്ങളുണ്ട്. അപ്പൊ ഞാൻ അതിനെ കുറിച്ച് പറയാം. ഒരു പാട്ടോടെ തുടങ്ങാം.
0: പഠിക്കോ.

0: ഹലോ.
1: ഹലോ,
0: ആ കേട്ടോ,
1: കേട്ടു കേട്ടു കേട്ടു, മനോഹരമാണ്. ഇനി സ്വപ്നത്തെ കുറിച്ച് പറയൂ ചേച്ചി.
0: സ്വപ്നത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഞാനൊരു 16 വയസ്സുള്ള സമയത്തൊരു സ്വപ്നം കണ്ടായിരുന്നു. അതായത് എൻ്റെ ഒരു വിവാഹത്തെ കുറിച്ചാണ് ഞാൻ കണ്ടത്.
1: ആ,
0: അപ്പൊ ആ വിവാഹത്തിൽ ഞാൻ കണ്ട സ്വപ്നം, ഒരു താടി,
1: 16 വയസ്സിലുള്ളു.
0: 16 വയസ്സിൽ കണ്ട സ്വപ്നം ഞാൻ
2: പറയുന്നത്.
0: 16 വയസ്സ്. ആ അത് അന്നേരം ആ സ്വപ്നത്തിൽ എന്നെ കാണിച്ചത് എന്നെ ഒരു താടി നല്ല വെളുത്ത ഒരാള്, നല്ല ഹൈടെക് ഒരാള് വന്ന് വിവാഹം കഴിക്കുന്നത്. അത് വളരെ ലളിതമായ ഒരു വിവാഹം, വലിയ ചടങ്ങൊന്നുമില്ല, വലിയ ഒന്നുമില്ല, വളരെ സിമ്പിളായിട്ടുള്ള വിവാഹം. പക്ഷെ അതെന്റെ ജീവിതത്തിൽ യാഥാർത്ഥ്യമായിട്ട് ഫലിക്കുകയും ചെയ്തു. ആ വ്യക്തി തന്നെ എന്നെ വന്ന് വിവാഹം കഴിക്കുകയും ചെയ്തു. ആ വ്യക്തിയെ കുറിച്ച് എനിക്ക് അറിയത്തില്ല, ഒന്നും അറിയത്തില്ല. പക്ഷെ ആ ടൈം ആയപ്പോ ഒരുപാട് വിവാഹാലോചന വന്ന് അതിനെല്ലാം തട്ടിമാറ്റിക്കൊണ്ട് ആ കക്ഷി ആ ടൈമിന് എന്റെ വീട്ടിൽ വന്ന് ആലോചിച്ച് വിവാഹം കഴിച്ച്. പക്ഷെ ഞങ്ങൾ 17 വർഷം സന്തോഷമായിട്ട് ജീവിച്ച സ്വപ്ന
2: ലോകമായിരുന്നു. ആ
0: ആ ഫേസിലുള്ള ആള് തന്നെ വന്നു കഴിച്ച് കല്യാണം കഴിച്ചു.
2: സിനിമ പോലെ ഉണ്ടല്ലോ.
0: പിന്നെ അതിനെക്കാട്ടി വലിയ അത്ഭുതങ്ങൾ നടന്ന് അദ്ദേഹമായിട്ട് ജീവിച്ചു, നല്ല സന്തോഷമായിട്ട് ജീവിച്ചു പോന്ന സമയത്ത് അദ്ദേഹം മരിക്കാൻ ഒരു 6 മാസമുള്ളപ്പോ സ്വപ്നം കാണിച്ച് അദ്ദേഹം മരിച്ചു പോന്നായിട്ട് രാവിലെ കെളുപ്പിന്. എന്നിട്ട് എന്നോട് പറയുന്നു, ഇയാളുടെ ഹസ്ബൻഡ് മരിച്ചുപോയി, ഇയാള് വേറെ വിവാഹം കഴിക്കാൻ തയ്യാറായിക്കൊള്ള. കുറെ ആൾക്കാര് ഇങ്ങനെ വന്ന് പറയുന്നു. ഞാൻ പറഞ്ഞു, എനിക്ക് 2 വലിയ മക്കളൊക്കെ ഉണ്ട്, എനിക്കൊരു മോനുണ്ട്, വലിയ മോനെ, ഞാൻ പിന്നെ ഇതിന് വിവാഹം കഴിക്കണം. അല്ല, ഇയാള് വിവാഹം കഴിക്കാൻ തയ്യാറായി, ഇയാളെ ഹസ്ബൻഡ് മരിച്ചുപോയി എന്ന് പറഞ്ഞു. അപ്പൊ ഞാനിത് കണ്ടിട്ട് കുറെ ദിവസം കഴിഞ്ഞപ്പോ ഞാൻ എന്റെ ഹസ്ബൻഡിനോട് പലപ്പോഴും പറയാൻ പോയി. പറയാൻ പോകുമ്പോഴെല്ലാം അതെനിക്ക് പെട്ടെന്ന് പറയാൻ പറ്റുന്നില്ല. അങ്ങനെ ഇരിക്കെ എന്റെ കസിന്റെ മോൻ കെന്റി വീണ് മരിക്കുന്നതായിട്ടും കണ്ടു. അന്നേരം ഞാൻ എന്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു, എനിക്ക് എന്റെ കസിൻ്റെ മോൻ കെന്റി, അത് കുഴപ്പമില്ല മോ, അത് വിഷമിക്കേണ്ടെന്ന് പറഞ്ഞു. അതങ്ങനെ കാണുന്നതാണ്. അപ്പൊ ഇക്കറി ഞാൻ കാണുന്ന സ്വപ്നങ്ങളൊക്കെ ഫലിക്കുമെന്ന്. ഞാൻ ഏത് സ്വപ്നം കാണുന്നു അതെല്ലാം ഫലിക്കും. ഇപ്പൊ എന്റെ സിസ്റ്റർ ഒക്കെ ഇവിടെ വരാൻ പോകുന്നെങ്കിൽ 1 മാസത്തിനുമുമ്പേ എന്നെ സ്വപ്നം കാണിക്കും, അവരെല്ലാം എന്റെ വീട്ടിൽ വരുന്നതായിട്ട്. അങ്ങനെ ഒരു സ്വപ്ന ലോകം തന്നെ, എന്റെ ജീവിതം തന്നെ സ്വപ്നം. എന്ന് വെച്ചാൽ ഞാൻ കാണുന്നതെല്ലാം ഫലിച്ചോണ്ടേയിരിക്കും.
1: സ്വപ്ന സഞ്ചാരിയാണല്ലേ,
2: സ്വപ്ന സഞ്ചാരിയാണ്.
0: കറക്റ്റ് അത്. പക്ഷെ എന്റെ മോൻ 2-3 മാസത്തിന് മുമ്പ് ഇവിടെ വരുന്നതായിട്ട് സ്വപ്നം കണ്ട അയാൾ അത് കറക്റ്റ് ടൈമിന് ആ ദിവസം തന്നെ എന്റെ ഭവനത്ത് എത്തും. ഞാനപ്പം എന്റെ മോള് പറയും, ഉമ്മി കാണുന്നതെല്ലാം കറക്റ്റ് ആയിട്ട് ഫലം. ഇപ്പൊ ഞാൻ തന്നെ പലപ്പോഴും വിഷമിച്ചിട്ടുണ്ട്, എന്താ ഇങ്ങനെ ഈ സ്വപ്നം എല്ലാം എന്നെ കാണിച്ചിട്ട്. എന്റെ ജീവിതം സത്യം, എന്റെ ജീവിതം അതേപോലെ തന്നെ മുന്നോട്ട് പോവാ. ഞാനത് പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് അതിനെ കുറിച്ച്. നമ്മളെല്ലാം സ്വപ്ന ലോകത്താണ്. നമ്മളൊരു ഉറവ് നിദ്രയിൽ ആണും, നിദ്രയിൽ പോകുമ്പോ ഒരു സ്വപ്ന ലോകത്തേക്ക് പോയിക്കൊണ്ടാണ് നമ്മൾ ഉറങ്ങുന്നത് അല്ലേ.
1: അപ്പൊ
0: നമ്മൾ രാവിലെ എണീക്കുമ്പോഴും ആ അതിൽ നിന്ന് ഉണർന്നു വരിക അല്ലേ.
1: നമ്മുടെ സ്വപ്നത്തെ ഇതേപോലെ നമുക്കിപ്പം നമ്മള് ക്രിയേറ്റ് ചെയ്ത, അതായത് ഇപ്പൊ ഇന്ന സ്വപ്നം കാണണം, അങ്ങനെ സ്വപ്നം കാണാൻ പറ്റുന്നുണ്ടോ ചേച്ചിക്ക്?
0: ഇല്ല, ഞാൻ ഒന്നിനെ കുറിച്ച് ചിന്തിക്കത്തില്ല. ഇപ്പൊ എല്ലാരും പറയാം, ഞാൻ എന്റെ ഹസ്ബൻഡ് എപ്പോഴും കാണും സ്വപ്നത്തില്, എന്നും കാണും. എന്ന് വെച്ചാൽ ഞാനിപ്പോ 2 ആഴ്ച കണ്ടില്ലെങ്കിൽ 3-ാമത്തെ ആഴ്ച കണ്ടിരിക്കും എന്റെ ഹസ്ബൻഡിന്റെ കൂടെ വരുന്നേ. ഭർത്താനം
1: പറയുന്നു,
0: പക്ഷെ ഞാൻ അദ്ദേഹം മരിച്ചു കഴിഞ്ഞിട്ട് അല്ല. അങ്ങനെ ആ നമ്മൾ അങ്ങനെ തോന്നും. ഞാൻ അങ്ങനെ ഇപ്പൊ ചിന്തിക്കാറില്ല. ഞാനിപ്പൊ എന്ന് വെച്ചപ്പോ 6 വർഷമായി. ആദ്യമൊക്കെ എല്ലാരും പറയും ഇയാളങ്ങനെ ചിന്തിച്ചു കിടക്കുന്നു. പക്ഷെ രാവിലെ എണീക്കാൻ, ആ ഉറങ്ങാൻ കിടക്കുമ്പോ രാവിലെ വരെ നമ്മൾ എണീക്കുന്നവരെ എന്റെ കൂടെ ഉണ്ടായിരിക്കും. അപ്പൊ ഞാനിങ്ങനെ കാര്യം ചർച്ച ചെയ്തപ്പോ എന്റെ ഫ്രണ്ട് എല്ലാം പറഞ്ഞ്, അയ്യോ അങ്ങനല്ല, ഇയാളുടെ കൂടെ ഭയങ്കര സ്നേഹം ആത്മാർത്ഥികളുടെ വ്യക്തിയല്ലേ, അപ്പം ചിലപ്പോ അങ്ങനെയൊക്കെ പ്രദേശം വെച്ചായിരിക്കും. പക്ഷെ ഞാൻ പിന്നെ അത് കാലക്രമേണ മറക്കാൻ, നമ്മളത് ഒരു മറതി, മരണം ഒരു മറതിയാണല്ലോ, അതില്ലെങ്കിൽ പിന്നെ നമുക്ക് ആർക്കൂടെ ജീവിക്കാൻ പറ്റില്ല. ഈശ്വരൻ എല്ലാവർക്കും കൊടുത്തൊരു മരണം അന്നേരം നമ്മളെ കുറേ ടെൻഷൻ അടിപ്പിക്കും. പിന്നെ കാലക്രമേണ അത് നമ്മളിൽ നിന്ന് മായ്ക്കും ഈശ്വരൻ, അല്ലെങ്കിൽ നമുക്ക് ആർക്കും ഇവിടെ ജീവിക്കാൻ പറ്റില്ല. അതാണ് ഈശ്വരന്റെ അത്ഭുതമാണത്. ഈശ്വര ചിന്തയിൽ കുന്തേ മനുജന ശാശ്വതമേതുലകി, കന്നി കാണ്ടതും കനിയായി മറയും, കാണാത്തതുമാം ഇങ്ങനെ അറിയും. ഇതാണ് ഈശ്വരൻ, അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന ഈശ്വരൻ, നമ്മുടെ എല്ലാ ഈശ്വരൻ, സ്വപ്നത്തേക്ക് കൂട്ടിക്കൊണ്ടുവന്ന ഈശ്വരൻ.
2: വിളിച്ചാൽ വളരെയധികം സന്തോഷം.
0: അപ്പം ഇന്നത്തെ എല്ലാവർക്കും ഹാപ്പി ഓണം. ലോകമെമ്പാടുമുള്ള എല്ലാ മലയാളികൾക്കും ഓണാശംസകൾ നേരുന്നു. എല്ലാവരും സന്തോഷത്തോടെ സമാധാനത്തോടെ ഓണ സദ്യ ഉണ്ട്. അപ്പൊ ഒരു പാട്ടും കൂടെ പാടി നിർത്തിയാൽ എനിക്ക് അത് പാടുന്നൊരാഗ്രഹം. ഓണനിലാവേ പോണിലാവേ.

0: ഹലോ
1: ആ
0: ഹലോ.
1: ഹലോ. ആ
0: അപ്പൊ എല്ലാവർക്കും നല്ലതായിരിക്കട്ടെ,
1: ആ
0: സമാധാനത്തോടെ സന്തോഷത്തോടെ എല്ലാം എല്ലാ മലയാളി ലോകമെമ്പാടുമുള്ള എല്ലാ മലയാളും സദ്യയൊക്കെ കഴിച്ച് വളരെ ഹാപ്പി ആയിട്ട്
1: വേണ്ട
0: മുന്നോട്ട് പോട്ടെ. ദൈവം
1: ഓക്കെ,
0: എല്ലാവർക്കും
1: മറ്റൊരു കോൾ
0: അനുഗ്രഹങ്ങൾ
1: കൂടി ഉണ്ട്
0: നിറയ്ക്കട്ടെ.
1: നമുക്ക്. ആ ഒരു കോൾ
0: ആ
1: ഓക്കെ, തിരിച്ച് വിളിച്ച വളരെ സന്തോഷം. ആ ഒരു കോളിലേക്ക് പോകാം.
2: ഹലോ.
1: ഹലോ, ഗുഡ്. ഓക്കെ, സോറി, ആ ഒരു കോൾ കട്ടായി പോയിട്ടുണ്ട്. എന്തായാലും നമുക്കൊരു രണ്ട് പാട്ടിന് ശേഷം വീണ്ടും മടങ്ങിയെത്താം. പ്രിയ
2: അതെ,
1: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്റെ റേഡിയോ 91.2 പോയിന്റ് ടു. സാറ്റർഡേ സ്പെഷ്യൽ ഗ്രീറ്റിംഗ്സ് ആണ് കേട്ടോ. സ്വപ്ന ലോകത്തിലേക്ക് പോയോ?
2: ഇല്ല.
3: ആഘോഷങ്ങൾക്കൊപ്പം ആവേശം നിറയ്ക്കാൻ ഓഗസ്റ്റ് 21 മുതൽ 25 വരെ ലുലു തിരുവോണ തകർതി.
4: ലുലു ഹൈപ്പർ മാർക്കറ്റ്, ലുലു കണക്ട് എന്നിവിടങ്ങളിൽ 50% വരെ ഗംഭീര ഓഫർ. മനസ്സ് നിറയെ ഷോപ്പ് ചെയ്യാം.
3: 20 കിയ സീറോസ് കാറുകൾ, ഡെയിലി ഗിഫ്റ്റ്സ്, ഗോൾഡ് കോയിൻസ്, മിക്സർ ഗ്രൈൻഡർ, ഫ്രീ ട്രോളി തുടങ്ങി അനവധി സമ്മാനങ്ങൾ.
4: ഇനി എന്ത് വേണം? ഈ ഓണം കൊട്ടിയം ഡ്രീംസ് മാളിലെ ലുലു ഡെയിലിക്കൊപ്പം അടിപൊളിയാക്കാം.
3: TNC apply.

0: നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ
1: 20 കാറുകൾ,
0: 25 സ്കൂട്ടറുകൾ,
1: 50 ഇന്റർനാഷണൽ ട്രിപ്പുകൾ,
0: 100,000 രൂപ വീതം 100 പേർക്ക്
1: ബമ്പർ സമ്മാനമായി BMW കാർ.
0: അങ്ങനെ 30 കോടി രൂപയുടെ
1: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.
2: ലഞ്ച് ബ്രേക്കിൽ എങ്ങോട്ടാ? മൈ ജി ഫ്യൂച്ചറില് എന്താ ഇത്ര അത്യാവശ്യം? ഒരു റെഫ്രിജറേറ്ററും വാഷിംഗ് മെഷീനും വാങ്ങണം. ഭാഗ്യം ഉണ്ടെങ്കിൽ വാങ്ങിയത് ഫ്രീ ആയി കിട്ടാനുള്ള ചാൻസും ഉണ്ട്. എന്നാ ഞാനും വരുന്നളിയാ.
3: മൈ ജി ഓണം മാസോണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈ ജി.
4: അല്ലേ, താൻ എന്തുവാടോ കൊറേ നേരം കൊണ്ട് താടിക്ക് കയ്യും കൊടുത്തിരിക്കുന്നേ? തന്റെ വല്ലതും കളഞ്ഞു പോയോ?
5: ഞാൻ ആലോചിച്ചതേ, ഇത്തവണ ഓണത്തിന് സാധനം വാങ്ങാൻ HNJ മാളിലെ ചോയ്സിൽ പോണോ അതോ നമ്മുടെ പഴയ ചോയ്സിൽ പോണോന്നാ.
4: രണ്ടിൽ എവിടെ പോയാലും ഓണത്തിന് വേണ്ട പല ഐറ്റങ്ങളും നേരേവാദി കാശിന് ആ ചോയ്സിൽ കൊടുക്കുന്നു.
5: ആ അത് പിന്നെ വെറും പരസ്യം പറച്ചിൽ മാത്രമല്ല, കടയെ ചെല്ലുമ്പോ പറഞ്ഞ ഓഫറിനേക്കാൾ കൂടുതൽ കാണുമെന്ന് എല്ലാവർക്കും അറിയാം.
4: സകല കമ്പനിയുടെയും സാധനം അവിടെ തന്നെ കിട്ടുന്നത് കൊണ്ടേ പല കടകളിൽ കയറി നിരങ്ങണ്ടല്ലോ.
5: 10-18 വർഷങ്ങളായിട്ട് നമ്മൾ ചോയ്സ് നല്ല ഓണക്കോള് നടത്തുന്നത്.
4: രണ്ട് ചോയ്സിലും പാർക്കിങ്ങിന്റെയും സർവീസിന്റെയും കാര്യം പറയാതിരിക്കാൻ പറ്റത്തില്ല. കഴിഞ്ഞ തവണ എന്നപ്പോ എന്നെ കൈവെള്ളയിൽ വെച്ചോണ്ട് ആ കുച്ചുങ്ങള് നടന്നത്.
5: എന്നാ പിന്നെ വർത്താനമൊക്കെ പിന്നെ പറയാൻ പറ്റിയ, നമുക്ക് ഇപ്പൊ തന്നെ ചോയ്സിൽ പോയി ഓണക്കോൾ അങ്ങ് നടത്താം.
4: എടീം മെടുക്കി.
6: മുൻനിര കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾക്ക് നേർപകുതി വിലയുമായി ചോയ്സിൽ ഗംഭീര ഓണം ഓഫർ സെയിൽ. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മോൾ, ചോയ്സ് സൂപ്പർ മാർക്കറ്റ്, ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ കരുനാഗപ്പള്ളി, ഭരണിക്കാവ്, പുത്തൂർ, കൊട്ടാരക്കര, ചാരുമൂട് ആൻഡ് അടൂർ. ഏവർക്കും ചോയ്സിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
7: കേട്ടിട്ട് തന്നെ ത്രില്ലാവുന്നു.
6: ത്രില്ലടിപ്പിക്കുന്ന ഓണം ഓഫറുകളുമായി രശ്മി ഹാപ്പി ഹോം.
7: ഫർണിച്ചർ, ഇലക്ട്രോണിക്സ്, ഹോം അപ്ലയൻസസ്, സ്മാർട്ട് ഫോണുകൾ തുടങ്ങി എല്ലാ വിഭാഗത്തിലും 70% വരെ ഡിസ്കൗണ്ട്.
6: ഒപ്പം കാർ, ഇലക്ട്രിക് സ്കൂട്ടർ, വിദേശ യാത്രകൾ, ഗൃഹോപകരണങ്ങൾ തുടങ്ങി 10 കോടി രൂപയുടെ മെഗാ സമ്മാനങ്ങളും.
7: രശ്മി ഹാപ്പി ഹോം, ഹരിപ്പാട്, കറ്റാനം, കരുനാഗപ്പള്ളി, പാരിപ്പള്ളി ആൻഡ് ആറ്റിങ്ങൽ.

0: യെസ്, നമ്മളങ്ങനെ വീണ്ടും തിരികെ എത്തിയിരിക്കുകയാണ്. ഇത് എൻ്റെ റേഡിയോ 91.2 സാറ്റർഡേ സ്പെഷ്യൽ ഗ്രീറ്റിംഗ്സ് ആണ്. ഇന്ന് ഗ്രീറ്റിംഗ്സിൽ കൂടെ ഉള്ളത് ആർജെ ഐശ്വര്യയും ആർജെ നിധിനുമാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് നമ്മുടെ സ്വപ്നങ്ങളെക്കുറിച്ചാണ്. സ്വപ്നങ്ങൾ നമ്മൾ പല രീതിയിൽ കാണാറുണ്ട്. പേടിപ്പിക്കുന്നത്, എന്നാൽ സന്തോഷം തരുന്ന സ്വപ്നങ്ങളൊക്കെ ഉണ്ടല്ലേ.
1: അപ്പൊ നമുക്ക് ഇവിടെ ഒരു കാര്യം പറയാനുണ്ട് എനിക്ക്.
0: എന്താണ്?
1: അതായത് നമ്മളിങ്ങനെ കുറ്റാക്കൂരിട്ടിൽ കിടന്ന് രാത്രി ഉറങ്ങുകയാണ്, നല്ല ഫാനൊക്കെ ഇട്ട് നല്ല പുതച്ചു മൂടി കിടന്ന് ഉറങ്ങുകയാണ്, പുറത്ത് നല്ല മഴയുണ്ടെന്ന് കൂട്ടിക്കാം. അപ്പൊ നമ്മൾ സുഖിച്ച് കിടന്ന് ഉറങ്ങുന്ന ഒരു സമയത്ത് നിങ്ങളുടെ മുന്നിലേക്ക് ഒരു കറുത്ത രൂപം ഇങ്ങനെ പാഞ്ഞു വരികയാണ്. ആ കറുത്ത രൂപത്തിന് ഇതേപോലെ സൗണ്ടൊക്കെ നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടോ? ഈ രൂപത്തിന് ഒരു ചുമന്ന രണ്ട് കണ്ണുകളുമുണ്ട്, രണ്ട് ദ്രംശിച്ച പല്ലുകളുമുണ്ട്. പല്ലൊന്നുമില്ല കേട്ടോ, രണ്ട് ചുമന്ന കണ്ണുകൾ. ആ ഒരു ചുമന്ന കണ്ണുള്ള ആ ഒരു കറുത്ത രൂപം നിങ്ങളുടെ കഴുത്തിൽ വന്ന് കുത്തി പിടിക്കുന്നുണ്ടോ? അതോ പാഞ്ഞു വന്ന് നിങ്ങളുടെ നെഞ്ചത്തിരിക്കുന്നത് പോലെ തോന്നുന്നുണ്ടോ? അപ്പൊ നിങ്ങൾ അലറാൻ ശ്രമിക്കും. നിങ്ങൾക്ക് പേടിച്ച് അലറാൻ ശ്രമിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എണീറ്റോടാൻ
0: കൈകാലുകൾ അനക്കാൻ പറ്റാത്ത ഒരവസ്ഥ, അതാണോ?
1: അങ്ങനെ ഓടാൻ നേരം നിങ്ങൾക്ക് എണ്ണിക്കാൻ പറ്റുന്നില്ല. പക്ഷെ നിങ്ങൾക്ക് നല്ല ബോധമുണ്ട് ഇവിടെ എന്താണ് പുറത്ത് സംഭവിക്കുന്നതെന്ന്. അങ്ങനെ ഒരു അനുഭവത്തിലൂടെ നിങ്ങൾ എല്ലാവരും കടന്നു പോയിട്ടുണ്ടോ ഗൈസ്?
0: എല്ലാവരും കടന്നുപോയിട്ടില്ലാട്ടോ,
1: ഞാൻ പോയിട്ടുണ്ട്, രാവിലെ കൂടെ പോയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇന്ന് ഈ ഒരു ടോപ്പിക് പോലും ഞാൻ എടുത്തിട്ടുള്ളത്.
0: ഇതിനെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. അതായത് എന്റെ അനുഭവമല്ല, എന്റെ ഒരു ഫ്രണ്ട് ഇതേപോലെ നമ്മളെല്ലാരോടും അങ്ങനെ ഒരു കാര്യം പറഞ്ഞ കൂട്ടത്തില് ഇങ്ങനെ ഇരുന്ന് ഇങ്ങനെ പറഞ്ഞു, അതണക്ക് ഓ ചേട്ടാ ഇതേപോലെ അണ്ണ ഇതേപോലാണ് നെഞ്ചത്ത് വന്ന് കയറിയിരുന്നിട്ട് ഒരാളിങ്ങനെ വന്നിരിക്കും, നമുക്കിങ്ങനെ കൈകാലൊക്കെ ഇങ്ങനെ അനക്കണം അല്ലെങ്കിൽ അയാളെ തട്ടി മാറ്റണം എന്നൊക്കെ നമുക്ക് തോന്നുന്നു. പക്ഷെ നമുക്ക് കൈയൊന്നും അനങ്ങത്തില്ല. പക്ഷെ നമുക്കെല്ലാം ഇവിടെ നടക്കുന്ന എല്ലാം നമുക്ക് വ്യക്തമായിട്ട് അറിയാൻ പറ്റുന്നുണ്ട്.
1: നമുക്ക് മനസ്സിലാകും, വ്യക്തമായിട്ട്
0: ശ്വാസം മുട്ടും,
1: ശ്വാസം എടുക്കാൻ പറ്റാത്തൊരവസ്ഥ. പിന്നെ കൈയൊക്കെ കാല് നമ്മളിങ്ങനെ കുറേ നേരം ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് കൈ കാല് പെരുക്കൂലേ, ആ ഒരു കാല് പെരുപ്പായിരിക്കും മുടി നമ്മുടെ മുടിനാടിര മുതൽ നമ്മുടെ കാലിൻ്റെ ആ ഒരു ദേഹം ഫുള്ള് ആ ഒരു കിടക്കുന്ന ഒരു പൊസിഷൻ ഫുള്ള് ഇങ്ങനെ എന്താ പറയുക പെരുത്തിരിക്കും. നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. കാര്യം പക്ഷെ നമുക്കിതെല്ലാം ബോധമുണ്ട്. കാര്യം നമ്മൾ കൈകാലിട്ട് അരക്കാൻ ശ്രമിക്കുന്നുണ്ട്, കാര്യം ഇങ്ങനെ പൊക്കാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ കൈ പൊങ്ങത്തില്ല. നമുക്ക് നല്ല ബോധമുണ്ട് ഇതിനെക്കുറിച്ചൊക്കെ. നമ്മൾ നല്ലോണം പേടിച്ചു. കാര്യം എന്നാ നടക്കുക, നമ്മളിപ്പോൾ മരിച്ചു പോകുവാന്ന് തോന്നുന്നു. എനിക്കൊക്കെ ആദ്യമായിട്ട് ഇതുണ്ടായ സമയത്ത് ഞാൻ വിചാരിച്ച പ്രേതശല്യമാണ്.
0: പേരെന്താണെന്നറിയോ?
1: സ്ലീപ് പാരലിസിസ്. ഇതുണ്ടാകുന്നവര് ശരിക്കും പറഞ്ഞാൽ നമ്മൾ വലിയ ഗാഢമായിട്ടൊക്കെ ഇതിനെ എടുത്ത് കാണുന്നൊരു കാര്യം. കാര്യം നമുക്ക് ഉറപ്പായിട്ട് നമ്മൾ വരുന്ന സമയത്ത് അത്രയും അത് വന്ന് അനുഭവിച്ചിട്ടുള്ളവർക്കറിയാം. ഈ ശ്രോതാക്കളിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും സ്ലീപ്പ് പാരലിസിസ് അല്ലെങ്കിൽ ഞങ്ങളിപ്പോൾ പറഞ്ഞ ഒരു അവസ്ഥ വന്നിട്ടുണ്ടെങ്കിൽ
0: ഫ്രീക്ക് പേര്
1: ഉറക്ക പക്ഷാഘാതം എന്നൊക്കെ പറയും മലയാളത്തിൽ.
0: ഇത് ശരിക്കും ഉറക്കം പ്രോപ്പറായിട്ട് നടക്കാത്തതുകൊണ്ടാണ് വരുന്നത്. നമ്മൾ കറക്റ്റ് സമയത്ത് ഉറങ്ങാത്ത വരുമ്പോഴാണ് ഇങ്ങനെ പ്രശ്നം വരുന്നത്.
1: അത് തന്നെ കേട്ടോ, കൃത്യമായിട്ട് ഉറങ്ങാത്ത തന്നെയല്ല, ഇതിന് ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ടാകും. ഇതിനെ കുറിച്ച് എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാനുണ്ട്. കാര്യം ഞാൻ വലിയൊരു റിസർച്ച് വരെ
0: നടത്തിയിട്ടുണ്ട്.
1: കാര്യം ഫസ്റ്റ് സ്റ്റോറി പറയുകയാണെങ്കിൽ ഒരു കൊറോണ ടൈമില്ലേ, ആ ഒരു കൊറോണ ടൈമിലാണ് എനിക്ക് ഇതുപോലെ വരുന്നത് ഫസ്റ്റ് ടൈം. ആ ഒരു സമയത്ത് തന്നെ ഞങ്ങളുടെ വീടിന്റെ അടുത്തൊരു ഞങ്ങളുടെ ഒരു റിലേറ്റീവ് ഒരു പെൺകുട്ടി മരിച്ചിട്ടുണ്ടായിരുന്നു, എന്നെക്കാട്ടി 2 വയസ്സിന് ഇളയതായിരുന്നു. ആ സമയത്ത് നമുക്ക് ഭയങ്കര പേടിയെന്ന് കാര്യം മരണാനന്തര ചടങ്ങിനൊക്കെ പോയിട്ട് വന്നിട്ട് എനിക്ക് നമുക്കൊരുമാതിരി കാര്യം എന്തോ ഒരു നമുക്കുള്ളൊരു ഉത്ഭയം ഉണ്ടായിരുന്നു. നമ്മളെ ചെറുപ്പമല്ലെന്ന് ചെറുപ്പമല്ല എന്നാലും ഒരു ഇത് അങ്ങനെ അത് ഓർത്ത് കിടന്നിട്ടായിരിക്കും. ആ ഒരു സമയത്താണ് എനിക്ക് അന്ന് എനിക്ക് രാത്രി പേടിയായിരുന്നു അന്ന് കിടക്കാൻ. ആ സമയത്ത് ഇതുപോലെ വന്നു. അപ്പം ഞാൻ വിചാരിച്ചു എന്തോ എനിക്ക് അവളുടെ പ്രേതബാധ കയറിയതാണെന്നൊക്കെ ഞാൻ വിചാരിച്ചിട്ടില്ല. കാര്യം എനിക്ക് എത്രയും ഞാൻ അങ്ങനെയൊക്കെ ചെയ്ത കാര്യം യോ ആത്മാവ് വന്നു അങ്ങനെയൊക്കെ നമുക്ക് ഇപ്പോഴും ആ ഒരു ചിന്തയിലേക്ക് നമ്മൾ കേട്ടറിവ് ഇങ്ങനെ ആയതുകൊണ്ട് തന്നെ ആ ഒരു ചിന്തയിലേക്ക് പോകും. അങ്ങനെ പോയി പോയി ഞാൻ അമ്പലങ്ങളിലൊക്കെ പോയി ചരടൊക്കെ ജപിച്ചിട്ടുണ്ട്. ഞാൻ ചരട് ജപിച്ച് കെട്ടിയിട്ടുണ്ട്. പക്ഷെ ചരട് ജപിച്ചിട്ട് കുറച്ച് നേരം നമ്മൾ ഉറങ്ങും. ഉറക്കത്തിലേക്ക് വീണ്ടും വരുന്ന സമയത്ത് വീണ്ടും ഇതിഞ്ഞിട്ടിട്ട് കാലിട്ട് എന്താ എനിക്ക് ഉറങ്ങാൻ പേടിയ കാര്യം കണ്ണടയ്ക്കുമ്പോ എനിക്ക് മറ്റേ ചിന്ത
0: വരുന്നുണ്ട്.
1: ഡെഡ് ബോഡി കിടക്കുന്ന ഒരു ചിന്ത വരുമ്പം എനിക്ക് ഉറങ്ങാൻ പേടിയ. അതൊരു സംഭവം, കാര്യം നമുക്ക് ഉറങ്ങാൻ പറ്റത്തില്ല. അപ്പൊ ഞാൻ എങ്ങനെയല്ലോ ഉറങ്ങാൻ ട്രൈ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ഈ ഒരു സ്ലീപ്പ് പാരലിസിസ് ഉണ്ടാവും. അപ്പൊ പക്ഷെ ഞാനപ്പോ ചിന്തിക്കുന്നത് എന്താ ഇവിടെ ആത്മാവാണെന്ന് വിചാരിച്ചു. അങ്ങനെയൊക്കെ ഞാൻ ചിന്തിച്ചു വെച്ചിരുന്നത്. അത് കഴിഞ്ഞിട്ട് വീണ്ടും കുറേ നാൾ കഴിഞ്ഞപ്പം ഞാൻ ഡിഗ്രി എത്തിയപ്പോ സമയത്താണ് എനിക്ക് ഫോൺ കിട്ടുന്നത്. ഫോൺ കിട്ടിയ സമയത്ത് ഫോണിനകത്ത് ഇങ്ങനെ തോണ്ടി തോണ്ടി തോണ്ടി കിടന്നിടന്ന് ഞാൻ ഉറങ്ങാറില്ലായിരുന്നു. ഫോൺ ഓവറായിട്ടുള്ള ഫോൺ യൂസ് കാരണം ഞാൻ അങ്ങനെ ഉറങ്ങാൻ നമുക്ക് ഒരു ഇത് അങ്ങനെയൊക്കെ വന്ന് വന്ന് ഞാൻ ഉറങ്ങാതിരുന്ന സമയത്ത് ഭയങ്കര കണ്ടിന്യൂസ്ലി ഫോൺ യൂസ് ആയിരുന്നു. ആ ഒരു സമയത്ത് ഇടയ്ക്കെങ്ങാണ് ജസ്റ്റ് ഒന്ന് ഉറങ്ങും. 2 മണി അല്ലെങ്കിൽ ഒരു 12 മണിക്ക് കഴിയോ ഉറങ്ങാം. അതിന് മുമ്പ് 9 മണിക്ക് ഉറങ്ങിക്കൊണ്ടിരുന്ന ഞാൻ അങ്ങനെ അങ്ങനെ പെട്ടെന്നൊരു എൻ്റെ ഒരു സ്ലീപ്പിങ്ങിലൊരു ചേഞ്ച് വന്നതുകൊണ്ട് അങ്ങനെ ഉണ്ടായതാണ് സ്ലീപ്പ് പാരലൈസിസ്. അപ്പം ഞാൻ പിന്നെയും ചിന്തിച്ച് ഇതുപോലെ ഞാൻ മരിക്കാൻ പോവുകയാണെന്ന് ചിന്തിച്ച്. കാര്യം എന്താണെന്നറിയാം, അതേ ഫീലിങ്സ് നൈറ്റ് ഉറങ്ങിക്കൊണ്ടിരുന്നു. നമ്മൾ നോർമലി നമ്മുടെ ബ്രീത്ത് എടുക്കുന്ന രീതിയിൽ എടുത്തിട്ട് മുകളിലോട്ട് പോയ ശ്വാസം പിന്നെ താഴോട്ട് ഇങ്ങനെ എടുക്കാൻ പറ്റുന്നില്ല, താഴോട്ട് വിടാൻ പറ്റുന്നില്ല ഒരു സംഭവം. എന്നിട്ട് ഞാൻ അങ്ങനെ എനിക്ക് വ്യക്തമായിട്ട് അറിയാൻ കാര്യം, ഞാൻ എൻ്റെ ശ്വാസം കിട്ടാതെ നിന്നപ്പോൾ നമ്മൾ വാ തുറക്കുന്നത് കാര്യം ഇത് എനിക്ക് നല്ല വ്യക്തമായിട്ട് അറിയാം. എൻ്റെ വായ്പ തുറന്നിരിക്കുകയാണ്, വായിക്കൂടെ ശ്വാസം എടുക്കാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ എനിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ അലറുക, കാര്യം വീട്ടുകാരെ വിളിക്കുക, യോ പേടി. അപ്പോൾ എന്തോ ഒരു കറ ഇപ്പോഴും ഓർമ്മയാണ്, കാര്യം ഞാൻ കിടന്ന ഒരു നമ്മളിങ്ങനെ കിടക്കത്തില്ല ആ ഒരു കട്ടിലിനടുത്ത് നിന്ന് ഒരു കറുത്ത കൈ, എനിക്ക് ഒറ്റവട്ടം അത് വന്നിട്ടുള്ളൂ കേട്ടോ. അങ്ങനെ ചിലർക്കൊക്കെ ഇതുപോലെ രൂപങ്ങൾ വരും, ചിലർക്ക് രൂപങ്ങളൊന്നും വരത്തില്ല എന്നാണ് ഞാൻ റിസർച്ച് ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയത്. എനിക്കെന്ന് ആദ്യമായിട്ട് ഒരു കറുത്ത കൈ എൻ്റെ ഈ ഇവിടുന്ന് നമ്മൾ കിടക്കുന്നിടത്തു നിന്ന് എൻ്റെ വയറിൻ്റെ അടുത്തോട്ട് ഇങ്ങനെ പിടിക്കുന്ന പോലെ തോന്നി. യോ എനിക്ക് വയറിൻ്റെ അടുത്തു നിന്ന് പിടിച്ചിട്ട് എൻ്റെ കയ്യിൽ ഇങ്ങനെ ഇങ്ങനെ കോർത്തിടിക്കുന്നത്, എനിക്കിപ്പോൾ ഇപ്പോഴും പറയുമ്പോൾ എനിക്ക് രോമാഞ്ചമുണ്ട്. കാര്യം അന്ന് അനുഭവിച്ച ഫീല് ഞാനങ്ങ് ഭയങ്കരമായിട്ടല്ല, ഞാൻ അന്ന് ചിന്തിച്ച ഞങ്ങളുടെ മരിച്ചു അപ്പൂപ്പൻ, അത് സത്യം ഞാൻ അങ്ങനെ അന്ന്
0: ചിന്തിച്ചു.
1: ഞാൻ അന്ന് അങ്ങനെ കേച്ചത്, കാര്യം എനിക്കിതുവരെ എനിക്ക് ഈ പറയുന്ന പോലെ ഈ ഇങ്ങനത്തെ ഒരു പേടിയുണ്ട് മരണാനന്തര ചടങ്ങിലൊക്കെ എനിക്ക് അങ്ങനത്തെ ഒരു സംഭവം. പിന്നെ എനിക്ക് ആത്മാവിന സംഭവങ്ങളൊക്കെ നമ്മൾ പണ്ട് മുതലേ ഇങ്ങനെ പേടിപ്പിച്ച് വെച്ചോ, എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെറിയൊരു പേടിയൊക്കെ ഉണ്ട്. ഞാൻ പ്രയസനമൊക്കെ കാണത്തില്ല. അപ്പൊ ഞാൻ ചോദിച്ചു ഞങ്ങളുടെ മരിച്ചുപോയി. അപ്പൊ കൈ ഒരു ആണിൻ്റെ കൈയാണ് വന്നത്. എനിക്കപ്പോൾ അങ്ങനെ കുറച്ച് കട്ടികളെല്ലാം ഞാനും പക്കത്തില്ല, എനിക്കൊരു കറുത്ത കൈ വന്നിട്ട് എനിക്കിങ്ങനെ ചേർത്ത് പിടിക്കുന്നു എൻ്റെ കയ്യിൽ. അപ്പൊ ഞാൻ അലറു, കാര്യം എനിക്ക് നമുക്ക് ഭയങ്കരമായിട്ട് പേടി വരും അലറിയ സമയത്ത്. അപ്പൊ എൻ്റെ അടുത്തോട്ട് ഒരു ചിലങ്കയുടെ ഒച്ച പോലൊക്കെ എനിക്ക് എനിക്ക് ഫീൽ ചെയ്യുന്നത് അങ്ങനെ കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു ഈശ്വര അതേ എന്നെ, ഞാനിപ്പോൾ ചത്ത്, കാര്യം എന്നെ ഈ പ്രേതം എന്നിട്ട് എൻ്റെ അടുത്ത് പറയാം വാ വാ എന്നൊക്കെ. എനിക്ക് അങ്ങനെയൊക്കെയാണ് തോന്നുന്നത്, കാര്യം ഞാൻ എന്നോട് പറയുമായിരിക്കും ചിലപ്പോൾ, മേ ബി എനിക്ക് അന്നങ്ങനെ ഫീൽ ചെയ്ത്. അപ്പം എനിക്ക് അപ്പം എൻ്റെ അമ്മയുടെ മുഖം ഓർമ്മ വന്നു, കാര്യം എൻ്റെ അമ്മയെ ഞാൻ മരിച്ചു പോയിപ്പോൾ. കാര്യം എനിക്കിപ്പോൾ പെട്ടെന്ന് മരിക്കുന്ന സമയത്ത് എൻ്റെ അമ്മയെ കാണും, ഞാൻ ചോദിച്ചു ഇപ്പം ഞാൻ മരിക്കും. കാര്യം ഞാൻ അങ്ങനെയാണ് ചിന്തിച്ചത്, കാര്യം എൻ്റെ കൈ ഇങ്ങനെ പിടിച്ചു. ഞാനപ്പോൾ ചിന്തിച്ച് പിന്നീട് അപ്പൂപ്പനാൻ ചിന്തിച്ച് പിന്നെ ചിന്തിച്ച് കാലനായിരിക്കും, നമ്മളിങ്ങനെ പറയില്ലേ ചിലപ്പോൾ അങ്ങനെയൊക്കെയാണെന്നും പറഞ്ഞ് ചിന്തിച്ച് ചിന്തിച്ച് അങ്ങ് പോയി ഒരു സ്റ്റേജെത്തി. പക്ഷെ ഞാൻ അലറി അലറി സമയത്ത് എൻ്റെ ചേട്ടൻ പെട്ടെന്ന് ഞെട്ടി ഉണർന്നു. ഞാൻ ചേട്ടനോട് അപ്പുറം ഇപ്പുറം കിടക്കുന്നു ഒരു കട്ടിൽ, എൻ്റെ ചേട്ടൻ ഞാനോട് അപ്പുറം ഇപ്പുറം കിടന്ന സമയത്താണ്, തൊട്ട് അപ്പുറത്ത് കിടക്കുന്നവനെ ഒന്ന് വിളിക്കാൻ പോലും നമുക്ക് പറ്റാത്തൊരു സ്റ്റേജ്. അങ്ങനെ അങ്ങനെ അലറിയ സമയത്ത് ചേട്ടൻ ചോദിച്ചു എന്തു പറ്റി, ഞാൻ പറഞ്ഞു ഒന്നുമില്ല. കാരണം ഞാൻ ഭയങ്കരമായിട്ട് പാനിക്കായി, ഭയങ്കരമായിട്ട് പാനിക്കായിട്ട് ഞെട്ടി ഉണർന്നു. പിന്നീട് കുറേ ടൈം എനിക്ക് ഇതുപോലെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടായി. പക്ഷേ അങ്ങനെ നോക്കിയ സമയത്താണ് ഞാൻ മനസ്സിലാക്കുന്നത് സ്ലീപ്പ് പാരാലിസിസ് ആണ് സംഭവം. അതിന് മുമ്പ് വരെ ഞാൻ ഒരുപാട് അന്ധവിശ്വാസത്തിൻ്റെ പേരിലൊക്കെ ഇങ്ങനെ, കാര്യം നമുക്ക് അറിയുന്നില്ല, പക്ഷെ സയന്റിഫിക്കലി നോക്കിയപ്പം കാര്യം ആ ഒരു സമയത്ത് എനിക്ക് ഉറക്കം വളരെയധികം കുറവായിരുന്നു. കാര്യം ഞാൻ എപ്പോഴും നമ്മുടെ ആ ഒരു ഉറക്കം തെറ്റി, കാര്യം കൃത്യം ഇത്ര നേരത്ത് കിടന്ന് നമ്മൾ പിന്നീട് പല പല സമയത്ത് ഉറങ്ങാറായി. പിന്നെ പിന്നെ എനിക്ക് ഉറക്കം വരാത്ത സമയത്ത് ഇതുപോലെ പേടി വരുന്ന സമയത്ത് അല്ലെങ്കിൽ ചിന്തകൾ വരുന്ന സമയത്ത് നമ്മൾ ഫോൺ നോക്കും, ഫോൺ നോക്കി കിടക്കുമ്പോൾ പിന്നെ നമ്മുടെ ഉറക്കം പ്രോപ്പറായിട്ട് നടക്കുന്നില്ല, ബോഡിക്ക് റെസ്റ്റ് ഇല്ല. അങ്ങനെയൊക്കെ വരുന്ന സമയത്താണ് ഈ ഒരു സ്ലീപ്പ് പാരാലിസിസ് ഉണ്ടെന്നാണ് ഞാൻ അറിഞ്ഞിട്ടുള്ളത്. എന്തായാലും ഒരു കോള് വരുന്നുണ്ട്, ആ ഒരു കോളിലേക്ക് പോവുക.
0: ഹലോ
1: ഹലോ പറഞ്ഞോളൂ. ഓക്കെ, ഒരു കോള് കട്ടായി പോയിട്ടുണ്ട്. അപ്പം ഇതാണ് സംഭവം, നമ്മളിപ്പോൾ ഇത് കറക്റ്റ് ആക്കണമെങ്കിൽ നമ്മൾ പ്രോപ്പറായിട്ട് കിടന്ന് ഉറങ്ങിയാൽ മതി. നമ്മളെ ബോഡിക്ക് കണ്ടിന്യൂസ് ആയിട്ട് റെസ്റ്റ് ഒക്കെ കൊടുക്കുകയാണെങ്കിൽ നമുക്കിതുപോലെ ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്നത് മാറും കേട്ടോ. അപ്പം നമുക്കൊരു കോൾ വരുന്നുണ്ട്, വീണ്ടും ആ ഒരു കോളിലേക്ക് പോവുക.
0: ഹലോ
2: ഹലോ, നമസ്കാരം.
0: നമസ്കാരം, മനസ്സിലായി.
2: മോളെ എന്തോ മോളെ ടോപ്പിക്ക് കറന്റ് ഇല്ലായിരുന്നു.
1: നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് സ്വപ്നത്തെ കുറിച്ചിട്ടാണ്.
2: സ്വപ്നം
0: അതെ,
2: സ്വപ്നം ഫലിക്കുവോ?
0: അതാണ് ഞങ്ങൾക്ക് അറിയേണ്ടത്. അതാണ് അമ്മ കണ്ട സ്വപ്നങ്ങൾ എല്ലാം ഫലിച്ചിട്ടുണ്ടോ?
2: സ്വപ്നങ്ങൾ ഒന്നും ഫലിച്ചിട്ടില്ല. ഫലിച്ചിട്ടുണ്ടെങ്കിൽ അപൂർവമായിരിക്കും.
1: അല്ല, അമ്മ കണ്ടിട്ടുള്ള പേടിപ്പെടുത്തുന്നത് അല്ലെങ്കിൽ സന്തോഷപരമായിട്ടുള്ള ഏതെങ്കിലും ഒരു സ്വപ്നങ്ങൾ നമ്മളായിട്ട് ഷെയർ ചെയ്യാം?
2: ഇല്ല, എനിക്ക് പേടിപ്പെടുത്തുന്ന ഒരു സ്വപ്നം ഞാൻ കണ്ടു, ഇപ്പോഴും എനിക്ക് നല്ല ഓർമ്മയാണ്.
0: ആ സ്വപ്നം പറയൂ.
2: അതെന്റെ ചെറുപ്പത്തിലുള്ള ഒരു സ്വപ്നമാണ്. പിന്നെ നമ്മൾ ഈ ഉറങ്ങി കിടക്കുന്ന സമയത്ത് നമ്മളെ ആരോ എടുത്തിങ്ങനെ മേളോട്ട് പൊക്കി കൊണ്ടുപോകുന്നു. അത് നമ്മളെ അയ്യോ താഴെ വീഴും താഴെ വീഴും, ഞങ്ങളുടെ അടുത്തുള്ള ഒരാളായി പൊക്കുന്ന. പൊക്കി കൊണ്ടുപോകുമ്പം ഒരാള് താഴെ ഇങ്ങനെ ചൂട്ട്, അന്ന് ഈ ചൂട്ടാന്നല്ലോ, ലൈറ്റ് ഇല്ല, താഴെ കെട്ടി ചൂട്ട് വീശി വീശി പോകുന്ന കാലം. അപ്പൊ ഇത് ഇങ്ങനെ ചൂട്ട് വീശി വീശി വീശി കാണിക്കുന്നു, എന്നെ എടുത്ത് അങ്ങ് മേളോട്ട് മേളോട്ട് പൊക്കുന്നു, ഞാനിങ്ങനെ ഭയപ്പെട്ട കരയുന്നു. പക്ഷെ അവര് താത്തിടത്തില്ല, ഞാൻ എന്ത് ചെയ്യാനാ? ഇങ്ങനെ കിടന്ന് വിഷമിച്ചു. ഇങ്ങനെ ഞാൻ ആ ഇങ്ങനെ പറന്ന് പറന്ന് നിൽക്കുക. അതെനിക്കൊരു വലിയ ഓർമ്മയായി നേരം വെളുത്തപ്പം. പിന്നെ ആ ഒരു പഴപ്പാട് എനിക്ക് എത്ര ദിവസം നിന്നറിയാം, അത് ഞാൻ ഇപ്പോഴും ഓർക്കും. അല്ലാതെ നമ്മുടെ ഒരു സ്വപ്നവും ഫലിച്ചിട്ടില്ല.
1: അല്ല ഫലിച്ചിട്ടില്ല, ഫലിച്ചതോ ഫലിക്കാത്തതായിട്ടുള്ള നമ്മള്
2: ഇതൊരു പേടി സ്വപ്നം, ഇത് ഒരു പേടിയായിട്ടുള്ള ഒരു സ്വപ്നമായി ഞാൻ കണ്ടിട്ടുണ്ട്.
1: അല്ലെങ്കിൽ അമ്മ ഭയങ്കര ചിരിയൊക്കെ വരുന്ന, അല്ലെങ്കിൽ നമ്മളെപ്പോഴും പറയത്തില്ലേ ഇപ്പൊ എന്തോ തലയും വാലും ഇല്ലാത്ത തരത്തിലുള്ള എന്തെങ്കിലുമൊക്കെ സ്വപ്നങ്ങൾ കണ്ടിട്ടുണ്ടോ? നമ്മുടെ ഇപ്പോഴത്തെ AI വീഡിയോ ഉണ്ടാക്കുന്നത് പോലെ ആയിരിക്കും നമ്മുടെ സ്വപ്നങ്ങള്. അങ്ങനെ പറയാം, കാര്യം രണ്ട് കൈയും നാല് കാലും പെട്ടെന്ന് അപ്രതീക്ഷാകുക, അങ്ങനെയൊക്കെ എന്തുള്ള സ്വപ്നങ്ങളൊക്കെ കണ്ടിട്ടുണ്ടോ അമ്മ?
2: അങ്ങനൊന്നും കണ്ടിട്ടില്ല.
1: ഇല്ല
2: പിന്നെ ഞാൻ അല്ലാതെ ഒരു മരണം കണ്ടു ഭയന്നിട്ടുണ്ട്.
1: ആണോ?
2: ഒരു മരണം
0: ഇങ്ങനെ,
2: അതെന്തോന്നറേ, കായലിലുള്ള ഒരു മരണമാ കണ്ടത്. പണ്ടൊരിക്കെ ഇങ്ങനെ വെപ്രാളം കൊണ്ട് ഇങ്ങനെ കൈ മേളോട്ട് പൊക്കുന്ന ഒരു മരണം കണ്ടു. പക്ഷെ അത് നമുക്കെപ്പോഴും ഒരു ഓർമ്മയുണ്ട്.
0: ചില സ്വപ്നങ്ങൾ നമ്മൾ മറ്റൊരാടുത്ത് പറഞ്ഞു നടക്കും.
2: നമ്മളെ കണ്ട ആളാ, നമ്മളെ നമ്മുടെ അടുത്തുകൂടി ഇങ്ങനെ സംസാരിച്ചു പോയതാ. സംസാരിച്ച് എന്തോട് ഇതുപോലെ ഒരു ഓണമാ. ഞങ്ങളുടെ അടുത്തുള്ളത് തന്നെ പയ്യെ, പക്ഷെ പയ്യെ നീന്തി അങ്ങ് അക്കരെ നിക്കരോട് നീന്തി ഞങ്ങളിങ്ങനെ കായലുവാരത്ത്
1: നിൽക്കുവാണ്.
2: സ്വപ്നമല്ല ഇത്, നമ്മള് കണ്ട ഒരു പയപ്പാട്.
1: അങ്ങനെ
2: സ്വപ്നം എന്ന് പറയുന്നത് എനിക്ക് ഈ ഒരു സ്വപ്നം വേണ്ട, ഇന്നും അതൊരു ഭയമായിട്ടിരിക്കുക. പിന്നെ എന്തോണ്ട്
0: സുഖം, എന്തൊക്കെയായി ഓണത്തിന്റെ ഓണത്തിന്റെ വിശേഷങ്ങൾ എന്തൊക്കെയായി?
2: എന്തോ മോനെ ഇങ്ങനെ നല്ല തെളിവാ ഓണത്തിന്റെ അന്ന്, ചിലപ്പോ മഴയ്ക്കായിരിക്കും.
1: ഇന്ന് രാവിലെ ഉണ്ടായിരുന്നല്ലോ മഴ,
0: ചെറിയൊരു മഴ ഉണ്ടല്ലേ?
2: ഇല്ല ഇവിടെ ഒന്നും ഇല്ലായിരുന്നു, ഒരു മന്ദാരം പോലുണ്ടായിരുന്നു, ഇവിടെ ഒരു മന്ദാരം പോലൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ മഴയായിട്ടൊന്നും ഇല്ല. ഓണത്തിന്റെ എല്ലാം ആഘോഷങ്ങളും ഉണ്ട്. വെയില് തന്നെ ഒരു ആഘോഷമല്ലേ, ഒരു മഞ്ഞ കളറും ഒരു വെയിലും.
1: ഓണത്തിന് പ്രത്യേകിച്ച് മുളകും മല്ലിയൊക്കെ പിടിപ്പിക്കണോ അല്ലേ?
2: അതല്ല, ഞാനിവിടെ വന്ന് താമസമായിട്ട് ഇപ്പൊ 3 മാസം കഴിഞ്ഞ്. അന്ന് പൊടിപ്പിച്ചതാ, എനിക്ക് ഒരാളിനും
1: മതിയല്ലേ.
2: ഹാപ്പി ഓണം നിങ്ങൾക്കൊരു ഹാപ്പി ഓണം പറയട്ടെ. കാരണമേ നിങ്ങൾ ഇനി അടുത്ത ആഴ്ചയിലേ ഉള്ളൂ, അപ്പഴത്തേക്ക് ഓണത്തിന്റെ പൊടിയും തട്ടും.
1: നമ്മള് ഇനി ഇഷ്ടമുള്ള പ്രോഗ്രാംസ് ഒക്കെ ആയിട്ട് ഓണത്തിന്റെ അന്ന്,
2: അല്ല അതുണ്ട് ഇത്രടത്തിന്റെ അന്ന് രാത്രി വരെ ഉണ്ട്, അതൊക്കെ നമുക്കറിയാം.
1: ഓക്കേ അമ്മ, വിളിച്ചാൽ വളരെയധികം സന്തോഷം.
2: എന്തോ കഴിച്ചു രാവിലെ,
1: രാവിലെ ഫുഡൊക്കെ കഴിച്ചു, ഇനി കഴിക്കണം, കിച്ചണി കൂടെ കഴിക്കണം.
2: കാണത്തില്ല, ഞാൻ ഇതുവരെ കഴിച്ചില്ല. ചായൻ രണ്ട് ബിസ്ക്കറ്റും കഴിച്ചതേ
1: ആണല്ലേ,
2: സമയമായി വരുന്നതേ ഉള്ളേ.
1: ഓക്കേ അമ്മ, അപ്പോ അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ചേട്ടൻ തലയും വാലും ഇല്ലാത്ത സ്വപ്നത്തിന്റെ കാര്യം പറയുമ്പോ ചേട്ടൻ എപ്പോഴും ചിരി മുഖത്ത് ഇങ്ങനെ.
0: അല്ല, ഞാൻ വേറൊരു സ്വപ്നം കണ്ടു, പക്ഷെ അത് പറയാനൊക്കൂല.
1: അങ്ങനെയാണ്
0: പറയാ, നമ്മള് ഈ കൊച്ചുപുരത്തില് ഡ്രസ്സില്ലാതെ സ്കൂളിൽ പോകാനായിട്ട് സ്വപ്നം കണ്ടു. ഒട്ടുമിക്ക എനിക്ക് തോന്നുന്നു ഒട്ടുമിക്ക ബോയ്സും കണ്ടുണ്ടെന്ന് തോന്നുന്നു അങ്ങനെ ഒരു സ്വപ്നം.
1: അതെന്താ,
0: നമ്മള് അങ്ങനെ ചില സ്ഥലത്തൊക്കെ നമ്മള് പെട്ടെന്ന് ഇങ്ങനെ ഡ്രസ്സൊന്നും ഇല്ലാതെ അങ്ങനെ, നമ്മൾ സ്വപ്നമാണ് അതൊക്കെ അങ്ങനെ കണ്ടുണ്ട്.
1: ഞാൻ കണ്ടിട്ടുണ്ട് പല്ലി വളർന്ന ഡിനോസർ ആയിട്ട് എന്നെ കഴുത്തേ പിടിക്കുന്നു, ഞാൻ അങ്ങനെയൊക്കെ കണ്ടിട്ടുണ്ടെന്ന്. അതെന്തോ ഞാനിങ്ങനെ ഇരിക്കുക, അപ്പൊ ഭിത്തിയിൽ ഒരു കുഞ്ഞു പല്ലി, ആ പല്ലി പെട്ടെന്ന്, അതും അതിശയ സിനിമയുണ്ടല്ലോ അതിനകത്തെ പോലെ, അങ്ങനെ അതിശയ സിനിമ കണ്ടിട്ടല്ല അല്ലാതെ പോലെ ഇങ്ങനെ പെട്ടെന്ന് വളർന്നു വന്നിട്ട് അത് ഡിനോസർ ആയി മാറി നിന്നെ പിടിച്ചു, എന്റെ കഴുത്തിലൊക്കെ പിടിച്ചു എന്നൊക്കെ പറയാം. ഇതുപോലെ ഇഷ്ടം പോലെ സ്വപ്നങ്ങളൊക്കെ ഉണ്ട്. ഈ പറഞ്ഞാൽ പറയാൻ പറ്റത്തില്ല, കാര്യം കേട്ടിട്ട് അതാണ്. നമുക്ക് കിളി പോ. പിന്നെ ഞാൻ, എനിക്ക് എന്തോ ഒരു സ്വപ്നം, എനിക്കിപ്പോഴും അറിയില്ല, അതിന്റെ ബാലൻസ് കാണാൻ വേണ്ടി ഇങ്ങനെ ആഗ്രഹിച്ചിരുന്നിട്ടുണ്ട്. കാര്യം എന്താ, എനിക്കിപ്പോഴും അത് എങ്ങനെ പറഞ്ഞു തരണമെന്നറിയില്ല. എന്താ പറയാ, ഈ ഓണത്തിന് ഇപ്പൊ അതല്ല കേട്ടോ, ഇപ്പൊ ഞാൻ പറഞ്ഞത് വേറെ. ഒരുപാട് സ്വപ്നങ്ങളുണ്ടല്ലോ നമ്മൾ ജനിച്ചിപ്പോ ഇത്രയും വർഷത്തിനാണ്. പിന്നെ ഞാൻ എപ്പോഴും പണ്ട് എങ്ങനെ എന്റെ കുഞ്ഞിലെ കണ്ട ഒരു സ്വപ്നം, പക്ഷെ ഇന്നലെ ഒരു റീല് ഇൻസ്റ്റയിൽ കണ്ടപ്പോ എനിക്ക് ആ സെയിം സംഭവം ഇൻസ്റ്റന്റ് ഓർമ്മ വന്നു.
0: നമ്മുടെ
1: അല്ല, നമ്മുടെ മറ്റേ ബോൾസി ഉണ്ടല്ലോ, ബോൾസി ചെടിയാണ്. അത് ഒരു വയലറ്റ്, വയലറ്റ് ഉള്ള ഒരു ഭയങ്കര ഒരു ഡാർക്ക് ഒരു റോസ് കളർ, ഭയങ്കര റോസ് കളർ ബോൾസും. പണ്ടൊക്കെ നമുക്ക് എപ്പോഴും ഓണാകുമ്പോൾ അങ്ങനെയാണല്ലോ കാര്യം, എല്ലാവരുമായിട്ട് പോയി വെളുപ്പിനെ ഇണ്ടിക്കുമായിരുന്നു അന്നൊക്കെ. എന്നിട്ട് പൂവൊക്കെ പിച്ചി, എന്നിട്ട് അത്തപ്പൂവൊക്കെ ഇട്ട് മത്സരമായിരുന്നു. ഒരു വീട്ടിൽ തന്നെ ഞങ്ങൾ 5-6 അത്തപ്പൂക്കെ ഇടുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ കസിൻസ് കേട്ടോ, ഞങ്ങൾ അങ്ങനെയായിരുന്നു.
0: അഹങ്കാരം
1: അതല്ല നമ്മൾ മത്സരിക്കാനായിട്ട്, കാര്യം നമ്മൾ അങ്ങനെ കാര്യം ആരുടെ അത്ത പോവും. അപ്പൊ ഒരു ദിവസം ഒരാൾ അങ്ങനെ ഇടുവായിരിക്കും, അങ്ങനെ പറയും. പക്ഷെ നമുക്ക് ക്ഷമയില്ല. പിന്നെ നമ്മള് ഒരു ദിവസം തന്നെ അപ്പുറത്ത് നമ്മൾ കളിക്കുന്ന വീടുണ്ടല്ലോ, കളി വീട്ടിൽ അഞ്ചാറ് അത്തപ്പൂക്കെ ഒരുമിച്ച് ഇടുവായിരുന്നു ഞങ്ങള്. അങ്ങനെയൊക്കെയായിരുന്നു. അപ്പൊ അങ്ങനെ ഞാൻ അങ്ങനെ കിടന്ന് കിടന്ന് സ്വപ്നം കണ്ടത്, ഒരുപാട് ബോഡ്സിച്ചെടി നിൽക്കുന്നൊരു തോട്ടത്തിലേക്ക് ഞാൻ അങ്ങ് പോയി ഇഷ്ടംപോലെ പൂവൊക്കെ പിച്ചെന്നു പറഞ്ഞിട്ട്. കാര്യം അങ്ങനെ എപ്പോഴും കണ്ട സ്വപ്നം, പക്ഷെ അത് ഇതുവരെ പ്രാക്ടിക്കൽ ഒന്നും ആയിട്ടില്ല. ഞാൻ അങ്ങനെ പിച്ചാൻ പോയിട്ടില്ല, അത്രയും കണ്ടിട്ടില്ല. സെയിം പക്ഷെ അതേപോലെ ഒരു റീൽ ഇന്നലെ ഞാൻ കണ്ടു, ഒരു ചേട്ടൻ ഇതുവരെ ആ സെയിം അത്രയും വലിയ തോട്ടമൊന്നും അല്ല, പക്ഷെ ഒരുപാട് അത്യാവശ്യം കുറച്ച് ഈ സെയിം ബോൾസിൽ നിൽക്കുന്ന ഒരു ഇത്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ബോൾസ്യത്തിന്റെ കായല്ലേ, നമ്മളിങ്ങനെ
3: ചെറിയ കറുത്ത
1: ഇങ്ങനെ ഇങ്ങനെ തൊടുമ്പോഴേ ഇങ്ങനെ പൊട്ടിപ്പോത്തില്ലേ ബോൾസ്യത്തിന്റെ.
3: അപ്പോൾ ഞാൻ ഉദ്ദേശിച്ച ചെടിയല്ല ബോൾസ്,
1: വേറെ ചെടിയുണ്ട്. അപ്പോൾ ഞാൻ എനിക്ക് പണ്ട് തൊട്ടാവാടി ബോൾസ്യത്തിന്റെ ചെടി, പിന്നെ വേറെ തുപ്പല് പൊട്ടി അങ്ങനൊക്കെ പറയില്ലേ, അത് അങ്ങനത്തെ സംഭവം നമ്മളിങ്ങനെ തൊടുമ്പോ ഇങ്ങനെ പൊട്ട ഇങ്ങനെ സംഭവം ഇഷ്ടമായിരുന്നു. അപ്പൊ എനിക്ക് ഇന്നലെ ആ ഒരു റീൽ കണ്ടപ്പോ പെട്ടെന്ന് അയ്യോ ഞാനിത് പണ്ട് എന്റെ സ്വപ്നത്തിൽ കണ്ട സംഭവമാണല്ലോ ഈ ഇരിക്കുന്നത്, അങ്ങനെ ഒരു തോന്നലേ. അപ്പൊ മറ്റേ ഏതൊരു സ്വപ്നം എനിക്കിത് പറഞ്ഞു തരാൻ അറിയത്തില്ല, അതിന്റെ ബാലൻസ് കാണണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം. പക്ഷെ ഇതുവരെ നടന്നിട്ടില്ല. ചേട്ടൻ പറഞ്ഞാലേ ഉപയോഗിച്ചു എല്ലാം ഞാൻ ചെയ്യേണ്ടി വരും. അതെ, ലൂസി ഡ്രീംസിന്റെ കാര്യം പറഞ്ഞപ്പോ തന്നെ നമ്മള് ദേജാവിന്റെ കാര്യങ്ങളെ കുറച്ച് പിന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു ദേജാവു എന്ന് അറിയാവോ?
3: ഇല്ല, പറയൂ.
1: ഇപ്പൊ നമ്മളിങ്ങനെ ഇരിക്കുന്നേ, നമ്മളിപ്പോ എവിടെ ഇരിക്കുകയാണ്, ഈ ഒരു സംഭവം അല്ലെങ്കിൽ നമ്മളിപ്പോ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തോണ്ടിരിക്കുന്ന സമയത്ത് ഓ ഈ സംഭവം പെട്ടെന്ന് നേരത്തെ ഞാൻ എനിക്ക് എപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ടല്ലോ, അല്ലെങ്കിൽ ഇത് എപ്പോഴും കടന്നു പോയിട്ടുണ്ടല്ലോ, അല്ലെങ്കിൽ ഞാൻ ഇത് എപ്പോഴും കണ്ടിട്ടുണ്ടല്ലോ, എന്റെ കൺമുന്നിൽ കണ്ടിട്ടുള്ള. ഇപ്പൊ ചേട്ടൻ ഞാൻ ഇവിടെ ഇരിക്കുന്നു, ഈ ഒരു കണ്ട സംഭവം ഇപ്പൊ നടക്കുന്ന സാധനം പിന്നെ പണ്ടെപ്പോഴോ നമ്മുടെ ലൈഫിൽ നടന്നിട്ടുണ്ടല്ലോ എന്നൊരു തോന്നല്. ധീരെ ധീരെ ധീരെ അതേപോലെ അതേപോലെ ആ ധീരെ ആ ചെറുക്കിനെ കൈ തൊടുമ്പോ ധീരക്കകത്ത് അവരോർക്കുന്ന പോലെ ഇത് എപ്പോഴോ ക്ലിഞ്ഞോ പിളിഞ്ഞോ സംഭവിച്ചിട്ടുണ്ടല്ലോ എന്നൊരു തോന്നല്.
3: ഈ ഇതിനെ കുറിച്ചൊക്കെ എനിക്ക് പറഞ്ഞു തന്നത് എന്റെ ഒരു ഫ്രണ്ടാണ് കേട്ടോ. അതായത് ഈ ലൂസിഡ് ഡ്രീംസ്, അതുകൊണ്ടൊക്കെ തന്നെ നമ്മുടെ ഈ സ്വപ്നം കാണുന്ന അതിനെ ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങളെ കുറിച്ച് കൂടുതലായിട്ട് പഠിച്ചിട്ടുണ്ട്. അവനിതിരുന്ന് ഇങ്ങനെ വന്ന് പറയും, അണ്ണ ഇതുപോലാണ് സംഭവം ഇങ്ങനെയാണ് എന്നൊക്കെ. അവനാണ് എനിക്ക് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്നത്.
1: നല്ല, നമുക്ക് ഇങ്ങനെ ഈ കാര്യം ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും ശരിക്കും പറഞ്ഞാൽ. ഇതൊക്കെ നമ്മൾ
3: എനിക്കറിയത്തില്ലായിരുന്നു
1: സംഭവം. സയൻസ് അറിയുന്നതിന് മുമ്പ് നമ്മൾ ഈ പറയുന്ന
3: ഐശ്വര്യ പറഞ്ഞില്ലേ, ഇപ്പൊ ഒരാൾ നെഞ്ചത്ത് വന്നിരിക്കുന്ന, അതൊന്നും എനിക്ക് വന്നിട്ട് പോലും ഇല്ല. എനിക്ക് വേണ്ട, എനിക്ക്
1: ബുദ്ധിമുട്ടാണ് കാര്യം. അത് അതിനെ കുറിച്ച് പറയുമ്പോ നമുക്ക് ഭയങ്കരമായിട്ട് ആ അത് ആ അങ്ങനെയുള്ള അനുഭവങ്ങൾ വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ ആ ഒരു കോളർ ഉണ്ടായിരുന്നെങ്കിൽ ഭയങ്കര
3: ബെറ്റർ ആയി. നമുക്ക്
1: പലരും പലതാണ് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. പറഞ്ഞ പോലെ എന്റെ ഒരു ചേച്ചിക്ക് ഇതുപോലെ എക്സ്പീരിയൻസ്. അത് നമുക്ക് പിന്നെ ഇതിന്റെ കൂടെ പറയാം കേട്ടോ, ആങ്സൈറ്റി ഇഷ്യൂസ് ഒരുപാടുള്ളവർക്ക് ഈ അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് ടെൻഷൻ ആയിട്ടിരിക്കുന്ന സമയത്തും ഒക്കെ നമുക്ക് ഈ ഒരു സ്ലീപ്പ് പാരലൈസിസ് ഉണ്ടാകാറുണ്ട്. പിന്നെ ഉറക്കമില്ലായ്മ, ഉറക്കം തെറ്റുക, ബോഡിക്ക് റെസ്റ്റ് ഇല്ലാതെ, നമ്മൾ ഒട്ടും റെസ്റ്റ് കൊടുക്കാതെ, നമ്മൾ ഇച്ചിരി നേരമൊക്കെ കിടന്ന് ഉറങ്ങുന്നുണ്ടായിരിക്കും, പക്ഷെ നമ്മുടെ ബോഡിക്ക് ഒരു റെസ്റ്റ് കൊടുക്കാണ്ട്
3: ശരിക്കും നമ്മൾ ഉറങ്ങുമ്പോഴാണ് നമ്മുടെ ശരീരത്തിലെ കൈ കാല്
1: റാപ്പിഡ് മൂവ്മെന്റ് ഉണ്ടാവുന്നതാണ് കേട്ടോ.
3: അതായത് എല്ലാത്തിനും റെസ്റ്റ് ഉള്ള ഒരു സമയമാണ് നമ്മൾ ഉറങ്ങുന്ന സമയം.
1: നമ്മൾ ഈ കിടന്ന് ഈ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് റാപ്പിഡ് മൂവ്മെന്റ്സ് ഉണ്ടാകുന്ന സമയത്താണ് നമുക്ക് ഇതുപോലെ ഉണ്ടാകുന്നത്. പിന്നെ ഈ ഒരു കേസിൽ ഉണ്ടാകുന്ന നമ്മൾ മലർന്ന് കിടന്ന് ഉറങ്ങുന്ന ആൾക്കാരുണ്ടല്ലോ, നമ്മൾ കിടക്കുന്ന സമയത്ത് ഒറ്റ പൊസിഷനിൽ മാത്രമേ കിടന്നുറങ്ങുന്നത്. ചിലരൊക്കെ വെട്ടിയിട്ട് വാഴത്തിൻ്റെ പോലെ കിടക്കുന്നില്ല,
3: പല പല പല സ്റ്റൈലിൽ ഓടാൻ പോകുന്ന കിടന്ന് ഉറങ്ങുന്നവരുണ്ട്.
1: പക്ഷെ അങ്ങനത്തെ ഇതല്ല പറയുന്നത്. നമ്മളിപ്പോ കിടക്കുന്ന സമയത്ത് സ്റ്റഡി ആയിട്ട് കിടക്കുകയാണെങ്കിൽ രാവിലെ എണ്ണിക്കുന്നിടം വരെ അതേപടി എടുത്തു വെച്ച പോലെ കിടക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. നമ്മൾ പിന്നെ കിടക്കുമ്പോൾ എന്തായാലും അപ്പുറത്തോട്ട് ഇപ്പുറത്തോട്ട് തിരിഞ്ഞ് കിടക്കുക, ഒറ്റ സ്റ്റഡിക്ക് കിടക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ ഒറ്റ പൊസിഷനിലായിട്ട് കിടക്കുന്നവർക്ക് ഇതുപോലെ സ്ലീപ്പ് പാരാലിസിസ് ഉണ്ടാകാറുണ്ട്. പിന്നെ അതേപോലെ തന്നെ പറഞ്ഞാലും ഉത്കണ്ഠ, പിന്നെ എന്താണ് ഉറക്കമില്ലായ്മ, പിന്നെ ഈ പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു എന്താണ് പറയാൻ പറ്റുന്ന പോയിന്റ്, നമ്മൾ ഒരുപാട് ഡീപ് സ്ലീപ്പിലേക്ക് പോകുന്ന സമയത്ത്
3: ഉറപ്പായിട്ടും
1: നമ്മൾ ഒരുപാട് ഉറങ്ങുന്ന സമയത്ത് ഡീപ് സ്ലീപ്പിലേക്ക് പോകുന്ന സമയത്ത് നമ്മുടെ എന്താണ് സബ് കോൺഷ്യസ് എന്നാണ് അതിനെ പറയാം,
3: സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറയാം,
1: കോൺഷ്യസ് മൈൻഡ്. അതെന്തോ നമ്മൾ ഒരുപാട് ഡീപ്പായിട്ട് ഉറങ്ങുന്ന സമയത്ത് സ്ലീപ്പ്
3: പാരലൈസിസ്,
1: നമ്മൾ ഒരുപാട് കിടന്നുറങ്ങുക, ഒരുപാട് നേരം നമ്മൾ കിടന്ന് കിടന്ന് ഉറങ്ങുന്ന സമയത്ത് നമുക്ക് സ്ലീപ്പ് പാരലൈസിസ് ഉണ്ടാകാറുണ്ട്. അപ്പോ എന്താ പറയാ മാക്സിമം, പിന്നെ ഇത് ഉണ്ടാവുന്ന സമയത്ത് നമ്മൾ എന്തെല്ലാം ചെയ്യണമെന്ന് പറയാം. നമുക്ക് ഇൻ കേസ് നമുക്ക് സ്ലീപ്പ് പാരലൈസിസ് ഉണ്ടാകും, നമുക്ക് ഈ ഒരു ഉത്ബോധം ഉണ്ടല്ലോ, എനിക്കിത് ഭയങ്കര വർക്കായ ഒരു കാര്യമാണ്. എന്താണ് എനിക്കത് വർക്കായ കാര്യമാണ്. നമ്മളിങ്ങനെ സ്ലീപ്പ് പാരലൈസിസ് ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ ബ്രീത്ത് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. സോ നമ്മൾ മാക്സിമം ഈ പറഞ്ഞ പോലെ വായൊക്കെ തുറന്ന് ബ്രീത്ത് എടുക്കുക. പിന്നെ നമ്മുടെ ഈ ഒരു വിരലുകൾ അനക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. കാരണം നമ്മളുടെ കയ്യോർ കാലിന്റെ വിരലുകൾ നമ്മളിങ്ങനെ അനക്ക. അപ്പൊ നമുക്ക് കറക്റ്റ് നമ്മൾ ആ ഒരു ഭയങ്കര ബുദ്ധിമുട്ടാണ് ആ ഒരു സ്റ്റേജ്. നമ്മൾ എത്ര കുറേ നേരം നമ്മൾ അതിൽ നിന്ന് ഒരു ഇത്ര സെക്കൻഡ് അത് ഉണ്ടാകത്തുള്ളൂ. പക്ഷെ ആ ഒരു അത്ര സെക്കൻഡ് ഉണ്ടാകുമ്പോൾ നമുക്ക് എന്താ പറയാ, മൊത്തം ഭയങ്കര കൺഫ്യൂഷൻ ഇതാവും. കാരണം നമ്മൾ നല്ലവണ്ണം പേടിക്കുക ആ ഒരു സമയത്ത്. പക്ഷെ നമ്മൾ പാനിക് ആവരുത്, പാനിക് ആവാതെ നമ്മൾ നന്നായിട്ട്
3: ശ്വാസം
1: എടുക്കുക. പിന്നെ ചെയ്യാൻ പറ്റുന്നത് നമ്മളുടെ ഈ ഒരു കൈവിരലുകൾ ഒരു കാലിന്റെ വിരലുകൾ ഇങ്ങനെ അനക്കിക്കൊണ്ടിരിക്കുക. അപ്പൊ പെട്ടെന്ന് നമ്മൾ ഇതിനകത്ത് നിന്ന് ഓവർകം ചെയ്യും. കാരണം നമ്മുടെ ബ്രെയിനെ നമ്മൾ കൺഫ്യൂഷൻ ആക്കും. കാര്യം ഞാനിവിടെ ഇങ്ങനെ സംഭവം ഉണ്ട് അങ്ങനെ നമ്മളെ ബ്രെയിനെ പറ്റിക്കുക. അപ്പൊ ബ്രെയിനെ പറ്റിക്കുന്ന സമയത്ത് ഈ സംഭവം അല്ലെങ്കിൽ ഈ റാപ്പിഡ് മൂവ്മെന്റ് നമ്മുടെ ഐക്ക് ഉണ്ടാവും. അങ്ങനെ ഉണ്ടാവുന്ന സമയത്തൊക്കെയാണ് ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്നതാണ് ഞാൻ അറിഞ്ഞിട്ടുള്ളത് കേട്ടോ. പിന്നെ അപ്പോഴല്ലേ ഞാൻ അപ്പോഴും ഉറപ്പിച്ച് ഇന്ന് ഈ ഒരു ടോപ്പിക്കാണ് ഞാൻ പറയുന്നത്. കാര്യം ഇന്ന് ഞാൻ ഒരുപാട് കിടന്ന് ഉറങ്ങി, അതുകൊണ്ടാകും ചിലപ്പോ മേ ബി അറിയില്ല. നമ്മുടെ
3: ഒരുപാട് കിടന്ന് ഉറങ്ങി, അതാണ് 3 മണിക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത്.
1: അങ്ങനെയല്ല, എന്തൊക്കെയോ ഒരു കാര്യങ്ങളുണ്ടാവും എനിക്കറിയില്ല. കാര്യം ഇന്ന് എനിക്ക് രാവിലെ ഈ എനിക്ക് നല്ലവണ്ണം അസലായിട്ട് ഉറങ്ങണമെന്നുണ്ടായിരുന്നു. പക്ഷെ ഈ സമ്മതിക്കുന്നില്ല, എന്ത് ചെയ്താലും ഈ സ്ലീപ്പ് പാരലൈസിസ് സമ്മതിക്കുന്നില്ല. പിന്നെ ഞാൻ നീ അവിടെ കിടക്കണമെന്ന് പറഞ്ഞിട്ട് ഞാൻ എങ്ങനെയിട്ട് പോയിരുന്നു. കാരണം നമുക്ക് ഇനിയിപ്പം നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാര്യം നമ്മൾ ഉണ്ടാവുന്ന സമയത്ത് ബോഡിക്കൊരു ഭയങ്കരമായിട്ട് നമുക്ക് എന്താ പറയാ, ഭയങ്കര ഒരു വൈബ്രന്റ് ആയ പോലെ ഒരു ഫീൽ. എന്തൊക്കെയോ ഒരു സിനാപ്ലി വരും, അതൊക്കെ അങ്ങ് പൊയ്ക്കോട്ടെ. എന്നാലും നിങ്ങൾക്ക് ഇതുപോലൊക്കെ സംഭവങ്ങൾ വന്നിട്ടുണ്ട്,
3: ഇതേപോലെ ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു അവസ്ഥ വന്നിട്ടുണ്ടെങ്കിൽ
1: അതെ
3: നമ്മളോട് പങ്കുവെക്കും.
1: അതെ, ഞാൻ പിന്നീട് പല ടൈപ്പ് ഉണ്ട്. ഞാനിപ്പോഴും ആഗ്രഹിക്കുന്ന കാര്യം എപ്പോഴും ഉണ്ടാവുന്ന എന്നല്ല പറയാം, നമുക്ക് പിന്നെ ഈ ബോഡിക്ക് റെസ്റ്റ് ഒക്കെ കൊടുത്ത ഉണ്ടാവും. ചിലപ്പോൾ ഒറ്റ ഒറ്റ ഞാൻ ഈ പറഞ്ഞ പോലെ എന്റെ മുന്നിൽ രൂപങ്ങൾ വന്നിട്ടുള്ളു. എന്റെ ഒരു ചേച്ചി
3: പറയുന്നതിലാണോ അതോ
1: ഈ സ്ലീപ്പ് പാരലൈസ് ഉണ്ടാകുന്ന സമയത്ത് രൂപങ്ങൾ ഉണ്ടാവും. രണ്ട് തരത്തിലുണ്ട് എന്റെ ഒരു അറിവിൽ, രണ്ട് തരത്തിലുണ്ട്. ഒന്ന് നമ്മളുടെ മുന്നിൽ ഒരു വ്യക്തി വന്ന് നിൽക്കുന്ന പോലെ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു
3: വ്യക്തിയുടെ
1: ഇല്ല, നമ്മൾ ഈ എന്താണ് പട്ടാളത്തി ഭൂത സിനിമയ്ക്കകത്തില് എന്താണ് ഫസ്റ്റ് പുക പോലെ ഒരു മനുഷ്യരൂപം വരുന്നില്ലേ, ആ ഒരു ഭൂതം വരുന്നത്, ആ ഒരു സംഭവത്തിന് ബ്ലാക്ക് കളർ എനിക്ക് അങ്ങനെ വരിക. പിന്നെ അതിന് കൈയും കാലും ഉള്ളത് ഇൻ കേസ് അങ്ങനെ എനിക്ക് മുഖവും തന്നെ വന്നിട്ടുള്ള കേട്ടോ. ഇനി എൻ്റെ അടുത്ത് ആൾക്കാർ പറഞ്ഞിട്ടുള്ളത് അതേപോലെ എനിക്ക് ആകെ ഒരൊറ്റ കൈയുടെ രൂപം മാത്രം വന്നിട്ടുള്ളൂ. അത് കുറച്ച് തടിച്ചൊരു കറുത്ത കൈ ഇങ്ങനെ വരും, ഈ പറഞ്ഞ പോലെ ഒരു പുകയുടെ രൂപത്തിൽ ഇങ്ങനെ വരുന്ന പോലെ ഫീൽ ചെയ്തിട്ടുണ്ട്. ചിലവർക്ക് ഇതുപോലെ രൂപങ്ങൾ വരുന്നവരും അവരൊരു ഏറ്റവും കൂടുതൽ പേടിക്കുന്നത്, കാര്യം നമ്മളുടെ മുന്നിൽ ഒരു രൂപം വന്ന് ഇങ്ങനെ നിൽക്കില്ലേ. അതൊക്കെ ഭയങ്കര അത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളവർക്ക് മാത്രം അറിയാമെന്ന് ആകും. ചിലപ്പം രൂപങ്ങളൊന്നും എനിക്ക് ഒറ്റവട്ടം വന്നിട്ടുള്ളതുകൊണ്ട് എനിക്ക് അപ്പം തന്നെ എനിക്ക് ഇപ്പോഴും ഓർക്കുമ്പോൾ പേടി, കാര്യം നമ്മളത് കടന്നു പോകുമ്പോഴേ. അപ്പം ഉണ്ടാവും, പക്ഷെ നമുക്ക് വലിയ കാര്യം നമ്മൾ ചെയ്തിട്ടല്ല വേറെ. പിന്നെ അത് നമ്മൾ രോഗമായിട്ട് കരുതുന്ന ആൾക്കാരുണ്ട് കേട്ടോ. കാര്യം എനിക്കെന്തോ മാരക രോഗം ഉള്ളത് കൊണ്ടാണ് ഇനി ഇങ്ങനെയൊക്കെ വരുന്നത്. കാര്യം
3: നമ്മുടെ വീടിനടുത്ത് ഒരു ചേട്ടൻ സൈക്കാട്രിസ്റ്റിനെ പോയി കണ്ടപ്പം അടുത്തുള്ള ഒരാള് പുള്ളിക്ക് മാനസിക രോഗമാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്.
1: ഈ ഒരു കേസില് ആണോ? അല്ല, അതാണ് നമുക്ക് ഇതിനെ കുറിച്ച് വ്യക്തമായിട്ടുള്ള ധാരണ ഇല്ലാത്തവർ അങ്ങനെ പറയും. പിന്നെ ഞാൻ ആ ഒരു കേസില് പറയാം, നമ്മളെ സൈക്കോളജിസ്റ്റ് അങ്ങനെ ഒരു ഇതുണ്ട്, സൈക്കാട്രിസ്റ്റായാലും സൈക്കോളജിസ്റ്റായി കാണുന്നൊരു വട്ടംമാറാന്നൊരു തോന്നല് നമ്മളുടെ സമൂഹത്തിൽ എല്ലാവർക്കും അല്ല ചിലവർക്കുണ്ട്, പക്ഷെ അങ്ങനെയൊന്നുമല്ല. നമുക്ക് ശരീരത്തിന് അസുഖം വരുന്ന സമയത്ത് നമ്മൾ ചികിത്സിക്കാൻ പോകുന്നത് പോലെ തന്നെ മനസ്സിന് വരുമ്പോഴും പോവാം. ആ ഒരു ചിന്താഗതിയൊക്കെ മാറ്റിയെടുക്കേണ്ട കാര്യം കഴിഞ്ഞു അല്ലേ. അപ്പൊ അതൊക്കെ പൊക്കോട്ടെ. എന്നാലും പിന്നീട് എന്താണ് ഇനിയിപ്പോ പറയാനുള്ളത്? എന്താ ദേജാവിന്റെ കാര്യം പറഞ്ഞു. പിന്നെ ദേജാവിന്റെ കാര്യം പറഞ്ഞു, ഇത് സ്വപ്നമല്ല കേട്ടോ. അല്ലാതെ ചിലപ്പോ ചില മണങ്ങൾ ചേട്ടന് അങ്ങനെ ഫീൽ ചെയ്യാറുണ്ടോ? ആളുകളുടെ സ്മെല്ലുകൾ അല്ലേ. പിന്നെ അല്ലെങ്കിൽ ചിലപ്പോ എനിക്കെപ്പോഴും ലാവണ്യ സ്പ്രേ യൂസ് ചെയ്തിട്ടുണ്ടോ? ലാവണ്യ ഇല്ല, നല്ലൊരു ചോക്ലേറ്റിന്റെ പൗഡറാണ് ലാവണ്യ. മേടിച്ച് യൂസ് ചെയ്തിട്ടുള്ളവരാണെങ്കിൽ ഇപ്പോൾ വിളിച്ചോളൂ കേട്ടോ. നമ്മള് ആ പ്ലസ് വൺ പ്ലസ് ടു ഒക്കെ ആയ സമയത്ത് ചെറിയൊരു ടിന്നില് കിട്ടുന്ന ഒരു സാധനമാണ്
3: കേട്ടോ. ഞാൻ ഒരു സിനിമ കണ്ടിട്ടുണ്ട്, പിന്നെ ആരുടെയൊക്കെ ഇങ്ങനെ ഒരു ചോക്ലേറ്റിന്റെ മണം
1: അതിന്റെ പേര് ലാവണ്യ എന്നാണ്. ഒരു ചോക്ലേറ്റിന്റെ പൗഡർ ഫോമിലുള്ള ഒരു എന്താണ് സ്പ്രേ ആണ്,
3: പൊടിയാണ്.
1: അതിന് നമ്മള് പെർഫ്യൂം സംഭവം പോലെ, അത് ചെറിയൊരു പൊടിയാണ്. എനിക്ക് മിക്കപ്പോഴും നമ്മളിങ്ങനെ പാസ് ചെയ്ത് പോകുമ്പോൾ ആ ഒരു സംഭവം ഇങ്ങനെ വരും. അപ്പൊ ഞാൻ എനിക്കിപ്പോഴും ഞാൻ ലാവണ്യ യൂസ് ചെയ്തിട്ടുള്ളത് പ്ലസ് വൺ പ്ലസ് ടു ഡിഗ്രി പഠിക്കുന്ന സമയത്താണ്. ഡിഗ്രി അല്ല, പൊക്കല്ല, പ്ലസ് വൺ പ്ലസ് ടു. ലാവണ്യയുടെ മണം ഇപ്പൊ കേട്ടാലും എനിക്ക് കറക്റ്റ് ആ ഒരു ക്ലാസ്സിലിരുന്ന ഫീൽ വരും. എത്ര ആയാലും കഴിഞ്ഞ ദിവസം ഞാൻ വണ്ടി ഒഴിച്ചിട്ടുണ്ടെന്നപ്പം എന്റെ കൂടെ പാസ് ചെയ്ത് എന്റെ ഫ്രണ്ടിൽ കൂടെ പാസ് ചെയ്ത് പോയ ഒരു പെൺകുട്ടിയെ നല്ല മണം. ഞാനിപ്പോ വണ്ടിയിലിരുന്ന് വണ്ടിയൊക്കെല്ലാം പറന്നു കഴിഞ്ഞാൽ ക്ലാസ് ഇരിക്കുന്ന ഫീൽ ആയിരിക്കും. കാര്യം അങ്ങനെ തോന്നിയിട്ടുണ്ടോ?
3: എന്റെ ഫ്രണ്ട് ഉണ്ട്, അവൻ ഇത് കണക്ക് പെർഫ്യൂം ഭയങ്കര ഭ്രാന്തന. അതെന്ന് പറഞ്ഞാല് അവൻ ഇതേപോലെ ഓരോ ഫ്രാഗ്രൻസ് ഇങ്ങനെ ട്രൈ ചെയ്യും. ഇപ്പം അതിപ്പോൾ നമ്മൾ ടൂർ പോവുകയാണെങ്കിൽ അവന് ഇഷ്ടപ്പെട്ടൊരു ഫ്രാഗ്രൻസ് ഉപയോഗിക്കും. നമ്മുടെ എന്തെങ്കിലും കോളേജിൽ എന്തെങ്കിലും ഗെറ്റ് ടുഗെതറൊക്കെ ആണെങ്കിൽ അതിന് വരുമ്പോൾ അത്. അപ്പം നമ്മളിപ്പം അവിടെ ആ ഒരു പിന്നെ എപ്പോൾ ആ ഒരു സ്മെല്ല് നമുക്ക് കിട്ടിയാലും നമുക്ക് ആ ഒരു മൈൻഡിലോട്ട് നമ്മൾ പോകും,
1: അല്ലെങ്കിൽ ആ ഒരു വ്യക്തി നമുക്ക് മൈൻഡിലേക്ക്
3: വരും. ആ എവിടെന്നെങ്കിലും ഇങ്ങനെ ആരെങ്കിലും ഇങ്ങനെ പാസ് ചെയ്ത് ആ സ്മെല്ല് പോവുകയാണെങ്കിൽ നമ്മളൊക്കെ പെട്ടെന്ന് ആ ഒരു ഇതിലോട്ട് പോകും. ശരിയാണ്.
1: ഞാൻ ഇപ്പൊ ഇങ്ങനെ ചെയ്യുന്നത്, പിന്നെ എനിക്ക് ഇതുപോലെ ഈ പറഞ്ഞ പോലെ ഇടയ്ക്കിടയ്ക്ക് കിളി പോകുന്ന ഒരു സംഭവം ഒരു കാര്യം, ഈ പറഞ്ഞ പോലെ ദേജാവ് ആയിരിക്കും ചിലപ്പോൾ അത്, ഈ കണ്ണിന്റെ മുന്നിൽ ഇങ്ങനെ നമുക്കിങ്ങനെ ഒരു പാട പോലെ ചൂടിക്കിടന്നിട്ട്, അത് എനിക്കെപ്പോഴും ഇങ്ങനെ ഉച്ചക്കൊക്കെയാണ് തോന്നുന്നത്. ഉത്തട്ടം അട്ടപ്പറാന്നൊക്കെ പറയാനെ, കാര്യം ഞാനങ്ങനെ ഉച്ചയ്ക്ക് എനിക്കിങ്ങനെ ഇതുപോലെ തോന്നും. നമ്മൾ എപ്പോഴോ കഴിഞ്ഞു പോയൊരു സംഭവം ഇങ്ങനെ വീണ്ടും, യു ഇതെന്താ ഇങ്ങനെ സംഭവിക്കുന്നത്, കാര്യം എനിക്കെന്തോ ഇല്ല, നമുക്ക് മൊത്തത്തിൽ ഒന്നും ഒന്നിനെ കുറിച്ച് നമുക്ക് അറിയാതെ ഒരു കൺഫ്യൂഷൻ
3: ആയിട്ടിരിക്കും. ശരി,
1: എനിക്കത് വ്യക്തമായിട്ട് പറഞ്ഞു തരാനും അറിയത്തില്ല. കാര്യം നമ്മളിങ്ങനെ ഉച്ചയ്ക്ക് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ പുറത്തോട്ടൊക്കെ നോക്കിയിരിക്കുന്ന സമയത്ത് നമ്മുടെ കണ്ണിന്റെ മുഖ ഫ്രണ്ടിൽ ഇങ്ങനെ ഒരു പാട പോലെ വരും.
3: മൈക്രോസ്കോപ്പിക്കൂടെ നോക്കുമ്പോൾ
1: ശരിക്കും നമ്മുടെ കണ്ണിന്റെ അടുത്ത് വരുന്നൊരു, കണ്ണിന്റെ അകത്ത് വരുന്ന സ്ഥലം അത്. ഈ കഴിഞ്ഞ ഇടയ്ക്കാണ് ഞാൻ എനിക്കത് മനസ്സിലാവുന്നത്. അതിന് മുമ്പ് വരെ ഞാൻ നോക്കിയിരുന്നത് ചെറിയ കണികകൾ, നമ്മുടെ അന്തരീക്ഷത്തിലുള്ള
3: കണികകൾ.
1: എനിക്ക് മാത്രം എന്തോ കണ്ണിന് പ്രത്യേകത,
3: പവർ
1: കിട്ടി. കാര്യം ഞാൻ പറഞ്ഞു, ഞാൻ എന്നിട്ട് വീട്ടുകാരടുത്തൊക്കെ ചോദിക്കും, അമ്മയോടൊക്കെ ചോദിക്കാം, നിങ്ങൾക്ക് എന്തെങ്കിലും കാണാൻ പറ്റുന്നു? അവരറിയ ഇല്ല. അപ്പൊ ഞാൻ പറയും, കണ്ടോ എന്റെ കണ്ണിന് എന്തോ സൂപ്പർ പവർ കിട്ടിയതെന്ന് പറഞ്ഞിരുന്നിട്ടുണ്ട്. എന്തോ ചെയ്യാൻ, കുറെ കാര്യങ്ങള് അല്ലേ നമ്മള് പറഞ്ഞറിഞ്ഞ സ്വപ്നത്തിൽ നിന്ന് എങ്ങോട്ടൊക്കെയോ പോയി,
3: സൂപ്പർ പവറിലേക്ക് വരെ പോയി. അങ്ങനെ സൂപ്പർ ഐശ്വര്യമായിട്ട് നിക്കുകയാണ്. എന്തായാലും നമുക്ക് പാട്ടുകളൊക്കെ കേൾക്കാം അല്ലേ?
1: യെസ്,
3: ഓക്കേ.

0: ഈ ഓണത്തിന് മൈജിയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ
1: 20 കാറുകൾ,
0: 25 സ്കൂട്ടറുകൾ,
1: 50 ഇന്റർനാഷണൽ ട്രിപ്പുകൾ,
0: 100,000 രൂപ വീതം 100 പേർക്ക്
1: ബമ്പർ സമ്മാനമായി BMW കാർ,
0: അങ്ങനെ 30 കോടി രൂപയുടെ
1: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.
2: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളിസിൽ കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
3: ഇതിനോടനുബന്ധിച്ച് ജോളി സെയിൽസിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
4: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം. റേസറും ക്രീമുകളും ഉപയോഗിച്ച് നിരാശരായോ? വിഷമിക്കണ്ട. ചെങ്ങന്നൂർ ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡെർമറ്റോളജി വിഭാഗത്തിൽ അമിത രോമ വളർച്ചയ്ക്ക് ലേസർ ചികിത്സ. ഏറ്റവും അത്യാധുനിക ലേസർ സാങ്കേതിക വിദ്യയിലൂടെ ചർമ്മത്തിന് ദോഷകരമല്ലാതെ ഏറ്റവും സുരക്ഷിതമായ ചികിത്സ.
5: KMC ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.
6: ആഘോഷങ്ങൾക്കൊപ്പം ആവേശം നിറയ്ക്കാൻ ഓഗസ്റ്റ് 21 മുതൽ 25 വരെ ലുലു തിരുവോണ തകൃതി.
7: ലുലു ഹൈപ്പർ മാർക്കറ്റ്, ലുലു കണക്ട് എന്നിവിടങ്ങളിൽ 50% വരെ ഗംഭീര ഓഫർ. മനസ്സ് നിറയെ ഷോപ്പ് ചെയ്യാം.
6: 20 Kia Seros cars, ഡെയിലി ഗിഫ്റ്റ്സ്, ഗോൾഡ് കോയിൻസ്, മിക്സർ ഗ്രൈൻഡർ, ഫ്രീ ട്രോളി തുടങ്ങി അനവധി സമ്മാനങ്ങൾ.
7: ഇനി എന്ത് വേണം? ഈ ഓണം കൊട്ടിയം ഡ്രീംസ് മാളിലെ ലുലു ഡെയിലിക്കൊപ്പം അടിപൊളിയാക്കാം.
6: TNC apply.
8: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
9: രണ്ടും ഒരുമിച്ചായാലോ?
8: ഒരുമിച്ച് കിട്ടാനോ?
9: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. 3,00,000 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
8: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റു ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
10: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.

0: ലക്ഷക്കണക്കിന് സമ്മാനങ്ങൾ, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്, പിന്നെ BMW ബമ്പറും.
1: അപ്പോ ഈ ഓണവും മൈജി തൂക്കി.
2: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. ഏവർക്കും ഞങ്ങളുടെ ഹൃദ്യമായ ഓണാശംസകൾ. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ, കരുനാഗപ്പള്ളി.
3: ഈ പൊന്നോണം കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം ആഘോഷിക്കും. കൈ നിറയെ സമ്മാനങ്ങൾ നേടും. ഓഗസ്റ്റ് 16 മുതൽ 31 വരെ. ഓഗസ്റ്റ് 23 ഞായറാഴ്ച നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാകും കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിൽ.
4: ഓഗസ്റ്റ് 16 മുതൽ 22 വരെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും ദിവസേന നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്ന 7 ഭാഗ്യശാലികൾക്ക് ഗോൾഡ് കോയിൻ അടക്കം സമ്മാനങ്ങൾ മമതാ മോഹൻദാസ് നേരിട്ട് നൽകുന്നു. ഓഗസ്റ്റ് 23 മുതൽ 31 വരെ പർച്ചേസ് ചെയ്യുന്ന ഭാഗ്യശാലികൾക്ക് 2 ദിവസം കൂടുമ്പോൾ നറുക്കെടുപ്പിലൂടെ 10,000 രൂപ വീതം സമ്മാനം. മെഗാ നറുക്കെടുപ്പിൽ 1 50,000 രൂപയും 2 25,000 രൂപയും. കൂടാതെ ഓരോ 50,000 രൂപയുടെ ഡയമണ്ട് പർച്ചേസിനും ഒരു ഗോൾഡ് കോയിൻ സമ്മാനം.
1: അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
3: കരുനാഗപ്പള്ളിയുടെ ഓണം അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം.
2: കുനാഫയുടെ രാജകീയ രുചി വിസ്മയം ഇപ്പോൾ കരുനാഗപ്പള്ളിയിലും. ഇതൊരു മധുര പലഹാരമല്ല, ഒരു രുചി വിസ്മയം തന്നെയാണ്. മധുരം ഇഷ്ടമില്ലാത്തവരും കൊതിച്ചു പോകുന്ന രുചി. ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യുന്നവർക്കും ധൈര്യമായി കഴിക്കാവുന്ന സ്പെഷ്യൽ കുനാഫ. ഒട്ടനവധി രുചികളിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തയ്യാറാക്കുന്ന കുനാഫകൾ ഇനി ആസ്വദിക്കാം. അറബി കുനാഫ, കുനാഫ സെന്റർ, ലാലാജി ജംഗ്ഷൻ, ഓൾഡ് എൻഎച്ച്, കരുനാഗപ്പള്ളി.
5: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ നെഫ്രോളജി വിഭാഗത്തിൽ 24 മണിക്കൂർ എമർജൻസി ഡയാലിസിസ് യൂണിറ്റും വിട്ടുമാറാത്ത തീവ്ര കിഡ്നി പ്രശ്നങ്ങൾക്ക് ലോകോത്തര ചികിത്സയും.
6: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
7: അല്ലേ, താൻ എന്തുവാടോ കുറെ നേരം കൊണ്ട് താടിക്ക് കയ്യും കൊടുത്തിരിക്കുന്നത്? തന്റെ വല്ലതും കളഞ്ഞു പോയോ?
8: ഞാൻ ആലോചിച്ചതേ, ഇത്തവണ ഓണത്തിന് സാധനം വാങ്ങാൻ HNJ മാളിലെ ചോയ്സിൽ പോണോ അതോ നമ്മുടെ പഴയ ചോയ്സിൽ പോണോ?
7: രണ്ടില് എവിടെ പോയാലും ഓണത്തിന് പല ഐറ്റങ്ങളും നേരെവാദി കാശിന് ആ ചോയ്സ് കൊടുക്കണം.
8: ആ അത് പിന്നെ വെറും പരസ്യം പറച്ചിൽ മാത്രമല്ല, കടയെ ചെല്ലുമ്പോ പറഞ്ഞ ഓഫറിനേക്കാൾ കൂടുതൽ കാണുമെന്ന് എല്ലാവർക്കും അറിയാം.
7: സകല കമ്പനിയുടെയും സാധനം അവിടെ തന്നെ കിട്ടുന്നത് കൊണ്ടേ പല കടകളിൽ കയറി നിരങ്ങണ്ടല്ലോ.
8: 10-18 വർഷങ്ങളായിട്ട് നമ്മള് ചോയ്സ് നല്ലിയ ഓണക്കോള് നടത്തുന്നത്.
7: 2 ചോയ്സിലും പാർക്കിങ്ങിന്റെയും സർവീസിന്റെയും കാര്യം പറയാതിരിക്കാൻ പറ്റത്തില്ല. കഴിഞ്ഞ തവണ എന്നപ്പോ എന്നെ കൈവെള്ളയിൽ വെച്ചോണ്ട് ആ കുച്ചുങ്ങള് നടന്നത്.
8: എന്നാ പിന്നെ വർത്താനം ഒക്കെ പിന്നെ പറയാൻ പറ്റിയ, നമുക്ക് ഇപ്പൊ തന്നെ ചോയ്സിൽ പോയി ഓണക്കോൾ അങ്ങ് നടത്താം.
2: മുൻനിര കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾക്ക് നേർപകുതി വിലയുമായി ചോയ്സിൽ ഗംഭീര ഓണം ഓഫർ സെയിൽ. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മോൾ, ചോയ്സ് സൂപ്പർ മാർക്കറ്റ്, ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ, കരുനാഗപ്പള്ളി, ഭരണിക്കാവ്, പുത്തൂർ, കൊട്ടാരക്കര, ചാരുമ്പൂട് ആൻഡ് അടൂർ. ഏവർക്കും ചോയ്സിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
9: ബ്രോ, കാർ ബുക്ക് ചെയ്താ?
10: ഇല്ല, ഒരു 45 ദിവസം കഴിയട്ടെ.
9: 45 ദിവസം
10: മൈജിന്ന് ഒരു ഫോൺ വാങ്ങിച്ചിട്ടുണ്ട്. കാറ്, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, 100 പേർക്ക് 1 ലക്ഷം വീതം തുടങ്ങി BMW വരെയുള്ള ഗിഫ്റ്റാ. അടിച്ച 45 ദിവസത്തിനുള്ളിൽ കിട്ടും.
11: മൈജി ഓണം, മാസോണം, സീസൺ 4. വിശ്വാസത്തോടെ വാങ്ങാം, സന്തോഷത്തോടെ നേടാം.

0: യെസ് ഗൈസ്, അഗൈൻ ബാക്ക് ടു റേഡിയോ 91.2 സാറ്റർഡേ സ്പെഷ്യൽ ഗ്രീറ്റിംഗ്സ് ആണ് പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഒപ്പമുള്ളത് നിങ്ങളുടെ സ്വന്തം ആർജി നിതിൻ ഉണ്ണിയും ആർജി ഐശ്വര്യമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഡ്രീംസിനെ കുറിച്ചിട്ടാണ്. സ്വപ്നങ്ങൾ കാണാത്തവരായിട്ട് ആരും തന്നെ ഇല്ല. ചില ചില സ്വപ്നങ്ങളൊക്കെ നമ്മൾ കണ്ടുകൊണ്ട് അത് പ്രാക്ടിക്കലായിട്ടുണ്ടായിരിക്കും. അതല്ലെങ്കിൽ എന്താ ഒരു കാര്യമുണ്ടല്ലോ, നമ്മളെ ഉറക്കം കെടുത്തുന്നതായിരിക്കണം, അങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലോ.
1: ഉറക്കത്തിൽ കാണുന്നില്ല, ഉറങ്ങാൻ കഴിയാത്ത വിധം, അങ്ങനെ
0: നമ്മളെ ഉറക്കം കെടുത്തുന്നതാണ് നമ്മുടെ സ്വപ്നം എന്ന് പറയാം. അത് അതിന് നമ്മള് നമ്മുടെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ നടക്കാൻ വേണ്ടി അങ്ങനെ പറയല്ലേ. അപ്പൊ അങ്ങനെ സ്വപ്നങ്ങൾ കാണൂ ഇല്ലേ, ഉറങ്ങൂ സ്വപ്നങ്ങൾ കാണൂ, അങ്ങനെ നമുക്ക് പറയാം. അപ്പൊ എന്തായാലും ഇത് പറഞ്ഞ സമയത്ത് തന്നെ നമ്മൾ കാണുന്ന ഓരോരോ സ്വപ്നങ്ങൾക്കും അർത്ഥങ്ങളുണ്ട് അല്ലേ. കാര്യം അതായത് എന്താ അങ്ങനെ ഒരു
1: നോട്ടം
0: കാണാൻ, കാര്യം നമ്മള് ഉണർന്നിരിക്കുമ്പോൾ നമ്മുടെ ലൈഫിൽ സംഭവിച്ചിട്ടുള്ള പല പല കാര്യങ്ങൾ, നമ്മുടെ മനസ്സിലെ ഉത്കണ്ഠകൾ, നമ്മുടെ മനസ്സിൽ നമ്മൾ ചിന്തിച്ചു കൂട്ടുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അനാവശ്യമായിട്ടുള്ളതും ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചിന്തിച്ചിങ്ങനെ ഇരിക്കുന്നുണ്ട്. ആ ഒരു ചിന്തയാണ് പിന്നീട് നമ്മുടെ ലൈഫിൽ നമുക്ക് പിന്നീട് സ്വപ്നങ്ങളായിട്ട് മാറുന്നത്. അങ്ങനെയും പറയാം, കാര്യം പല പല ഡെഫിനിഷനിലും നമുക്ക് പറയാം, നമുക്കങ്ങനെ പലതും പറയാനല്ലേ. അതല്ല, നമ്മളിപ്പോ ചേട്ടനിപ്പോ ഉണർന്നിരിക്കുന്ന സമയത്ത് ചേട്ടൻ ഒരുപാട് മനസ്സിലിപ്പം എന്തെങ്കിലും ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും ഒരു ആഗ്രഹം സാധിക്കണമെന്നുണ്ട്. അത് നമുക്ക് എപ്പോഴും അതൊക്കെ എത്ര മനസ്സ് ഡൈവേർട്ട് ചെയ്ത് ആ ഒരു ചിന്ത നിന്നും പോകാൻ നമ്മൾ നോക്കിയാലും നമുക്ക് ആ ഒരു ചിന്ത നമ്മളെ വിട്ടുപോകുന്നില്ല. അങ്ങനെയൊക്കെ ഇരിക്കുന്ന സമയത്ത് നമ്മൾ മനസ്സിൽ ആ ഒരു ഒറ്റ ചിന്ത മാത്രം ഇരിക്കുന്ന സമയത്ത് നമ്മൾ അതിനെക്കുറിച്ച് മാത്രം ഇങ്ങനെ ഡ്രീം ചെയ്ത് കാണും. എത്ര പറയാം, നമ്മുടെ മനസ്സിൽ ഇപ്പം ചിലപ്പോൾ പേടിയുള്ള കാര്യങ്ങളായിരിക്കും. ഇപ്പോൾ ഒരു പ്രേതപ്പടം കണ്ടു, പ്രേതപ്പടം കാണുമ്പോൾ ഉറപ്പായിട്ടും നമ്മൾ രാത്രിയിൽ എത്ര ധൈര്യശാലി ആയാലും രാത്രിയിൽ അങ്ങോട്ട് പോകുന്ന സമയത്ത് ഏതെങ്കിലും ഒരു അനക്കം കേട്ട് കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിലൊരു ഉത്കണ്ഠ ഉണ്ടാവും, യോ ആ സംഭവം പോലെ. കാര്യം എത്രയൊക്കെ ധൈര്യശാലി ആയാലും ചെറുതായിട്ടൊരു കിടുങ്ങിന് ഉള്ളിലുണ്ടാവും. അതേപോലെ തന്നെ ഈ പറയുന്ന ഉത്കണ്ഠ മനസ്സിലിരിക്കുന്നു, അല്ലെങ്കിൽ ഒരുപാട് സന്തോഷിക്കുന്ന സമയത്ത് നമ്മൾ നല്ല നമ്മളിപ്പോൾ ഉത്കണ്ഠയുടെ കാര്യങ്ങൾ പറയുന്നു. അതുപോലെ സന്തോഷിക്കുന്ന സമയത്ത് ചേട്ടൻ സ്വപ്നം കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടോ? അങ്ങനെയില്ല, ഞാൻ അങ്ങനെ കണ്ടിട്ടുള്ള കേട്ടോ. കാര്യം നമുക്ക് ഒരുപാട് ഹാപ്പി ആയിട്ടുള്ള സമയത്ത് ഈ പറഞ്ഞ പോലെ എന്താ പറയുക, നമുക്ക് അതായിരിക്കും ഏറ്റവും കൂടുതൽ നമുക്ക് ഭയങ്കരമായിട്ട് ഫീലിംഗ് ഉണ്ടാവുന്നത്. കാര്യം എന്താ പറയുക, പക്ഷെ വേറൊരുണ്ട്, ഈ ഒരുപാട് സന്തോഷിക്കുന്ന സ്വപ്നം കാണുന്ന സമയത്ത് നമുക്ക് അതിന് ദൈർഘ്യം വളരെ കുറവായിരിക്കും. കാര്യം എനിക്കങ്ങനെ ആ ഫീല് ചെയ്തിട്ടില്ല. കാര്യം പിന്നീട് നമുക്കത് ഓർത്തെടുക്കുമ്പം പെട്ടെന്ന് ഓർമ്മയിൽ നിൽക്കാത്ത പോലെ ഒരു ഫീലിംഗ് വരും. കാര്യം ഇപ്പൊ പേടിപ്പെടുത്തുന്ന ഒരു സ്വപ്നം കണ്ടു. ഇപ്പോ എന്തെങ്കിലും നമുക്ക് നമ്മൾ അങ്ങോട്ട് നടന്നു പോയ സമയത്ത് എന്തെങ്കിലും പ്രേതം വന്നതോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ആപത്തുകൾ ഉണ്ടാകുന്നതായിട്ട് സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ പിന്നീട് നമുക്കത് പെട്ടെന്ന് ആ സംഭവം അങ്ങനെയൊക്കെ ആയിരുന്നല്ലോ ഞാൻ കണ്ടേന്നുള്ളത് ഇങ്ങനെ കണ്ണടച്ചിരിക്കുന്ന സമയത്ത് നമുക്ക് ഒന്നുകൂടെ റിമൈൻഡ് ചെയ്തെടുക്കാൻ പറ്റും. പക്ഷെ എനിക്ക് ഫീലായിട്ടുള്ളത് നമ്മളീ ഒരുപാട് സന്തോഷിച്ചിരിക്കുന്ന ടൈമിലെ സ്വപ്നങ്ങൾ കാണുമ്പോൾ എനിക്കിത് പെട്ടെന്ന് ഞാൻ മറന്നു പോകാറുണ്ട്. കാര്യം എനിക്ക് ഇങ്ങനെ ഓർത്തെടുക്കുമ്പോൾ അയ്യോ ഞാൻ എന്തോ സന്തോഷമുള്ള സ്വപ്നമാണ് ഞാൻ കണ്ടേന്ന് എനിക്കറിയാം, പക്ഷെ അവിടെ ഉണ്ടായിട്ടുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് പെട്ടെന്ന്
1: മറന്നു.
0: ആ കാര്യം എനിക്കത് മറ്റേതുപോലെ എനിക്കത് ഓർത്തെടുക്കാൻ പറ്റത്തില്ല. അങ്ങനെയൊക്കെ ഒരു സംഭവം ഉണ്ട്. പിന്നെ നമുക്ക് സ്വപ്നങ്ങൾ കാണുമ്പോൾ തന്നെ ആവർത്തിച്ച് ഒരേ സ്വപ്നം തന്നെ
1: കണ്ടിട്ടുണ്ടോ? ഇല്ലല്ല, അങ്ങനെ. പക്ഷെ ഞാൻ ഇത് കണ്ടിട്ടുണ്ട്, ഇതാണ് കട്ടിലെ ഇങ്ങനെ കിടക്കുമ്പോ കട്ടിലിന്റെ താഴോട്ട് വീഴുന്നേട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. ശരീരം ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ അനങ്ങുകയും ചെയ്യും, ഇങ്ങനെ ഒരു ഒരു വെട്ടും
0: ഫസ്റ്റ് കളർ ചേട്ടൻ പറഞ്ഞ പോലെ കാര്യം അതിന്റെ പുറത്തു
1: അത്രയും ദൂരമല്ല, കട്ടിലിന് ഇങ്ങനെ താഴോട്ട് വീഴുന്നതോട്ട് നമ്മൾ സ്വപ്നം കണ്ടു ചാടി ഇങ്ങനെ ശരീരം ചെറുതായിട്ട് അനങ്ങുകയും ചെയ്യും നമ്മുടെ. എനിക്ക് അങ്ങനെ പലവട്ടം തോന്നിയിട്ടുണ്ട്.
0: എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്, കാര്യം അത് കട്ടിലേന്ന് വീഴുന്ന പോലെ അല്ല. ഞാൻ ഈ കസാരയിലിരുന്നിട്ട് നമ്മളിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ പുറയിലോട്ട് കസാര ഇങ്ങനെ കാലുവെച്ചിട്ട് ഉന്തില്ലേ, അങ്ങനെ ഇരിക്കുന്ന സമയത്തൊക്കെ എനിക്ക് തോന്നുന്നു.
1: ചിലപ്പോ
0: പണ്ടിങ്ങനെ കളിക്കുമായിരുന്നു, കസാര ഇരുന്നിട്ട് ഭിത്തിയിലൊക്കെ കാലിങ്ങനെ ആക്കിയിട്ട് ബാക്കിലോട്ട് വരുന്ന പോലെ ഇങ്ങനെ ചാരി ചാരി കളിക്കാറുന്നു. അന്ന് ഒരു വട്ടം വീട്ടുണ്ട്, അതിനുശേഷം ആയിരിക്കും ചിലപ്പോ കസാര ഇരിക്കുന്ന സമയത്ത് പുറകിലോട്ട് പോകുന്ന പോലെ. പിന്നെ ആ ഊഞ്ഞാലയിലിരിക്കുമ്പോ നമുക്ക് എപ്പോഴും തോന്നത്തില്ല അതിങ്ങനെ ഊഞ്ഞാല കൈവിട്ട് ബാക്കിലോട്ട് പോയി അങ്ങനൊക്കെ തോന്നും. പിന്നെ ഞാനൊരു സത്യം പറയട്ടെ, ഒരു നെഗറ്റീവ് വഴിയായിട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക്
1: ചിന്തിക്കും.
0: നമ്മളിപ്പോ വണ്ടി ഓടിച്ചോണ്ട് പോവായിരിക്കും, ഞാൻ നെഗറ്റീവ് വഴി ഈ ഒരു സംഭവം ഇങ്ങനെ ഇടയ്ക്ക് ചിന്തിക്കുക. വണ്ടി ഓടിച്ചോണ്ട് പോകുമ്പോൾ ഞാൻ ഇടയ്ക്ക് ചിന്തിക്കുക, ഓ ഞാനിപ്പോ വണ്ടി ഓടിച്ചോണ്ട് പോകുന്നു, പെട്ടപാടെ എന്റെ വണ്ടിയും ഞാനിവിടെ തമ്മിൽ താഴെ വീണ് എന്റെ തല, എനിക്ക് അങ്ങനെ കറക്റ്റ് ഇങ്ങനെ കറക്റ്റ് ആ ഒരു ഫീൽ തലയിൽ ഉണ്ടാവുകയും ചെയ്യും. കാര്യം ഞാനിങ്ങനെ വീഴുന്നു, എന്റെ തല പൊട്ടുന്നു, തലയ്ക്ക് മുറിവ്.
1: ഇമാജിൻ ചെയ്യല്ലേ,
0: ഇമാജിൻ ചെയ്യുന്നതല്ല, മനസ്സിലുണ്ടാകുന്ന ചിന്തകൾ. കാര്യം ആ ഒരു പേടിയാണ് വണ്ടി ചിലപ്പോ ഒരുപാട് സ്പീഡിൽ പോകുന്ന സമയത്ത്, അപ്പൊ ഞാൻ പെട്ടെന്ന് സ്പീഡും
1: കുറയ്ക്കും. പെട്ടെന്ന് സ്പീഡ് കുറയ്ക്കുന്നുണ്ടല്ലോ.
0: കാര്യം അപ്പൊ എനിക്കിങ്ങനെ ഒരുപാട് സ്പീഡിൽ നമ്മളിങ്ങനെ പോകുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ പെട്ടെന്ന് ചിന്തിക്കും, യോ നീ ഇപ്പൊ അവിടെ, കാര്യം എന്നെ തൊട്ട് ഫ്രണ്ടിലുള്ള റോഡ് ഇങ്ങനെ ഞാൻ നമ്മൾ കണ്ടോണ്ട് പോകല്ലേ, ഞാൻ ചിന്തിക്കില്ല അവിടെ എത്തുമ്പോ നീ മറിഞ്ഞു വീഴുന്നു, നിന്റെ തല പൊട്ടുന്നു, എനിക്കിങ്ങനൊക്കെ തോന്നുന്നു കേട്ടോ, കുറച്ച് സൈക്കോ ആണെന്ന് എനിക്കറിയില്ല. ഞാൻ അപ്പൊ ഞാൻ പെട്ടെന്ന് സ്പീഡ് കുറയ്ക്കും. കാര്യം അത് ഉണ്ടാവണ്ടല്ലോ എന്ന് ചോദിച്ചിട്ട് എന്റെ ബ്രെയിൻ എന്നോട് പറയുന്നതായിരിക്കും ഇങ്ങനെ, നീ അവിടെ ചെയ്യരുത്. കാര്യം എനിക്കിങ്ങനെ ഭയങ്കര നെഗറ്റീവായിട്ടായിരിക്കും എനിക്ക് തരുന്നത്. കാര്യം അപ്പോഴേ ഞാൻ കേൾക്കത്തുള്ളായിരിക്കും, അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ എനിക്കറിയില്ല, ബ്രെയിൻ അറിയായിരിക്കും ഇവിടെ ഇത്രയ്ക്കുള്ളത് അതായിരിക്കും അല്ലേ. അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ സമയവും അതിനോടൊപ്പം തന്നെ പോയിട്ടുണ്ട് അല്ലേ. 9:56 ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഓണത്തിൻ്റെ
1: തിരക്കിലായിരിക്കും.
0: അപ്പോൾ നിങ്ങൾക്കായി നമ്മളിവിടെ വെറൈറ്റി പ്രോഗ്രാംസ് ഒക്കെ എടുത്തെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഓണത്തിൻ്റെ തിരക്കിനിടയിലും നമ്മുടെ റേഡിയോ കേൾക്കുക അല്ലേ. ശരിക്കും അങ്ങനെയാണ് കേട്ടോ, നമുക്ക് ഉത്രാടത്തിൻ്റെ ദിവസങ്ങളായാലും തിരുവോണത്തിൻ്റെ ദിവസങ്ങളായാലും നമുക്കിങ്ങനെ വിളിച്ച് ഒരുപാട് വിശേഷങ്ങളൊക്കെ പറഞ്ഞു തരാം. ഇപ്പോൾ നിധിൻ ഇവിടെ പുതിയതാണ്, അപ്പോൾ
1: എൻ്റെ ആദ്യത്തെ റേഡിയോയിലെ ഓണമാണ്,
0: റേഡിയോ ഓണമാണ്. അപ്പോൾ നമുക്കിവിടെ അടിച്ചു പൊളിക്കാം. നിധിൻ അതാണ് പറഞ്ഞത്, ചേട്ടൻ ഇപ്പോഴേ ചേട്ടൻ്റെ സ്വപ്നം ഇപ്പോൾ അതാണ്. അപ്പോൾ അതിലേക്ക് കിടക്കാൻ ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രം യാഥാർത്ഥ്യമാകാനായിട്ട് അല്ലേ. ഇതിന്റെ ആദ്യം
1: നമ്മുടെ വിശേഷങ്ങളൊക്കെ നമുക്ക് ഇൻസ്റ്റാഗ്രാമിനകത്ത്
0: അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്, നമ്മൾ ഉറപ്പായിട്ടും നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഇവിടുത്തെ തകൃതിയായിട്ടുള്ള

0: പൂക്കളും ആ പാട്ട്,
1: നമ്മുടെ അമ്മമാർക്കൊക്കെ അറിയാവുന്ന പാട്ടായിരിക്കും. നമുക്ക് ഇപ്പൊ കുറച്ച് കഴിയുമ്പോ ആ ഒരു പാട്ട് പ്ലേ ചെയ്താലോ എങ്കില് എനിക്ക് പൂക്കൾ അങ്ങനെ. ഞാൻ ഇത് ഫസ്റ്റ് ആയിട്ടാണ് കേൾക്കുന്നുണ്ട്. എനിക്ക് ഈ റീൽസ് ചെയ്യുന്ന കുട്ടികളുണ്ടെങ്കിൽ അവർക്കായിട്ട് പറഞ്ഞു കൊടുക്കാം.
0: അല്ല, ഇതൊക്കെ അവർക്ക് അറിയാവുന്ന പാട്ടാണ് തോന്നുന്നു.
1: അഥവാ മേ ബി അറിയാത്തവരുണ്ടെങ്കിൽ ഈ കൊല്ലത്തെ
0: ഡാൻസ് ഭയങ്കര അടിപൊളിയാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു.
1: വലിയ
0: വലിയ സ്റ്റെപ്പുകളൊന്നും ഇല്ല, എന്നാലും
1: സിമ്പിൾ സ്റ്റെപ്പ്, പക്ഷെ കണ്ടിരിക്കാൻ തോന്നില്ലേ. അപ്പോ മാവേലിക്കും പൂക്കളും പാട്ട് നമുക്ക് കേൾക്കാം. റീൽസ് ചെയ്യുന്ന കുട്ടികളുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പോയി മാവേലിക്കും പൂക്കളം റീൽസ് ചെയ്തിട്ട് അതിനകത്തെ പോലെ ഡാൻസ് റീക്രിയേറ്റ് ചെയ്ത് ചെയ്തോളൂ അല്ലേ. അപ്പൊ എന്തായാലും അമ്മമാരായാലും എല്ലാവർക്കും നമുക്ക് എന്തായാലും അടിച്ചു പൊളിക്കാം. നമ്മൾ ഇനിയും ഗ്രീറ്റിംഗ്സിന് ഓണം കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പൊ
0: എന്തായാലും
1: ആ നാളെ ഉണ്ട്, ഇത് ശരിയാണ്. ഞാനിത് ഞായറാഴ്ച പെട്ടെന്ന് മൈൻഡ് പോയി.
0: ഇന്ന് ഞാൻ രാവിലെ ഇവിടെ വരാനായിട്ട് ഒരുങ്ങിയപ്പോ അമ്മ പറയുന്നു, ഓ ഇന്ന് പറഞ്ഞു ഞായറാഴ്ച ആയിരുന്നല്ലേ, ഇന്ന് ഞായറാഴ്ചയാണ്.
1: വീണ്ടും എന്റെ ബ്രെയിൻ എന്നെ കൺഫ്യൂഷൻ ആക്കി. എന്തായാലും നമുക്ക് മാവേലിക്കും പൂക്കളം പാട്ട് കേട്ടാലോ.
0: മാവേലിക്കും പൂക്കളം പാട്ട് കേൾക്കാം, പക്ഷെ എനിക്ക് സെർച്ച് ചെയ്യാൻ
1: ടൈം എടുക്കാം. എന്തായാലും നമുക്ക് ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരുപാട് കോളേഴ്സ് ഉണ്ടായിരുന്നു. അപ്പൊ വിളിച്ച എല്ലാവർക്കും ഒരു ടാങ്ക്സ് പറയുകയാണ്. അപ്പൊ നമ്മള് വിളിക്കുന്നുണ്ടല്ലോ അല്ലേ. അപ്പൊ എന്തായാലും നമുക്ക്
0: അല്ല, അത് മാത്രല്ല, എല്ലാവർക്കും നമ്മൾ ഓണാശംസകൾ നേരട്ടെ.
1: യെസ്, എല്ലാ പ്രിയപ്പെട്ട റേഡിയോ ശ്രോതാക്കൾക്കും എന്റെയും എന്റെ റേഡിയോയുടെയും
0: ആർ ജെ നിധിന്റെയും ആർ ജെ ഐശ്വര്യയുടെയും വക
1: അഡ്വാൻസ് ആയിട്ട് ഹാപ്പി ഓണം വിഷസ് നേരുകയാണ്. അപ്പൊ എല്ലാവർക്കും ഇക്കൊല്ലത്തെ ഒരു ഓണം അടിച്ചു പൊളിച്ച് തകൃതിയായിട്ട് നടക്കട്ടെ. പിന്നെ പറയാനുള്ളത്, നമ്മുടെ ഓണം എന്ന് പറയുന്നത് എപ്പോഴും ഷെയറിങ് ഒരു മെന്റാലിറ്റിയാണ്. അപ്പൊ നമുക്ക് നമ്മളുടെ വീട്ടിലൊക്കെ നമ്മൾ സാധനം മേടിക്കുന്ന സമയത്ത് നമ്മുടെ അയൽപ്പക്കത്തേക്കും അല്ലേ, നമ്മുടെ നമ്മളങ്ങനെ പറയില്ലേ, നമ്മുടെ തൊട്ടയൽപ്പക്കത്ത് നമ്മൾ ആഹാരമൊക്കെ ഉണ്ടോ, അല്ലെങ്കിൽ അവർക്കും എല്ലാം ഓക്കെ ആണോ, അവരെന്തെങ്കിലും ഉണ്ടോ, അല്ലെങ്കിൽ നമ്മളെപ്പോഴും ഒരു കമ്മ്യൂണിക്കേഷൻ നോക്കുക. പിന്നെ നമ്മളെ കൊണ്ട് കഴിയുന്നത്ര കാര്യങ്ങൾ, ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും ഇപ്പം നമുക്ക് ഇല്ലാത്ത ഒരുപാട് ഓണം നന്നായിട്ട് ആഘോഷിച്ച്, നമ്മളെപ്പോഴും ആഘോഷങ്ങൾ കാര്യം മാത്രമേ പറയാറുള്ളൂ. പക്ഷേ ഈ ആഘോഷങ്ങൾക്കിടയിലും ഒരു നമുക്ക് എത്രത്തോളം ഇതൊക്കെ എല്ലാം ഒരു നോർമൽ ഡേ പോലെ കടന്നു
0: പോകുന്ന വീടുകളിലും കഴിഞ്ഞ പ്രാവശ്യം കൂടെ ഉള്ള ഒരാള് ഈ പ്രാവശ്യം ചില വീടുകളൊന്നും കാണത്തില്ല. എനിക്ക് അങ്ങനെ ഒരു അവസ്ഥ ഉണ്ട് കേട്ടോ. അല്ല, എന്റെ റിലേറ്റീവ് കഴിഞ്ഞ പ്രാവശ്യം, അതായത് ഓണത്തിനോട് അടുപ്പിച്ചാണ് മരിച്ചു പോയത്. അപ്പൊ അങ്ങനെ ഈ പ്രാവശ്യം ഇല്ലാത്തപ്പോ ഒരു വിഷമമുണ്ട്.
1: പിന്നെ അതെല്ലാം അത് കൂടാതെ നമ്മൾ പറയാം, നമുക്കിപ്പോൾ ഒരു എല്ലാ ദിവസവും കടന്നു പോകുന്ന പോലെ ഈ പറയുന്ന കടനാടുകളായാലും ജസ്റ്റ് കടന്നു പോകുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ നമ്മളെപ്പോഴും നമുക്ക് നമ്മുടെ ഒരുപാട് ആഡംബരമാക്കണം അങ്ങനെ ചിന്തിക്കുന്ന ആളുകളാണ്. അത് കുഴപ്പമില്ല, അതൊക്കെ അവനവൻ്റെ പേഴ്സണൽ കാര്യം. പക്ഷേ എങ്കിൽ പോലും നമുക്കൊപ്പമുള്ള നമുക്ക് ചുറ്റിനും
0: കൂടുതലൊക്കെ സ്കൂളുകളിലും കോളേജിലൊക്കെ ആഘോഷിക്കുന്നവര് അല്ലേ. ഞാൻ ഒരു വീഡിയോ ഉണ്ട്, നമ്മുടെ അടുത്തുള്ള ഒരു സ്കൂളിലാണ് അടി നടക്കുന്നത് ഓണത്തിന് പരിപാടി നടത്തിയിട്ട്.
1: ശരിയാണ്,
0: അടി അതെന്ന് പറയുന്ന ആലോചിച്ച് നോക്കിയേ, നിങ്ങൾ ഈ ഒരു ഇപ്പം കൂട്ടുകാരൊക്കെ നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ള ഒരു ധൈര്യത്തിലായിരിക്കും അടി നടക്കുന്നത്. എന്തെങ്കിലും ആ അടി കിട്ടുന്നവൻ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അവന്റെ എല്ലാ വർഷത്തെ ഓണം അവിടെ പോവുക അവന്റെ വീട്ടുകാരുടെ.
1: ഉറപ്പായിട്ടും. പിന്നെ അതിനോടൊപ്പം പറയാനുള്ളൊരു കാര്യമാണ്, ഈ റീൽസ് കണ്ട സമയത്ത് ഒരു റീല് ഇന്നലെ കാണുകയുണ്ടായതാണ്. എല്ലാവരുടെ കൂട്ടം കൂടി നിന്നിട്ട് കൈ കെട്ടിയിട്ട് എന്തോ ഓടുന്നൊരു കോമ്പറ്റീഷൻ ഇതാണ്,
0: എന്തോ മത്സരം
1: അങ്ങനെ. ഞാൻ എപ്പോഴും ചിന്തിക്കുകയാണ്, ശരിക്കും പറഞ്ഞാൽ ആഘോഷങ്ങളൊക്കെ നല്ലതാണ്. നമ്മൾ ആഘോഷങ്ങൾക്ക്
0: ആഘോഷങ്ങൾ നല്ലതാണ്, നമ്മളെപ്പോഴും ഓർക്കുമ്പോൾ നമുക്കൊരു സന്തോഷം തോന്നുന്നതായിരിക്കണം ആഘോഷം. പിന്നെ ആഘോഷിക്കുമ്പോ നമുക്ക് അത് ആലോചിക്കുമ്പോ നമുക്കൊരു വിഷമം തോന്നരുത്, അന്നത് അങ്ങനെ ചെയ്യണ്ടായിരുന്നെന്ന് തോന്നരുത്.
1: ഇപ്പൊ ഇത് പറഞ്ഞു വന്നപ്പോഴാണ് കേട്ടോ, നമ്മളവിടെ ഒരു ദിവസം ഓണപരിപാടിക്ക് ഉറിയടി നടത്തിയ സമയത്ത് ഒരു ചേച്ചിയുടെ കണ്ണിലാണ് ഉറിയടിക്കുന്നതിന്റെ അടുത്ത് പോയി നിന്നതാണ്. പക്ഷെ അവിടെ പോയി അവിടെ വന്നിട്ട് ചേച്ചിയുടെ കണ്ണില് കൊണ്ടിട്ട് ഭയങ്കര പ്രശ്നമായിരുന്നു. പിന്നെ അത് എത്ര നാള് കണ്ടിട്ടാ മാറിയത്. അപ്പൊ അതുപോലെ നമുക്ക് ആഘോഷങ്ങളൊക്കെ നല്ലതാണ്, ഓണത്തിന്റെ ആയാലും അതൊക്കെ ഭയങ്കര രസമാണ്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യാ, നമ്മുടെ സേഫ്റ്റി കൂടെ നോക്കിയിട്ട്.
0: വടം വലിക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണം.
1: കുറച്ചു മുന്നേ പറഞ്ഞ പോലെ ഈ വളരെ നമ്മുടെ സേഫ്റ്റി ഒക്കെ നോക്കാതെ കൈയും കാലും കെട്ടി ഒരുപാട് ബുദ്ധിമുട്ട് നമുക്ക് എന്തിനാണ്, ഇൻകേസ് നമ്മളൊന്നും ജസ്റ്റ് ഒന്ന് മറിഞ്ഞു വീണ് കഴിയുമ്പോ ഭയങ്കര ചിലപ്പോ അത് ഒരു അപകട മരണത്തിന് വരെ കാരണമാകും. ആ ഒരു ആവേശത്തിന് പുറത്ത് നമ്മൾ ചെയ്യുന്നതായിരിക്കും, പക്ഷെ എല്ലാം നമ്മളുടെ സേഫ്റ്റി നോക്കിയിട്ട് മാത്രം ചെയ്യുക.
0: ട്രെയിനിങ് ഇല്ലാതെ ഒരു കാര്യവും നമ്മൾ ചെയ്യാൻ നിൽക്കരുത്. ഇൻകേസ് ഇപ്പം ഹൈ ജമ്പ് ലോങ് ജമ്പ് അങ്ങനെയുള്ള, ഞാൻ എന്റെ വീടിന്റെ അടുത്ത് ഒരു ലോങ് ജമ്പിനാണെന്ന് തോന്നുന്നു, ഇങ്ങനെ ചാടിയിട്ട് കൈ കുത്തി അങ്ങനെ ഈ ഇതുണ്ടല്ലോ ഡിസ്ലൊക്കേറ്റ് ആയി ഇവിടുത്തെ കുഴ.
1: നമുക്ക് ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു ആഘോഷങ്ങളും കാര്യങ്ങളും ഒക്കെ നമുക്ക്
0: വലിയ രീതിയിൽ ശാരീരികമായിട്ട് അധ്വാനം വരാത്ത കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും ചെയ്യും, പക്ഷെ അത് വേറെ രീതിയിലോട്ടാ.
1: നമ്മളുടെ സേഫ്റ്റി കൂടെ നോക്കിയിട്ട് ആഘോഷിക്കാൻ ശ്രദ്ധിക്കാൻ.
0: അപ്പൊ നമ്മള് കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞ സമയം കുറെ ഇങ്ങനെ പോയി.
1: അപ്പൊ നാളെ നമുക്ക് ഓണം.

0: സുവിശേഷമായിട്ട് കേട്ടുമുട്ടാം.
1: ഓണത്തിന് നമുക്ക് ഒരു ടാസ്ക് കാർഡ് കൊടുക്കാം.
0: എന്ത് ടാസ്ക്?
1: ഇനിയുള്ള ഓണത്തിന്റെ ഗ്രീറ്റിംഗ്സിൽ, അതായത് ഇനിയിപ്പോ നാളെ ഉണ്ട്, പിന്നെ അടുത്ത ശനി ഞായറും ഓണത്തിന്റെ
0: എന്ത് ടാസ്ക് ആണ് കൊടുക്കുന്നത്?
1: ടാസ്ക് നമുക്ക് അത് നാളെ
0: അങ്ങനെ. അപ്പൊ എന്തായാലും ഒരു കിഡിലാവ്സ്കി ടാസ്കുമായിട്ട് ആർ ചെയ്യുന്ന ഇതിനുണ്ണിയും ഐശ്വര്യയും നാളെ എത്തുന്നതായിരിക്കും നിങ്ങൾക്ക് മുന്നിൽ. അതുവരേക്കും വീണ്ടും തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ എന്റെ റേഡിയോ 91.2.
1: ആസ്വദിക്കൂ, ആഘോഷിക്കൂ.

0: ഹൃദയാരോഗ്യ രംഗത്ത് തെക്കൻ കേരളത്തിന് പുതിയ കരുത്തു പകരാൻ ഓച്ചിറ RCPM ഹോസ്പിറ്റലും ഇന്റർവെൻഷനൽ കാർഡിയോളജി 24/7 കാഷ്വാലിറ്റി എമർജൻസി മെഡിസിൻ പൾമനോളജി ENT ഡെന്റൽ തുടങ്ങിയ സങ്കീർണമായ ചികിത്സാ സേവനങ്ങളും RCPM ഹോസ്പിറ്റൽ ഓച്ചിറ കോൺടാക്ട് 6238074391
1: കേട്ടിട്ട് തന്നെ ത്രില്ലാവുന്നു.
2: ത്രില്ലടിപ്പിക്കുന്ന ഓണ ഓഫറുകളുമായി രശ്മി ഹാപ്പി ഹോം.
3: ഫർണിച്ചർ, ഇലക്ട്രോണിക്സ്, ഹോം അപ്ലയൻസസ്, സ്മാർട്ട് ഫോണുകൾ തുടങ്ങി എല്ലാ വിഭാഗത്തിലും 70% വരെ ഡിസ്കൗണ്ട്.
2: ഒപ്പം കാർ, ഇലക്ട്രിക് സ്കൂട്ടർ, വിദേശ യാത്രകൾ, ഗൃഹോപകരണങ്ങൾ തുടങ്ങി 10 കോടി രൂപയുടെ മെഗാ സമ്മാനങ്ങളും.
3: രശ്മി ഹാപ്പി ഹോം, ഹരിപ്പാട്, കറ്റാനം, കരുനാഗപ്പള്ളി, പാരിപ്പള്ളി ആൻഡ് ആറ്റിങ്ങൽ.
4: ഒരു ടി വി വാങ്ങിച്ചാൽ BMW പിറകെ വരും.
2: അതെങ്ങനെ?
4: മൈജി ഓണം മാസ് ഓണം ബമ്പർ പ്രൈസ് BMW. ആയിരക്കണക്കിന് സമ്മാനങ്ങൾ വേറെയും. മൈജി ഓണം മാസ് ഓണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
5: സന ഓഡിറ്റോറിയം ആൻഡ് ടൂറിസ്റ്റ് ഹോം മഹത്തായ 30-ാം വർഷത്തിലേക്ക്. നവീകരിച്ച സന ഓഡിറ്റോറിയം ആൻഡ് ടൂറിസ്റ്റ് ഹോമിന്റെ ഓണ സമ്മാനം ജനങ്ങൾക്കായി സമർപ്പിക്കുന്നു. September 5 വരെയുള്ള ഓഡിറ്റോറിയം ബുക്കിംഗിന് 40% മെഗാ ഡിസ്കൗണ്ടും സന ടൂറിസ്റ്റ് ഹോം AC റൂമുകൾക്കും ഡബിൾ റൂമുകൾക്കും 30% ഡിസ്കൗണ്ടും. നിങ്ങളുടെ ബുക്കിംഗുകൾ വേഗമാകട്ടെ. ഒരേ സമയം 480 പേർക്കുള്ള AC സദ്യാലയവും ബസ്സുകൾക്കും കാറുകൾക്കും വിശാലമായ പുതിയ പാർക്കിംഗ് സൗകര്യവും. സന ഓഡിറ്റോറിയം ആൻഡ് ടൂറിസ്റ്റ് ഹോം, ചങ്ങൻകുളങ്ങര. കോൺടാക്ട് 9188605790.
6: പിള്ളേർക്കൊരു സൈക്കിൾ വാങ്ങാന്ന് വെച്ചാ ഇപ്പൊ എന്തോരം കാശാ.
7: താൻ എന്റെ ഒപ്പം വാടോ, എവിടെ കിട്ടുന്നതിലും നല്ല വില കുറച്ചും ക്വാളിറ്റിയിലും 3 മാസം വരെ സർവീസ് വാറന്റിയും ഉള്ള സിറാജ് സൈക്കിളുമായിട്ടുള്ളപ്പോ എന്തിനാ വെറുതെ ടെൻഷൻ? കുഞ്ഞുങ്ങൾക്കുള്ള ബേബി സൈക്കിള് മുതൽ ഇലക്ട്രിക് സൈക്കിള്, BSA, ഹീറോ, ഹെർക്കുലീസ്, റോഡിയോ, റാലി, ടാറ്റ സ്ട്രൈഡർ മുതൽ എല്ലാത്തരം സൈക്കിളും സിറാജിലുണ്ടെന്ന്. പിന്നെ എല്ലാത്തരം സൈക്കിളുകളുടെയും സർവീസും സ്പെയർ പാർട്സും ഫ്രീ ഹോം ഡെലിവറിയും സിറാജിലുണ്ട്. സിറാജ് സൈക്കിൾ മാർട്ട്, മാർക്കറ്റ് റോഡ്, പുതിയക്കാവ്, കരുനാഗപ്പള്ളി.
8: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളിസിൽ കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
9: ഇതിനോടനുബന്ധിച്ച് ജോളി സെയിൽസിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
10: ജോളി സെയിൽസ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.

0: ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
1: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
2: രണ്ടും ഒരുമിച്ചായാലോ?
1: ഒരുമിച്ച് കിട്ടാനോ?
2: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
1: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റു ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
3: വെറുതെ ജിമ്മിൽ പോയി വർക്ക്ഔട്ട് ചെയ്താൽ മാത്രം മതിയോ? സൈഡ് എഫക്ട്സ് വല്ലതും ഉണ്ടാവോ?
4: ഇനി ആ പേടി വേണ്ടോ? ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ ശാസ്ത്രീയമായി ഫിറ്റ്നസ് നേടാം.
5: അതെ, കേരളത്തിലെ ആദ്യ ക്ലിനിക്കലി ഗൈഡഡ് ഫിറ്റ്നസ് ഇനിഷ്യേറ്റീവുമായി ചെങ്ങന്നൂർ ഡോക്ടർ KMC ഹോസ്പിറ്റലിലെ ഓർത്തോപീഡിക്സ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ മെഡിഫിറ്റ് ക്ലിനിക്, ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
6: ആഘോഷങ്ങൾക്കൊപ്പം ആവേശം നിറയ്ക്കാൻ ഓഗസ്റ്റ് 21 മുതൽ 25 വരെ ലുലു തിരുവോണ തകർതി.
7: ലുലു ഹൈപ്പർ മാർക്കറ്റ്, ലുലു കണക്ട് എന്നിവിടങ്ങളിൽ 50% വരെ ഗംഭീര ഓഫർ. മനസ്സ് നിറയെ ഷോപ്പ് ചെയ്യാം.
6: 20 കിയ സീറോസ് കാറുകൾ, ഡെയിലി ഗിഫ്റ്റ്സ്, ഗോൾഡ് കോയിൻസ്, മിക്സർ ഗ്രൈൻഡർ, ഫ്രീ ട്രോളി തുടങ്ങി അനവധി സമ്മാനങ്ങൾ.
7: ഇനി എന്ത് വേണം? ഈ ഓണം കൊട്ടിയം ഡ്രീംസ് മോളിലെ ലുലു ഡെയിലിക്കൊപ്പം അടിപൊളിയാക്കാം.
6: TNC അപ്ലൈ.
8: കാറും സ്കൂട്ടറും BMW ഒക്കെ ഉണ്ടെന്ന് കേട്ട്, 1 ലക്ഷം വീതം 100 പേർക്ക് ഉണ്ടെന്ന് കേട്ട്, എനിക്ക് ഒന്ന് പോകണം.
9: മൈജി ഓണം മാസോണം സീസൺ 4, ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.

0: ടി വി വാങ്ങിച്ചാൽ BMW പറകരുത്.
1: അതെങ്ങനെ?
0: മൈ ജി ഓണം മാസ് ഓണം ബമ്പർ പ്രൈസ് BMW ആയിരക്കണക്കിന് സമ്മാനങ്ങൾ വേറെയും. മൈ ജി ഓണം മാസ് ഓണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈ ജി.
2: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളിസിൽ കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
3: ഇതിനോടനുബന്ധിച്ച് ജോളി സെയിൽസിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
4: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
5: ആഘോഷങ്ങൾക്കൊപ്പം ആവേശം നിറയ്ക്കാൻ ഓഗസ്റ്റ് 21 മുതൽ 25 വരെ ലുലു തിരുവോണ തകൃതി.
6: ലുലു ഹൈപ്പർ മാർക്കറ്റ്, ലുലു കണക്ട് എന്നിവിടങ്ങളിൽ 50% വരെ ഗംഭീര ഓഫർ. മനസ്സ് നിറയെ ഷോപ്പ് ചെയ്യാം.
7: 20 കിയ സീറോസ് കാറുകൾ, ഡെയിലി ഗിഫ്റ്റ്സ്, ഗോൾഡ് കോയിൻസ്, മിക്സർ ഗ്രൈൻഡർ, ഫ്രീ ട്രോളി തുടങ്ങി അനവധി സമ്മാനങ്ങൾ.
6: ഇനി എന്ത് വേണം? ഈ ഓണം കൊട്ടിയം ഡ്രീംസ് മോളിലെ ലുലു ഡെയിലിക്കൊപ്പം അടിപൊളിയാക്കാം.
8: TNC apply.
9: ഈ പൊന്നോണം കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനോടൊപ്പം ആഘോഷിക്കും. കൈ നിറയെ സമ്മാനങ്ങൾ നേടും. ഓഗസ്റ്റ് 16 മുതൽ 31 വരെ. ഓഗസ്റ്റ് 23 ഞായറാഴ്ച നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാകും കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ.
10: ഓഗസ്റ്റ് 16 മുതൽ 22 വരെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും ദിവസേന നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്ന 7 ഭാഗ്യശാലികൾക്ക് ഗോൾഡ് കോയിൻ അടക്കം സമ്മാനങ്ങൾ മമത മോഹൻദാസ് നേരിട്ട് നൽകുന്നു. ഓഗസ്റ്റ് 23 മുതൽ 31 വരെ പർച്ചേസ് ചെയ്യുന്ന ഭാഗ്യശാലികൾക്ക് 2 ദിവസം കൂടുമ്പോൾ നറുക്കെടുപ്പിലൂടെ 10,000 രൂപ വീതം സമ്മാനം. മെഗാ നറുക്കെടുപ്പിൽ 1 സമ്മാനം 50,000 രൂപയും 2 സമ്മാനം 25,000 രൂപയും. കൂടാതെ ഓരോ 50,000 രൂപയുടെ ഡയമണ്ട് പർച്ചേസിനും ഒരു ഗോൾഡ് കോയിൻ സമ്മാനം.
11: അറേബ്യൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
9: കരുനാഗപ്പള്ളിയുടെ ഓണം അറേബ്യൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനോടൊപ്പം.
12: ആഘോഷമാക്കാം ഓരോ നിമിഷവും. കേൾക്കൂ റേഡിയോ 91.2.

0: നീ എന്തിനാ ഇത്ര പെട്ടെന്ന് മൈജയിലേക്ക് പോയത്?
1: ഓഫർ കണ്ടിട്ട്.
0: ഡിസ്കൗണ്ട് ഉണ്ടോ?
1: അതുണ്ട്. പിന്നെ കാറും സ്കൂട്ടറും BMW ക്യാഷ് പ്രൈസ് എല്ലാം കേട്ടപ്പോ പിന്നെ വെയിറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല.
0: എന്നാലേ ഈ ചായ കഴിഞ്ഞാ ഞാനും നേരെ മൈജയിലോട്ടാ.
2: മൈജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
3: അറിഞ്ഞില്ലേ, സാരഥി ബജാജിൽ ഓണാഘോഷം തുടങ്ങിക്കഴിഞ്ഞു. ബജാജിന്റെ മികച്ച മോഡലുകളായ പ്ലാറ്റിന മുതൽ ഡോമിനാർ വരെയുള്ള എല്ലാ മോഡലുകളും, ഇലക്ട്രിക് മോഡലായ ചേതക്, CNG മോഡലായ ഫ്രീഡവും മികച്ച ഓഫറുകളുടെയും ഫിനാൻസ് സ്കീമുകളിലൂടെയും സ്വന്തമാക്കാം. ബജാജ് ടു വീലറുകൾക്ക് 3000 രൂപ സ്പെഷ്യൽ ഓഫറുകളും ഓരോ പർച്ചേസിനും 1 രൂപ സമ്മാനങ്ങളും, ഇലക്ട്രിക് മോഡലായ ചേതകിന് 2000 രൂപ ഇനിഷ്യൽ പേയ്മെന്റിലും ഈ ഓണത്തിന് സ്വന്തമാക്കാം. ഉടൻ തന്നെ അടുത്തുള്ള സാരഥി ബജാജ് ഷോറൂം സന്ദർശിക്കൂ, ഇഷ്ടവാഹനം സ്വന്തമാക്കൂ.
4: അല്ലേ, താനെന്ത് കേടോ കുറെ നേരം കൊണ്ട് താടിക്ക് കയ്യും കൊടുത്തിരിക്കുന്നേ? തന്റെ വല്ലതും കളഞ്ഞു പോയോ?
5: ഞാൻ ആലോചിച്ചതേ, ഇത്തവണ ഓണത്തിന് സാധനം വാങ്ങാൻ HNJ മാളിലെ ചോയ്സിൽ പോണോ അതോ നമ്മുടെ പഴയ ചോയ്സിൽ പോണോന്നാ.
4: രണ്ടിൽ എവിടെ പോയാലും ഓണത്തിന് വേണ്ട പല ഐറ്റങ്ങളും നേരെവാദി കാശിന് ആ ചോയ്സിൽ കൊടുക്കുന്നു.
5: ആ അത് പിന്നെ വെറും പരസ്യം പറച്ചിൽ മാത്രമല്ല, കടയെ ചെല്ലുമ്പോ പറഞ്ഞ ഓഫറിനേക്കാൾ കൂടുതൽ കാണുമെന്ന് എല്ലാവർക്കും അറിയാം.
4: സകല കമ്പനിയുടെയും സാധനം അവിടെ തന്നെ കിട്ടുന്നത് കൊണ്ടേ പല കടകളിൽ കയറി നിരങ്ങണ്ടല്ലോ.
5: 10-18 വർഷങ്ങളായിട്ട് നമ്മൾ ചോയ്സ് നല്ല ഓണക്കോള് നടത്തുന്നത്.
4: രണ്ട് ചോയ്സിലും പാർക്കിങ്ങിന്റെയും സർവീസിന്റെയും കാര്യം പറയാതിരിക്കാൻ പറ്റത്തില്ല. കഴിഞ്ഞ തവണ എന്നപ്പോ എന്നെ കൈവെള്ളയിൽ വെച്ചോണ്ട് ആ കുച്ചുങ്ങള് നടന്നത്.
5: എന്നാ പിന്നെ വർത്താനം ഒക്കെ പിന്നെ പറയാൻ പറ്റിയ, നമുക്ക് ഇപ്പൊ തന്നെ ചോയ്സിൽ പോയി ഓണക്കോള് അങ്ങ്
4: നടത്താം.
3: മുൻനിര കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾക്ക് നേർപകുതി വിലയുമായി ചോയ്സിൽ ഗംഭീര ഓണം ഓഫർ സെയിൽ. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മോൾ, ചോയ്സ് സൂപ്പർ മാർക്കറ്റ്, ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ കരുനാഗപ്പള്ളി, ഭരണിക്കാവ്, പുത്തൂർ, കൊട്ടാരക്കര, ചാരുംപൂട് ആൻഡ് അടൂർ. ഏവർക്കും ചോയ്സിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഒരു നാടിന്റെ സംഗീതം എന്റെ റേഡിയോ 91.2. അറിയൂ, ആസ്വദിക്കൂ, ആഘോഷിക്കൂ.

0: മൈജിയിലേക്ക് വിടാം.
1: ഓണർ ഷോപ്പിംഗോ?
0: ആ ഓഫറിനേക്കാൾ ആ സമ്മാനങ്ങളെ മനസ്സിലും കേറി.
1: കാറും സ്കൂട്ടറും BMW ഒക്കെ ഉണ്ടെന്ന് കേട്ട്, 100,000 വീതം 100 പേർക്ക് ഉണ്ടെന്ന് കേട്ട്, എനിക്ക് ഒന്ന് പോകണം.
2: മൈജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
3: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
4: രണ്ടും ഒരുമിച്ചായാലോ?
3: ഒരുമിച്ച് കിട്ടാനോ?
4: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണാവസരം. 300,000 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
3: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റു ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
5: പാട്ടും വിശേഷങ്ങളുമായി ഇനി നിങ്ങളുടെ കാതോരം ഇന്റർ റേഡിയോ 91.2.

0: ലഞ്ച് ബ്രേക്കിൽ എങ്ങോട്ടാ?
1: മൈ ജി ഫ്യൂച്ചറിൽ
0: എന്താ ഇത്ര അത്യാവശ്യം?
1: ഒരു റെഫ്രിജറേറ്ററും വാഷിംഗ് മെഷീനും വാങ്ങണം. ഭാഗ്യം ഉണ്ടെങ്കിൽ വാങ്ങിയത് ഫ്രീ ആയി കിട്ടാനുള്ള ചാൻസും ഉണ്ട്.
0: എന്നാ ഞാനും വരുന്നളിയാ.
2: മൈ ജി ഓണം മാസോണം സീസൺ 4
3: അച്ഛന് ഹാർട്ട് ഓപ്പറേഷൻ വേണമെന്നാ ഡോക്ടർ പറയുന്നത്.
4: ചെങ്ങന്നൂരിലെ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ കാണിക്കാൻ മേലായിരുന്നോ?
5: വളരെ ചെറിയൊരു മുറിവിലൂടെ ഹൃദയ ശസ്ത്രക്രിയകൾ മിനിമലി ഇൻവേസീവ് കാർഡിയാക് സർജറി മുഖേന ഏറ്റവും സുരക്ഷിതമായി അതിവേഗം ചെയ്യാം. കെ എം സി ഹോസ്പിറ്റൽ ചെങ്ങന്നൂർ.
6: റേഡിയോ 91.2.

0: പിള്ളേർക്കൊരു സൈക്കിൾ വാങ്ങാന്ന് വെച്ചാ ഇപ്പൊ എന്തോരം കാശാ.
1: താൻ എന്റെ ഒപ്പം പാടോ, എവിടെ കിട്ടുന്നതിലും നല്ല വില കുറച്ചും ക്വാളിറ്റിയിലും 3 മാസം വരെ സർവീസ് വാറന്റിയും ഉള്ള സിറാജ് സൈക്കിളുമായിട്ടുള്ളപ്പോ എന്തിനാ വെറുതെ ടെൻഷൻ? കുഞ്ഞുങ്ങൾക്കുള്ള ബേബി സൈക്കിള് മുതൽ ഇലക്ട്രിക് സൈക്കിള്, BS, ഹീറോ, ഹെർക്കുലീസ്, റോഡിയോ, റാലി, ടാറ്റ സ്ട്രൈഡർ മുതൽ എല്ലാത്തരം സൈക്കിളും സിറാജിലുണ്ടെന്ന്.

0: മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
1: ആഘോഷങ്ങൾക്കൊപ്പം ആവേശം നിറയ്ക്കാൻ ഓഗസ്റ്റ് 21 മുതൽ 25 വരെ ലുലു തിരുവോണ തകർതി.
2: ലുലു ഹൈപ്പർ മാർക്കറ്റ്, ലുലു കണക്ട് എന്നിവിടങ്ങളിൽ 50% വരെ ഗംഭീര ഓഫർ. മനസ്സ് നിറയെ ഷോപ്പ് ചെയ്യാം.
1: 20 കിയ സീറോസ് കാറുകൾ, ഡെയിലി ഗിഫ്റ്റ്സ്, ഗോൾഡ് കോയിൻസ്, മിക്സർ ഗ്രൈൻഡർ, ഫ്രീ ട്രോളി തുടങ്ങി അനവധി സമ്മാനങ്ങൾ.
2: ഇനി എന്ത് വേണം? ഈ ഓണം കൊട്ടിയം ഡ്രീംസ് മാളിലെ ലുലു ഡെയിലിക്കൊപ്പം അടിപൊളിയാക്കാം.
1: TNC Apply.

ഹായ് ഹലോ, എല്ലാ പ്രിയപ്പെട്ട റേഡിയോ ശ്രോതാക്കൾക്കും എന്റെ റേഡിയോ 91.2 അമ്മയ്ക്കൊരു സ്നേഹപായസം എന്ന പ്രത്യേക പരിപാടിയിലേക്ക് സ്വാഗതം. ഒപ്പമുള്ളത് നിങ്ങളുടെ സ്വന്തം ഐശ്വര്യയാണ്. ഇത്തവണ അമ്മമാർക്ക് ഓണത്തിന് കുറച്ചധികം റെസ്റ്റ് കൊടുക്കാനായിട്ട് നമ്മൾ കുട്ടികൾക്ക് വേണ്ടി നടത്തുന്ന ഒരു പരിപാടിയാണ് അമ്മയ്ക്കൊരു സ്നേഹപായസം. ഇതേ 4 ദിവസങ്ങൾ നമ്മൾ പിന്നിട്ട് കഴിഞ്ഞു. ഈ 5-ാം ദിവസം നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ അടുക്കളയിൽ മണക്കുന്ന ആ സൂപ്പർ ഐറ്റം ഏതാണെന്ന് അറിയാമോ? സാമ്പാറാണ് കേട്ടോ. സാമ്പാർ ഇഷ്ടമല്ലാത്തവരായിട്ട് ആരുണ്ട്? ഇഡലിക്കൊപ്പവും ചോറിനൊപ്പവും ഒക്കെ കൂട്ടി കഴിക്കാൻ എല്ലാവർക്കും സാമ്പാർ ഇഷ്ടമാണല്ലോ. നമുക്ക് നല്ല സദ്യ സ്റ്റൈലില് ഒരു കിടിലൻ സാമ്പാർ ഇന്ന് നമുക്ക് ഉണ്ടാക്കാൻ പഠിക്കാം കേട്ടോ. അധികം വളച്ചു കെട്ടലുകൾ ഒന്നുമില്ലാതെ എങ്ങനെയാണ് നല്ല നാടൻ സാമ്പാർ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. ഇതിനായിട്ട് ആവശ്യമായിട്ടുള്ള തുമരപ്പരിപ്പ് നല്ല പോലെ നമുക്ക് വേവിച്ചു വെക്കാം കേട്ടോ. ആദ്യം തന്നെ നമുക്ക് ആവശ്യമുള്ളത്രയും തുമരപ്പരിപ്പ് എടുത്ത ശേഷം കുക്കറിൽ കുറച്ച് വെള്ളം മാത്രം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. ദേ ഈ ഒരു തുമര പരിപ്പ് ഇവിടെ റെഡിയാവുന്ന സമയം കൊണ്ട് നമുക്ക് പച്ചക്കറികൾ അറിയാം. സാമ്പാറിനുള്ള പച്ചക്കറികൾ ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് അറിയാമോ കൂട്ടുകാരെ? അപ്പൊ നമുക്ക് നോക്കാം അല്ലേ. ചെറിയുള്ളി അല്ലെങ്കിൽ സവാള, തക്കാളി, മുരിങ്ങയ്ക്ക, വഴുതനങ്ങ, മത്തങ്ങ, ക്യാരറ്റ്, ബീൻസ്, വെണ്ടയ്ക്ക, വെള്ളരിക്ക, ഉരുളക്കിഴങ്ങ് തുടങ്ങി സാമ്പാറിനാവശ്യമായിട്ടുള്ള കഷ്ണങ്ങൾ നമുക്ക് ചതുരത്തിൽ അരിഞ്ഞെടുക്കാം കേട്ടോ. കഷ്ണങ്ങളെല്ലാം തന്നെ ഒരേ വലുപ്പത്തിൽ അരിയാൻ നോക്കണം കേട്ടോ. അതല്ലെങ്കിൽ പല കഷ്ണങ്ങളും പല വേവുകളായിട്ട് പോകും. ഇനി നമുക്ക് നമ്മുടെ തുമരപ്പരിപ്പ് റെഡി ആയിട്ടുണ്ടോ എന്ന് നോക്കാം കേട്ടോ. പകുതി വേവായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു പച്ചക്കറികളും അതിനൊപ്പം കുറച്ച് വെള്ളവും കൂടി ചേർത്തിട്ട് ഒന്നുകൂടെ ഒന്ന് കുക്കറിൽ വെച്ചിട്ട് ഒരു വിസിൽ അടുപ്പിക്കാം കേട്ടോ. എന്റെ പച്ചക്കറിയും തുമരപ്പരിപ്പും എല്ലാം കൂടി ഇവിടെ റെഡി ആയിട്ട് വരുന്ന സമയം കൊണ്ട് നമുക്ക് ഒരു നെല്ലിക്ക വലുപ്പത്തിൽ പുളിയും കൂടെ പിഴിഞ്ഞെടുത്ത് വെക്കാം. ഞാനിവിടെ പുളിയൊക്കെ പിഴിഞ്ഞെടുത്ത് വെക്കുന്ന സമയം കൊണ്ട് നിങ്ങൾ പോയൊരു പാട്ട് കേട്ടിട്ട് വേഗം മടങ്ങിയെത്തു. പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്റെ റേഡിയോ 91.2 അമ്മയ്ക്കൊരു സ്നേഹ പായസം എന്ന പ്രത്യേക പരിപാടിയാണ്. അപ്പോൾ എങ്ങനെയാണ്, ഇത്തവണ നമ്മൾ കുഞ്ഞുങ്ങളാണ് അടുക്കളയിൽ കയറി ഭക്ഷണമൊക്കെ അമ്മമാർക്ക് ഉണ്ടാക്കി കൊടുക്കുന്നത്.

വീണ്ടും തിരികെ എത്തുകയാണ് പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്റെ റേഡിയോ 91.2 അമ്മയ്ക്കൊരു സ്നേഹ പായസം എന്ന പ്രത്യേക പരിപാടിയാണ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് സാമ്പാറാണ്. അതിനായിട്ട് നമ്മൾ തുമരപ്പരിപ്പും പച്ചക്കറിയും വേവിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു, പുളിയും പിഴിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഈ ഒരു വെന്ത് വന്ന പച്ചക്കറിയിലേക്ക് ഈ പുളി പിഴിഞ്ഞതുകൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഓണമൊക്കെ അല്ലേ, അപ്പൊ നമുക്ക് സാധാ സാമ്പാറിൽ നിന്നും ഒന്ന് മാറ്റി പിടിച്ച് അല്പം തേങ്ങ വറുത്തരച്ച് സാമ്പാർ ഉണ്ടാക്കാം. അതിനായിട്ട് നമുക്ക് തേങ്ങ തിരുമ്മിയെടുക്കാം കേട്ടോ. ഒരു പാനിൽ അല്പം വെളിച്ചെണ്ണ ചൂടാക്കി തേങ്ങ, വറ്റൽമുളക്, മല്ലി, ഉലുവ എന്നിവ ചേർത്ത് നല്ല കടും തവിട്ട് നിറമാകുന്നത് വരെ വറുക്കുക. ഈ ഒരു മിക്സി തണുത്ത ശേഷം മിക്സിയിലിട്ട് നന്നായിട്ട് നരച്ചെടുക്കാം കേട്ടോ. അപ്പോഴേക്ക് ദേ നമ്മുടെ പച്ചക്കറിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. പച്ചക്കറിയും തുമരപ്പരിപ്പും എല്ലാം കൂടെ ഇനി നമുക്ക് ഈ ഒരു അരച്ച് വെച്ച തേങ്ങയും കൂടെ ഈ പച്ചക്കറിയിലേക്ക് ഇട്ട ശേഷം ആവശ്യത്തിന് നമുക്ക് ചാറായിട്ട് വേണം സാമ്പാറെങ്കിൽ കുറച്ചും കൂടെ വെള്ളം ചേർത്ത് ഉപ്പും കൂടി ഒന്ന് ചേർത്തിട്ട് സാമ്പാർ കിടന്നൊന്ന് തിളക്കട്ടെ കേട്ടോ. ദേ ഒരു തിളച്ചു വരുന്ന സാമ്പാർ നമുക്ക് ഓഫ് ചെയ്തിട്ട് ഇനി നമുക്ക് താളിക്കാം. താളിക്കാനായിട്ട് വെളിച്ചെണ്ണയിൽ അല്പം കടുക്, വറ്റൽമുളക്, കറിവേപ്പില, ചെറിയുള്ളി എന്നിവ മൂപ്പിച്ച് ഈ ഒരു സാമ്പാറിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പൊ തന്നെ നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. ഇനി നമുക്ക് കുറച്ചു നേരം ഇതൊന്ന് മാറ്റി വെക്കാം കേട്ടോ. ഇപ്പൊ തന്നെ എടുത്ത് കഴിക്കണ്ട, കുറച്ചു നേരം ഇത് മാറ്റി വെച്ചിട്ട് നല്ല ചൂട് ചോറിനൊപ്പം പെട്ടെന്ന് കഴിച്ചാട്ടെ. എന്ത് ടേസ്റ്റ് ആണല്ലേ. അപ്പൊ എല്ലാവരും ഈ ഒരു സാമ്പാർ ഉണ്ടാക്കി നോക്കണേ കേട്ടോ. അപ്പൊ ഈ ഒരു ഓണത്തിന് അമ്മമാർക്ക് വേണ്ടിയിട്ട് കുട്ടികൾക്ക് തയ്യാറാക്കാൻ പറ്റുന്ന മറ്റു നല്ലൊരു വിഭവമായിട്ട് വീണ്ടും കേട്ടുമുട്ടാം. അതുവരേക്കും കേട്ടുകൊണ്ടേയിരിക്കൂ എന്റെ റേഡിയോ 91.2. അറിയൂ, ആസ്വദിക്കൂ, ആഘോഷിക്കൂ.

0: ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
1: രണ്ടും ഒരുമിച്ചായാലോ?
0: ഒരുമിച്ച് കിട്ടാനോ?
1: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെയർ അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. 300,000 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
0: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്. 30 കോടി രൂപയുടെ ഡിസ്കൗണ്ടുകളും ഗിഫ്റ്റുകളും, കൂടാതെ സ്ക്രാച്ച് ആൻഡ് വിൻ ക്യാഷ് ബാക്ക്, പിന്നെ കാർ, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ് തുടങ്ങി BMW വരെ.
2: മൈജി ഓണം മാസോണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
3: ഓച്ചിറ RCPM ഹോസ്പിറ്റൽ, അത്യാധുനിക ചികിത്സയും പരിചരണവുമായി. ഒബ്സ്റ്റെട്രിക്സ് ആൻഡ് ഗൈനക്കോളജി വിഭാഗം കൂടുതൽ വിശാലമാകുന്നു. IUI IVF ട്രീറ്റ്മെന്റുമായി ഡോക്ടർ അഞ്ജു മാധവൻ ചാർജ് എടുത്തിരിക്കുന്നു. ബുക്കിംഗിനായി വിളിക്കൂ 8547025367.

നമസ്കാരം. എന്റെ റേഡിയോ 91.2 ചുറ്റുവട്ട വിശേഷങ്ങളിലേക്ക് സ്വാഗതം. ഒപ്പമുള്ളത് ഐശ്വര്യയാണ്. സർക്കാരിന്റെ 100-ദിന കർമ്മ പരിപാടിയിൽ ഉൾപ്പെടുത്തി കാപെക്സ്, കേരള സ്റ്റേറ്റ് കാഷു ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ഫാക്ടറികളിൽ നിന്നും വിരമിച്ച 854 തൊഴിലാളികൾക്കുള്ള ഗ്രാറ്റുവിറ്റി വിതരണത്തിന് തുടക്കമായി. കാപെക്സ് ഫാക്ടറികളിൽ നിന്നും 2021-2022 വർഷങ്ങളിലും കേരള സ്റ്റേറ്റ് കാഷു ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ഫാക്ടറികളിൽ നിന്നും 2023-2024 വർഷങ്ങളിലും വിരമിച്ച തൊഴിലാളികൾക്കാണ് ഗ്രാറ്റുവിറ്റി വിതരണം ചെയ്യുന്നത്. കശുവണ്ടി ആപ്പിൽ നിന്നും വികസിപ്പിച്ചെടുത്ത സോഡയുടെയും കശുവണ്ടി പരിപ്പിൽ നിന്നും 5 വ്യത്യസ്ത രുചികളിൽ തയ്യാറാക്കിയ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെയും ആദ്യ വിപണന ഉദ്ഘാടനവും മന്ത്രി ഷിബു ബേബി ജോൺ നിർവഹിച്ചു. കശുവണ്ടി വ്യവസായത്തിലെ ഉപ ഉൽപ്പന്നങ്ങളെ കൂടുതൽ ഫലപ്രദമായി ഉപയോഗപ്പെടുത്തി തൊഴിലാളികൾക്കും വ്യവസായത്തിനും കൂടുതൽ വരുമാന സാധ്യതകൾ സൃഷ്ടിക്കുകയാണ് ലക്ഷ്യം. ജില്ലാ ശിശു സംരക്ഷണ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന ഓണാഘോഷ പരിപാടി ഒന്നിച്ചോണം കളിച്ചോണം ചിരിച്ചോണം അറ്റ് കൊല്ലം 2026 ഓഗസ്റ്റ് 22 രാവിലെ 10 മുതൽ വൈകിട്ട് 3:30 വരെ അഞ്ചാലുമൂട് 5 ഓഡിറ്റോറിയത്തിൽ നടത്തും. ഓണാഘോഷ പരിപാടികളുടെ ഉദ്ഘാടനവും ഓണക്കോടി വിതരണവും ജില്ലാ കളക്ടർ ആനി ജൂല തോമസ് അധ്യക്ഷയാകും. ജില്ലയിലെ 31 ചിൽഡ്രൻസ് ഹോമുകളിലെ കുട്ടികളെ ഉൾപ്പെടുത്തിയാണ് പരിപാടി. ഓണത്തോടനുബന്ധിച്ച് ഭക്ഷ്യവസ്തുക്കളുടെ ഗുണനിലവാരം പരിശോധിക്കുന്നതിനായി ഭക്ഷ്യസുരക്ഷാ വിഭാഗത്തിന്റെ സ്പെഷ്യൽ സ്ക്വാഡ് പ്രവർത്തനം ആരംഭിച്ചു. ജില്ലയിൽ 5 സ്ക്വാഡുകൾ രൂപീകരിച്ച് ഭക്ഷ്യപരിശോധന നടത്തി വരികയാണ്. നാളിതുവരെ 576 സ്ഥാപനങ്ങളിൽ പരിശോധന നടത്തി 89 സ്ഥാപനങ്ങൾക്ക് നോട്ടീസ് നൽകി. ഗുരുതരമായ ന്യൂനതകൾ കണ്ടെത്തിയ 34 സ്ഥാപനങ്ങൾക്കെതിരെ പിഴ ചുമത്തി. ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിച്ച 2 സ്ഥാപനങ്ങളുടെ പ്രവർത്തനം നിർത്തിച്ചു. വൃത്തിഹീനമായും ഭക്ഷ്യസുരക്ഷാ നിയമം പാലിക്കാതെയും പ്രവർത്തിച്ച 7 സ്ഥാപനങ്ങൾക്കെതിരെ കേസെടുക്കുന്നതിനും നടപടി ആരംഭിച്ചു. ഓണ സ്പെഷ്യൽ സ്ക്വാഡ് 324 സാമ്പിളുകൾ ശേഖരിച്ച് പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. ഓണത്തോടനുബന്ധിച്ച് കൂടുതൽ ഉപയോഗിക്കുന്ന വെളിച്ചെണ്ണ, നെയ്, പാൽ, ശർക്കര, പയർവർഗ്ഗങ്ങൾ, പഞ്ചസാര, പപ്പടം, പായസക്കൂട്ടുകൾ, ചിപ്സ് മുതലായവയാണ് കൂടുതൽ ശേഖരിച്ച് ലാബ് പരിശോധനയ്ക്കായി അയച്ചിട്ടുള്ളത്. ഭക്ഷ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട പരാതികൾ 1800425 1125 എന്ന നമ്പറിൽ അറിയിക്കാം. ജില്ലാ പഞ്ചായത്തിന്റെ ജീവന കിഡ്നി വെൽഫെയർ ഫൗണ്ടേഷനിൽ അംഗത്വമെടുക്കുകയും നിലവിൽ പുതുക്കാത്തതുമായിട്ടുള്ളവർ സെപ്റ്റംബർ 7 അംഗത്വം കുടിശ്ശിക തുക പുതുക്കേണ്ടതാണ്. ജീവന ഫൗണ്ടേഷനിൽ പുതുതായി അംഗത്വം ലഭിക്കാൻ നിയമാവലി പ്രകാരം അർഹരായിട്ടുള്ളവർ മതിയായ ഫീസ് ഒടുക്കി അപേക്ഷ നൽകണം. വിവരങ്ങൾക്ക് ജില്ലാ പഞ്ചായത്തിലെ ജീവന ഓഫീസുമായിട്ട് ബന്ധപ്പെടാം. കൂടുതൽ വിവരങ്ങൾക്കായി 8714517689 എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ക്ഷീരവികസന വകുപ്പിന്റെ കീഴിലുള്ള ഓച്ചിറ ക്ഷീരോൽപ്പന്ന നിർമ്മാണ പരിശീലന വികസന കേന്ദ്രത്തിൽ സെപ്റ്റംബർ 2-3 സുരക്ഷിതമായ പാൽ ഉൽപാദനം വിഷയത്തിൽ പരിശീലന പരിപാടി സംഘടിപ്പിക്കും. ഓച്ചിറ ക്ഷീര പരിശീലന കേന്ദ്രം ആലപ്പുഴ കൊല്ലം ഡെപ്യൂട്ടി ഡയറക്ടർമാർ അതാത് ബ്ലോക്ക് ക്ഷീരവികസന ഓഫീസർമാർ മുഖാന്തരം രജിസ്റ്റർ ചെയ്യാം. കഴിഞ്ഞ 3 എപ്പോഴെങ്കിലും പരിശീലനത്തിൽ ഓഫ്ലൈനായി പങ്കെടുത്തവർ പങ്കെടുക്കേണ്ടതില്ല. സെപ്റ്റംബർ 1 8089-3912-09 എന്ന നമ്പറിലോ 04-74-26-95-55 എന്നീ നമ്പറിലോ രജിസ്റ്റർ ചെയ്യാം. ബാങ്ക് പാസ്ബുക്കിന്റെ പകർപ്പും ഏതെങ്കിലും തിരിച്ചറിയൽ രേഖയുടെ പകർപ്പും സഹിതം പരിശീലനത്തിൽ പങ്കെടുക്കണം. രജിസ്ട്രേഷൻ ഫീസ് 20 രൂപയാണ്. ഇതോടുകൂടി ചുറ്റുവട്ട വിശേഷങ്ങൾ ഇവിടെ പൂർണ്ണമാകുന്നു. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ എന്റെ റേഡിയോ 91.2.

0: എന്തിനാ ഇത്ര പെട്ടെന്ന് മൈജയിലേക്ക് പോയത്?
1: ഓഫർ കണ്ടിട്ട്
0: ഡിസ്കൗണ്ട് ഉണ്ടോ?
1: അതുണ്ട്. പിന്നെ കാറും സ്കൂട്ടറും BMW ക്യാഷ് പ്രൈസ് എല്ലാം കേട്ടപ്പോ പിന്നെ വെയിറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല.
0: എന്നാലേ ഈ ചായ കഴിഞ്ഞാൽ ഞാനും നേരെ മൈജയിലോട്ടാ.
2: മൈജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
3: ആഘോഷങ്ങൾക്കൊപ്പം ആവേശം നിറയ്ക്കാൻ ഓഗസ്റ്റ് 21 മുതൽ 25 വരെ ലുലു തിരുവോണ തകർതി.
4: ലുലു ഹൈപ്പർ മാർക്കറ്റ്, ലുലു കണക്ട് എന്നിവിടങ്ങളിൽ 50% വരെ ഗംഭീര ഓഫർ. മനസ്സ് നിറയെ ഷോപ്പ് ചെയ്യാം.
3: 20 കിയ സീറോസ് കാറുകൾ, ഡെയിലി ഗിഫ്റ്റ്സ്, ഗോൾഡ് കോയിൻസ്, മിക്സർ ഗ്രൈൻഡർ, ഫ്രീ ട്രോളി തുടങ്ങി അനവധി സമ്മാനങ്ങൾ.
4: ഇനി എന്ത് വേണം? ഈ ഓണം കൊട്ടിയം ഡ്രീംസ് മാളിലെ ലുലു ഡെയിലിക്കൊപ്പം അടിപൊളിയാക്കാം.
3: TNC അപ്ലൈ.
5: Feel the beat, feel the vibe. Stay tuned in the Radio 91.2.

0: ഒരു ടി വി വാങ്ങിച്ചാൽ BMW പിറകെ വരും.
1: അതെങ്ങനെ?
0: മൈ ജി ഓണം മാസ് ഓണം ബമ്പർ പ്രൈസ് BMW. ആയിരക്കണക്കിന് സമ്മാനങ്ങൾ വേറെയും. മൈ ജി ഓണം മാസ് ഓണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈ ജി.
2: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. ഏവർക്കും ഞങ്ങളുടെ ഹൃദ്യമായ ഓണാശംസകൾ. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈൻ, കരുനാഗപ്പള്ളി.
3: ഈ പൊന്നോണം കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം ആഘോഷിക്കും. കൈ നിറയെ സമ്മാനങ്ങൾ നേടും. ഓഗസ്റ്റ് 16 മുതൽ 31 വരെ. ഓഗസ്റ്റ് 23 ഞായറാഴ്ച നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാകും കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിൽ.
4: ഓഗസ്റ്റ് 16 മുതൽ 22 വരെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും ദിവസേന നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്ന 7 ഭാഗ്യശാലികൾക്ക് ഗോൾഡ് കോയിൻ അടക്കം സമ്മാനങ്ങൾ മമതാ മോഹൻദാസ് നേരിട്ട് നൽകുന്നു. ഓഗസ്റ്റ് 23 മുതൽ 31 വരെ പർച്ചേസ് ചെയ്യുന്ന ഭാഗ്യശാലികൾക്ക് 2 ദിവസം കൂടുമ്പോൾ നറുക്കെടുപ്പിലൂടെ 10,000 വീതം സമ്മാനം. മെഗാ നറുക്കെടുപ്പിൽ 1 സമ്മാനം 50,000 രണ്ടാം സമ്മാനം 25,000. കൂടാതെ ഓരോ 50,000 ഡയമണ്ട് പർച്ചേസിനും ഒരു ഗോൾഡ് കോയിൻ സമ്മാനം.
5: അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സ് കരുനാഗപ്പള്ളി.
3: കരുനാഗപ്പള്ളിയുടെ ഓണം അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം.
6: മനസ്സിനെ തൊട്ടറിഞ്ഞ പാട്ടുകളുമായി എന്റെ റേഡിയോ 91.2 കേട്ടുകൊണ്ടേയിരിക്കൂ. അറിയൂ, ആസ്വദിക്കൂ, ആഘോഷിക്കൂ.

0: ഓഫറിനേക്കാൾ ആ സമ്മാനങ്ങളെ മനസ്സിലും കേറി.
1: കാറും സ്കൂട്ടറും BMW ഒക്കെ ഉണ്ടെന്ന് കേട്ട്, 100,000 വീതം 100 പേർക്ക് ഉണ്ടെന്ന് കേട്ട്, എനിക്ക് ഒന്ന് പോകണം.
2: മൈ ജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈ ജി.
3: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ പ്ലാസ്റ്റിക് ആൻഡ് റീകൺസ്ട്രക്ടീവ് സർജറി വിഭാഗത്തിൽ തീ പൊള്ളൽ, ഫാറ്റ് ലോസ് എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സയും മറ്റ് എയ്സ്തെറ്റിക് സർജറികളും.
2: ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
4: മോഹൻ പ്രധാന വാർത്തകൾ. കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യയുടെ അധ്യക്ഷതയിൽ ബ്രിക്സ് യുവജനകാര്യമന്ത്രിമാരുടെ യോഗത്തിന് ഇന്ന് വിശാഖപട്ടണത്ത് തുടക്കം. ആറന്മുള ഒത്തുട്ടാതി ജലോത്സവത്തിൽ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ വിശിഷ്ടാതിഥിയാകും. മികച്ച ക്രമീകരണങ്ങൾ ഉറപ്പാക്കുമെന്ന് മന്ത്രി മോൻസ് ജോസഫ്. 72nd നെഹ്റു ട്രോഫി വള്ളംകളി ആവേശത്തിൽ ആലപ്പുഴ. മുഖ്യമന്ത്രി VD സതീശൻ ഇന്നുച്ചയ്ക്ക് ഉദ്ഘാടനം ചെയ്യും. പുന്നമട കായലിൽ തുഴയെറിയാൻ 71 വള്ളങ്ങൾ. ഓണാഘോഷ ലഹരിയിൽ മലയാളക്കര. ശബരിമലയിൽ ഇത്തവണത്തെ തിരുവോണ സദ്യ നേരിട്ട് നടത്തുമെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. സംസ്ഥാനത്തെ കർഷകർക്കുള്ള രണ്ടാം വിള നെല്ലുവില വിതരണം ആരംഭിച്ചു. ഓണത്തിന് മുൻപ് പരമാവധി കർഷകർക്ക് പണം കൈമാറുമെന്ന് മന്ത്രി അനൂപ് ജേക്കബ്. KCL ക്രിക്കറ്റിൽ ഇന്ന് 2 മത്സരങ്ങൾ. എയ്ഡീസ് കൊല്ലം ട്രിവാൻഡ്രം റോയൽസിനെയും ആലപ്പി റിപ്പിൾസ് തൃശൂർ ടൈറ്റൻസിനെയും നേരിടും. ഇന്ത്യയുടെ ആതിഥേയത്വത്തിൽ ബ്രിക്സ് യുവജനകാര്യമന്ത്രിമാരുടെയും കായികമന്ത്രിമാരുടെയും യോഗങ്ങൾ ഇന്നും നാളെയുമായി ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്ത് നടക്കും. യോഗങ്ങളിൽ കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ അധ്യക്ഷത വഹിക്കും. യുവജനക്ഷേമ കായിക മേഖലകളിലെ സഹകരണം ശക്തമാക്കുന്നതിനായി ബ്രിക്സ് അംഗരാജ്യങ്ങളിൽ നിന്നുമുള്ള മന്ത്രിമാരും പ്രതിനിധി സംഘ തലവന്മാരും യോഗങ്ങളിൽ പങ്കെടുക്കും. പാലക്കാട് റെയിൽവേ ഡിവിഷനിൽ നിന്നും മംഗലാപുരം സ്റ്റേഷൻ ഉൾപ്പെടെയുള്ള ഭാഗങ്ങൾ വേർപെടുത്താനുള്ള തീരുമാനം ഏകപക്ഷീയമെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ്. ഇതോടെ പാലക്കാട് ഡിവിഷന്റെ വരുമാനം ഗണ്യമായി കുറയുമെന്നും ഡിവിഷന്റെ വികസനത്തെ പ്രതികൂലമായി ബാധിക്കുമെന്നും പ്രസ്താവനയിൽ വ്യക്തമാക്കുന്നു. തീരുമാനം പുനഃപരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ട് കേന്ദ്ര സർക്കാരിനെ സമീപിക്കുമെന്നും സർക്കാർ വ്യക്തമാക്കി. ഇത്തവണത്തെ ആറന്മുള ഉത്രട്ടാതി ജലോത്സവത്തിൽ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ വിശിഷ്ടാതിഥിയാകും. ഈ മാസം 30 ഉത്രട്ടാതി വള്ളംകളി. ജലോത്സവത്തിന് മികച്ച രീതിയിൽ തയ്യാറെടുപ്പുകൾ നടത്തുമെന്ന് ആറന്മുളയിൽ ചേർന്ന അവലോകന യോഗത്തിൽ മന്ത്രി മോൻസ് ജോസഫ് അറിയിച്ചു. ഉപരാഷ്ട്രപതിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് സുരക്ഷ, ഗതാഗത ക്രമീകരണം, പാർക്കിംഗ് എന്നിവയ്ക്ക് വിപുലമായ സംവിധാനങ്ങൾ ഒരുക്കാനും നിർദ്ദേശിച്ചു. പ്രസിദ്ധമായ നെഹ്റു ട്രോഫി ജലോത്സവത്തിന്റെ ആവേശത്തിൽ ആലപ്പുഴ. ചെറുവള്ളങ്ങളുടെ പ്രാഥമികതല മത്സരങ്ങൾ ആരംഭിച്ചു. ഉച്ചയ്ക്ക് ശേഷമാണ് ചുണ്ടൻ വള്ളങ്ങൾ ഉൾപ്പെടെയുള്ള ജലരാജാക്കന്മാരുടെ ഫൈനൽ മത്സരം. 2 മുഖ്യമന്ത്രി VD സതീശൻ വള്ളംകളി ഉദ്ഘാടനം ചെയ്യും. പുന്നമടക്കായലിൽ ഓളപ്പരപ്പുകളിൽ 71 വള്ളങ്ങളാണ് തുഴയേറിയുന്നത്. 72nd നെഹ്റു ട്രോഫിയോടനുബന്ധിച്ച് ജില്ലയിലെ എല്ലാ സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് പ്രാദേശിക അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി R രവികുമാർ.
5: പുന്നമടക്കായലിന്റെ ഇരുകരകളും ജനസാഗരമായി മാറിയിരിക്കുകയാണ്. എല്ലായിടത്തും വഞ്ചിപ്പാട്ടും ആർപ്പുവിളികളും മാത്രം. കായലോരത്തെ വൃക്ഷങ്ങളുടെയും തെങ്ങുകളുടെയും മുകളിൽ വരെ വള്ളംകളി പ്രേമികൾ സ്ഥാനം പിടിച്ചു കഴിഞ്ഞു. പഴയതുപോലെ കരക്കാരല്ല വള്ളമിറക്കുന്നത്, പകരം ബോട്ട് ക്ലബ്ബുകളാണ്. തൊഴിച്ചിൽക്കാരായി ഇതര സംസ്ഥാനക്കാരും വിദ്യാർത്ഥികളുമുണ്ട്. മത്സരത്തിൽ ആദ്യമെത്തിയിട്ട് കാര്യമില്ല, പകരം ഏറ്റവും കുറഞ്ഞ സമയമെടുത്ത് ഫിനിഷ് ചെയ്യുന്നവരാണ് വിജയികളാവുന്നത്. ഗാലറിയിൽ ഇരുന്ന് കാണാനുള്ള ടിക്കറ്റ് നേരത്തെ തീർന്നു കഴിഞ്ഞു. ഓളപ്പരപ്പിലെ ജലരാജാവ് ആരെന്നറിയാൻ ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രം ബാക്കി.
4: ഓണാഘോഷ നിറവിൽ മലയാളക്കര. തിരുവോണത്തിന് ഇനി 4 മാത്രം. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഓണാവധി ആരംഭിച്ചു. ഓണവിപണികളിൽ വലിയ ജനത്തിരക്കാണ് അനുഭവപ്പെടുന്നത്. ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കാനും വ്യാജമദ്യം, ലഹരിക്കടത്ത് എന്നിവ തടയുന്നതിനും വാഹന പരിശോധനയും അതിർത്തി പെട്രോളിംഗും ശക്തമാക്കി. ഓണത്തോടനുബന്ധിച്ച് KSRTC ജീവനക്കാർക്കും പെൻഷൻകാർക്കും 33.92 കോടി രൂപ അനുവദിച്ച് സംസ്ഥാന സർക്കാർ. സ്ഥിരം ജീവനക്കാർക്ക് 10,000 രൂപ ഓണ സാലറി അഡ്വാൻസ് നൽകുമെന്ന് മന്ത്രി CP ജോൺ അറിയിച്ചു. സ്ഥിരം ജീവനക്കാർക്ക് 3,000 രൂപയും പെൻഷൻകാർക്ക് 1,250 രൂപയും ഉത്സവബത്തയും അനുവദിച്ചിട്ടുണ്ട്. താൽക്കാലിക ജീവനക്കാർക്ക് 1,000 രൂപയാണ് ഓണം അലവൻസ്. സംസ്ഥാനത്തെ മുഴുവൻ കർഷകർക്കും കഴിഞ്ഞ 2 വിളയിലെ നെൽവില നൽകാൻ ആരംഭിച്ചു. നെല്ലിന്റെ താങ്ങുവില വിഹിതമായി കേന്ദ്രത്തിൽ നിന്നും ലഭിക്കേണ്ട 209 കോടി രൂപ അനുവദിച്ചതോടെയാണ് നടപടി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
6: നേരത്തെ സംസ്ഥാന സർക്കാരിന്റെ പ്രോത്സാഹന വിഹിതം പൂർണ്ണതോതിൽ സപ്ലൈക്കോയ്ക്ക് അനുവദിച്ചിരുന്നു. കേന്ദ്രവിഹിതവും ലഭിച്ചതോടെ സംസ്ഥാനത്തെ എല്ലാ കർഷകർക്കും നെല്ലുവില കൊടുത്തു തീർക്കാനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഓണത്തിന് മുൻപ് പരമാവധി കർഷകർക്ക് പണമെത്തിക്കാൻ അവധി ദിവസങ്ങളിൽ അടക്കം കർഷകരുടെ അക്കൌണ്ടിലേക്ക് പണം ക്രെഡിറ്റ് ചെയ്യുമെന്നാണ് മന്ത്രി അനൂപ് ജേക്കബ് അറിയിച്ചിരിക്കുന്നത്. നെല്ലെടുപ്പിന്റെ ഓഡിറ്റ് റിപ്പോർട്ട് സംസ്ഥാനം സമർപ്പിച്ചാൽ മാത്രമേ കേന്ദ്രം താങ്ങുവില അനുവദിക്കുകയുള്ളൂ. ഇതിനായി ഓഡിറ്റ് റിപ്പോർട്ട് സമർപ്പണം വേഗത്തിലാക്കിയിട്ടുണ്ടെന്നും മന്ത്രി അറിയിച്ചു.
4: സംസ്ഥാന സർക്കാരിന്റെ ഓണം ടൂറിസം വാരാഘോഷത്തിന്റെ ഭാഗമായി നിയമസഭാ മന്ദിരവും പരിസരവും വൈദ്യുത ദീപാലംകൃതമാക്കും. മറ്റന്നാൾ മുതൽ ഈ മാസം 30 വരെയുള്ള ദിവസങ്ങളിൽ വൈകുന്നേരം 6:30 മുതൽ രാത്രി 10 മണി വരെ പൊതുജനങ്ങൾക്ക് നിയമസഭാ മന്ദിരവും പരിസരവും ദീപാലങ്കാരവും കാണുന്നതിന് അവസരമുണ്ടാകും. ഓണം പൂജയ്ക്കായി ശബരിമല ക്ഷേത്രനട മറ്റന്നാൾ വൈകിട്ട് തുറക്കും. ഈ മാസം 28 വരെയാണ് ഓണം പൂജകൾ. ദർശനത്തിനായി എത്തുന്ന ഭക്തർക്ക് ഈ ദിവസങ്ങളിൽ ഓണസദ്യയും ഒരുക്കുന്നുണ്ട്. ശബരിമലയിൽ ഭക്തർക്കായുള്ള തിരുവോണ സദ്യ ഇതാദ്യമായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നേരിട്ട് നടത്തും. തിരുവോണ ദിവസം സന്നിധാനത്തെത്തുന്ന എല്ലാ ഭക്തർക്കും സദ്യ നൽകാനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി ബോർഡ് അറിയിച്ചു. സദ്യയുടെ പേരിലുള്ള സ്പോൺസർഷിപ്പുകളും പണപ്പിരിവുകളും ഒഴിവാക്കാനാണ് ഓണസദ്യ നേരിട്ട് നടത്തുന്നതെന്നും ദേവസ്വം ബോർഡ് വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
7: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
4: മെറ്റൽ ഉൾപ്പെടെയുള്ള നിർമ്മാണ സാമഗ്രികളുടെ നിയന്ത്രണത്തിൽ നിന്നും കേരളത്തെ ഒഴിവാക്കുന്നത് പരിഗണിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശന് ഉറപ്പു നൽകി തമിഴ്നാട് മുഖ്യമന്ത്രി വിജയ്. മഹാബലിപുരത്ത് നടന്ന സദേൺ സോണൽ കൌൺസിൽ യോഗത്തോടനുബന്ധിച്ച് തമിഴ്നാട് മുഖ്യമന്ത്രിയുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ ശ്രീ സതീശൻ ഇക്കാര്യം ഉന്നയിച്ചിരുന്നു. കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ മിന്നൽ സന്ദർശനം നടത്തി കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. റെയിൽവേ വികസന പദ്ധതികളുടെ നിർമ്മാണ പുരോഗതി അദ്ദേഹം അവലോകനം ചെയ്തു. നിർമ്മാണ സമയം നീട്ടാനാകില്ലെന്നും ആവശ്യമെങ്കിൽ കൂടുതൽ ജോലിക്കാരെ ഉൾപ്പെടുത്തി പദ്ധതി സമയബന്ധിതമായി പൂർത്തിയാക്കണമെന്നും കേന്ദ്രമന്ത്രി കർശന നിർദ്ദേശം നൽകി. ലോക്ഭവനിൽ സമ്മാനമായി ലഭിച്ചതും വാങ്ങിയതുമായ പുസ്തകങ്ങൾ സംരക്ഷിക്കുന്നതിനും ഗവേഷണത്തിനുമായി പ്രത്യേക ഗ്രന്ഥശാല ആരംഭിച്ചു. ലോക്ഭവന്റെ പ്രധാന കവാടത്തോട് ചേർന്നുള്ള പുതിയ കെട്ടിടത്തിലാണ് തുഞ്ചൻ സ്മൃതി എന്ന ഗ്രന്ഥശാല പ്രവർത്തിക്കുന്നത്. ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട് തയ്യാറാക്കിയ റിപ്പോർട്ട്.
8: വിവിധ കാലങ്ങളിലായി ലോക്ഭവന് സമ്മാനമായി ലഭിച്ചതും ആവശ്യാനുസരണം വാങ്ങിയതുമായ 10,000-ൽ പുസ്തകങ്ങളാണ് ലോക്ഭവനിലെ പുതിയ ഗ്രന്ഥശാലയിലുള്ളത്. 4,000-ൽ മലയാള പുസ്തകങ്ങളും 6,000-ത്തോളം ഇംഗ്ലീഷ് പുസ്തകങ്ങളും ഉൾപ്പെടുന്നതാണ് ലോക്ഭവനിലെ ഗ്രന്ഥശാല. ഗവേഷണ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും എഴുത്തുകാർക്കും മറ്റു വായനക്കാർക്കും ഗ്രന്ഥശാല പ്രയോജനപ്പെടുത്താനാകും. കേരളത്തിന്റെ ചരിത്രം, സാഹിത്യം, സംസ്കാരം, സാമൂഹിക ജീവിതം എന്നിവയെക്കുറിച്ച് പഠിക്കുന്നവർക്ക് ആവശ്യമായ ഗ്രന്ഥങ്ങളും വിവരങ്ങളും ലഭ്യമാകും. ഒരു വിജ്ഞാന കേന്ദ്രമായി തുഞ്ചൻ സ്മൃതിയെ വികസിപ്പിക്കാനും ലക്ഷ്യമിടുന്നു.
4: KCL ക്രിക്കറ്റിൽ ഇന്നത്തെ ആദ്യ മത്സരത്തിൽ ഏരീസ് കൊല്ലം സെയിലേഴ്സ് ട്രിവാൻഡ്രം റോയൽസുമായി ഏറ്റുമുട്ടും. ഉച്ചയ്ക്ക് 2:30 മത്സരം. രണ്ടാം മത്സരത്തിൽ വൈകിട്ട് 6:45 ആലപ്പി റിപ്പിൾസ് തൃശൂർ ടൈറ്റൻസുമായി ഏറ്റുമുട്ടും. കോളേജ് സ്പോർട്സ് ലീഗ് വോളിബോൾ ചാമ്പ്യൻഷിപ്പിന് ഇന്ന് തിരുവനന്തപുരത്ത് സമാപനം. രാത്രി 7:30 വെള്ളയമ്പലം ജിമ്മി ജോർജ് സ്റ്റേഡിയത്തിൽ നടക്കുന്ന സമാപന ചടങ്ങിൽ ശശി തരൂർ MP മുഖ്യാതിഥിയാകും. വിജയികൾക്കുള്ള പുരസ്കാരങ്ങൾ ചടങ്ങിൽ വിതരണം ചെയ്യും. സംസ്ഥാനത്ത് നാളെ മുതൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർകോട് ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിലെ തീരങ്ങളിലും കന്യാകുമാരി തീരത്തും ഇന്നും നാളെയും കടലാക്രമണത്തിന് സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പുണ്ട്. മസ്തിഷ്ക മരണത്തെ തുടർന്ന് അവയവങ്ങൾ 6 പേർക്ക് ദാനം ചെയ്ത് 7-വയസ്സുകാരി P ലിദിക്ഷ യാത്രയായി. തമിഴ്നാട് തൂത്തുക്കുടി സ്വദേശികളായ പ്രകാശ്, പൊൻ സിന്ധുജ ദമ്പതികളുടെ മകളാണ് ലിദിക്ഷ. തലച്ചോറിലെ ട്യൂമറിനെ തുടർന്ന് തിരുവനന്തപുരം ശ്രീചിത്ര ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന ലിദിക്ഷയ്ക്ക് 2-ാമത്തെ ശസ്ത്രക്രിയ ചെയ്യാനിരിക്കെയാണ് മസ്തിഷ്ക മരണം സംഭവിച്ചത്. അവയവദാനത്തിന് സന്നദ്ധരായ മാതാപിതാക്കളെ ആരോഗ്യമന്ത്രി K മുരളീധരൻ ആദരവും അനുശോചനവും അറിയിച്ചു. സംസ്ഥാനത്തെ ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി 1-ാം വർഷ ഇംപ്രൂവ്മെന്റ് പരീക്ഷ ഒക്ടോബറിൽ നടക്കും. ഇതു സംബന്ധിച്ച് പൊതുവിദ്യാഭ്യാസ മന്ത്രി N ഷംസുദ്ദീന് വിദ്യാർത്ഥികൾ നൽകിയ നിവേദനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നടപടി. നേരത്തെ പ്ലസ് 1 ഇംപ്രൂവ്മെന്റ് പരീക്ഷ പ്ലസ് 2 പരീക്ഷയോടൊപ്പം മാർച്ച് മാസത്തിലാണ് നടത്തിയിരുന്നത്. കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യയുടെ അധ്യക്ഷതയിൽ ബ്രിക്സ് യുവജനകാര്യമന്ത്രിമാരുടെ യോഗത്തിന് ഇന്ന് വിശാഖപട്ടണത്ത് തുടക്കം. ആറന്മുള ഉത്രട്ടാതി ജലോത്സവത്തിൽ ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ വിശിഷ്ടാതിഥിയാകും. മികച്ച ക്രമീകരണങ്ങൾ ഉറപ്പാക്കുമെന്ന് മന്ത്രി മോൻസ് ജോസഫ്. 72-ാമത് നെഹ്റു ട്രോഫി വള്ളംകളി ആവേശത്തിൽ ആലപ്പുഴ. മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് ഉച്ചയ്ക്ക് ഉദ്ഘാടനം ചെയ്യും. പുന്നമടക്കായലിൽ തുഴയെറിയാൻ 71 വള്ളങ്ങൾ. ഓണാഘോഷ ലഹരിയിൽ മലയാളക്കര. ശബരിമലയിൽ ഇത്തവണത്തെ തിരുവോണ സദ്യ നേരിട്ട് നടത്തുമെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. സംസ്ഥാനത്തെ കർഷകർക്കുള്ള രണ്ടാം വിള നെല്ലുവില വിതരണം ആരംഭിച്ചു. ഓണത്തിന് മുൻപ് പരമാവധി കർഷകർക്ക് പണം കൈമാറുമെന്ന് മന്ത്രി അനൂപ് ജേക്കബ്. കെസിഎൽ ക്രിക്കറ്റിൽ ഇന്ന് രണ്ട് മത്സരങ്ങൾ. ഏരീസ് കൊല്ലം ട്രിവാൻഡ്രം റോയൽസിനെയും ആലപ്പി റിപ്പിൾസ് തൃശൂർ ടൈറ്റൻസിനെയും നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
9: നാട്ടുനന്മയുടെ വേറിട്ട ശബ്ദം ഇത് എന്റെ റേഡിയോ 91.2.

0: സ്മാർട്ട് ടിവി വാങ്ങിയപ്പോ ഇത്ര സന്തോഷോ?
1: ഒരു സ്മാർട്ട് ടിവി മാത്രല്ലല്ലോ, മൈജിയിൽ നിന്നും ഷോപ്പ് ചെയ്യുമ്പോ കാറും സ്കൂട്ടറും മുതൽ BMW വരെ കിട്ടാൻ ചാൻസ് ഉണ്ടെന്ന് അറിഞ്ഞാ എങ്ങനെയാ സന്തോഷം കൂടാതിരിക്കുക?
0: എന്നാ നാളെ ഒന്നുകൂടെ മൈജിയിലേക്ക്
2: പോവാജി.
3: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
4: രണ്ടും ഒരുമിച്ചായാലോ?
3: ഒരുമിച്ച് കിട്ടാനോ?
4: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
3: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റു ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
5: അത്രമേൽ പ്രിയപ്പെട്ട പാട്ടുകൾക്കായി ട്യൂൺ ചെയ്യൂ എൻ റേഡിയോ 91.2 ലേക്ക്. സ്റ്റേ ട്യൂൺ 91.2.

0: ബന്ധം ശക്തമാക്കുന്നതിനായി ബ്രിക്സ് അംഗരാജ്യങ്ങളിൽ നിന്നുള്ള മന്ത്രിമാരും പ്രതിനിധി സംഘ തലവന്മാരും യോഗത്തിൽ പങ്കെടുക്കും. 22 ഇന്ത്യൻ നാവികരുൾപ്പെട്ട 2 വാണിജ്യ കപ്പലുകൾ യമൻ സൊമാലിയ തീരങ്ങളിൽ വച്ച് തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ യാത്രക്കാർ സുരക്ഷിതരാണെന്ന് കെനിയയിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷൻ അറിയിച്ചു. നാവികരുടെ സുരക്ഷയ്ക്കും ക്ഷേമത്തിനും ഇന്ത്യ അതീവ പ്രാധാന്യമാണ് നൽകുന്നതെന്നും ഹൈക്കമ്മീഷൻ പറഞ്ഞു. വിഷയത്തിൽ സൊമാലിയൻ സർക്കാരുമായി ആശയവിനിമയം നടത്തിയതായും ഹൈക്കമ്മീഷൻ സമൂഹമാധ്യമത്തിൽ വ്യക്തമാക്കി. ക്ലോർഫെനിറാമേൻ മാലേറ്റ്, ഫെനൈൽഫ്രിൻ ഹൈഡ്രോക്ലോറൈഡ് എന്നിവ അടങ്ങിയ മരുന്നുകൾ 4 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്കായി നിർമ്മിക്കുന്നതിനും വിതരണത്തിനും കേന്ദ്ര സർക്കാർ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. ഇവ അടങ്ങിയ മരുന്നുകൾ ഈ പ്രായത്തിലുള്ള കുട്ടികളിൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്ന കണ്ടെത്തലിനെ തുടർന്നാണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ നടപടി. കൂടാതെ ഇവ അടങ്ങിയ മരുന്നുകളിൽ 4 വയസ്സിൽ താഴെയുള്ള കുട്ടികളിൽ ഉപയോഗിക്കാൻ പാടില്ല എന്ന മുന്നറിയിപ്പ് വ്യക്തമായി പ്രദർശിപ്പിക്കണമെന്നും മന്ത്രാലയം നിർമ്മാതാക്കൾക്ക് നിർദ്ദേശം നൽകി. 57-ാമത് ഇന്ത്യ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയുടെ മുന്നൊരുക്കങ്ങൾ അവലോകനം ചെയ്യുന്നതിനായി സ്റ്റിയറിംഗ് കമ്മിറ്റിയുടെ ആദ്യ യോഗം ന്യൂഡൽഹിയിൽ ചേർന്നു. കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ സഹമന്ത്രി എൽ മുരുകൻ അധ്യക്ഷത വഹിച്ചു. നവംബർ 20 മുതൽ 28 വരെ ഗോവയിലാണ് 57-ാമത് അന്താരാഷ്ട്ര ചലച്ചിത്രമേള. വിശദാംശങ്ങളിലേക്ക്.
1: ലോകോത്തര അന്താരാഷ്ട്ര ചലച്ചിത്രമേള എന്ന നിലയിലുള്ള IFFA പ്രാധാന്യം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനുള്ള നടപടികൾ യോഗം ചർച്ച ചെയ്തു. യുവവിദ്യാർത്ഥികൾക്കും പുതുതായി രംഗത്ത് വരുന്ന ചലച്ചിത്ര പ്രവർത്തകർക്കും ഇന്ത്യൻ ചലച്ചിത്ര മേഖലയിലെ ശ്രദ്ധിക്കപ്പെടാത്ത പ്രതിഭകൾക്കും കൂടുതൽ അവസരം നൽകേണ്ടതിന്റെ പ്രാധാന്യം കേന്ദ്ര സഹമന്ത്രി എൽ മുരുകൻ യോഗത്തിൽ പരാമർശിച്ചു. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള മികച്ച സിനിമകളും പ്രമുഖ സർഗാത്മക പ്രതിഭകളെയും ഇന്ത്യയിലെത്തിച്ച് മേളയുടെ അന്താരാഷ്ട്ര പ്രാധാന്യം കൂടുതൽ ശക്തിപ്പെടുത്തണമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഇന്ത്യയുടെ വളർന്നുവരുന്ന സർഗാത്മക സമ്പദ് വ്യവസ്ഥയെ പ്രോത്സാഹിപ്പിക്കുന്നതിനും ഇന്ത്യൻ അന്താരാഷ്ട്ര സർഗാത്മക സമൂഹങ്ങൾ തമ്മിലുള്ള സഹകരണം കൂടുതൽ ആഴത്തിലാക്കുന്നതിനുമുള്ള പ്രധാന വേദിയായി IFFA പ്രയോജനപ്പെടുത്തണമെന്ന് കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം സെക്രട്ടറി ചഞ്ചൽ കുമാർ പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഗ്രാമീണ മേഖലയിലെ വനിതാ സംരംഭകത്വം ശക്തിപ്പെടുത്തുന്നതിനും വ്യാപിപ്പിക്കുന്നതിനുമായി ദീൻദയാൽ അന്ത്യോദയ യോജന ദേശീയ ഗ്രാമീണ ഉപജീവന മിഷന് കീഴിലുള്ള കാർഷികേതര ഉപജീവന ഘടകത്തിലെ ശുപാർശകൾ ഗ്രാമവികസന മന്ത്രാലയത്തിന്റെ പ്രത്യേക സമിതി ഡൽഹിയിൽ അവലോകനം ചെയ്തു. വനിതകളുടെ നേതൃത്വത്തിലുള്ള ഗ്രാമീണ സംരംഭങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനും വിപുലീകരിക്കുന്നതിനും ചെറുകിട സ്വയം സഹായ സംഘ സംരംഭങ്ങളെ കൂടുതൽ വികസന സാധ്യതയുള്ള ബിസിനസ്സുകളാക്കി ഉയർത്തുന്നതിനുമുള്ള മാർഗ്ഗങ്ങൾ രൂപപ്പെടുത്തുകയായിരുന്നു യോഗത്തിന്റെ ലക്ഷ്യം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: പാലക്കാട് റെയിൽവേ ഡിവിഷനിൽ നിന്ന് മംഗലാപുരം സ്റ്റേഷൻ ഉൾപ്പെടെയുള്ള ഭാഗങ്ങൾ വേർപെടുത്താനുള്ള തീരുമാനം ഏകപക്ഷീയമാണെന്ന് കേരളം മുഖ്യമന്ത്രിയുടെ ഓഫീസ്. ഇതുമൂലം പാലക്കാട് ഡിവിഷന്റെ വരുമാനം ഗണ്യമായി കുറയുമെന്നും അടിയന്തര പ്രശ്നപരിഹാരം ആവശ്യപ്പെട്ട് കേന്ദ്ര സർക്കാരിനെ സമീപിക്കുമെന്നും സർക്കാർ വ്യക്തമാക്കി. ഈ വിഷയത്തിൽ പ്രധാനമന്ത്രിക്കും കേന്ദ്ര റെയിൽവേ മന്ത്രിക്കും കത്തയക്കുമെന്നും മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. തിരുവോണത്തിന് ഇനി 4 നാളുകൾ മാത്രം. നാടെങ്ങും ആവേശകരമായ ഓണാഘോഷ പരിപാടികൾ പുരോഗമിക്കുകയാണ്. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആലേക്കർ എല്ലാ മലയാളികൾക്കും ഓണാശംസകൾ നേർന്നു. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഓണാവധി ആരംഭിച്ചു. ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കാനും വ്യാജമദ്യം, ലഹരിക്കടത്ത് എന്നിവ തടയുന്നതിനും ചെക്ക് പോസ്റ്റുകളിലും റോഡുകളിലും വാഹന പരിശോധനയും ബോർഡർ പട്രോളിംഗും ശക്തമാക്കിയിട്ടുണ്ട്. 72-ാമത് നെഹ്റു ട്രോഫി വള്ളംകളിക്കുള്ള ഒരുക്കങ്ങൾ പൂർണ്ണം. മുഖ്യമന്ത്രി VD സതീശൻ ഇന്നുച്ചയ്ക്ക് 2 മണിക്ക് ഉദ്ഘാടനം നിർവഹിക്കും. കർണാടക മുഖ്യമന്ത്രി DK ശിവകുമാർ മുഖ്യാതിഥിയാകും. പുന്നമടക്കായലിൽ നടക്കുന്ന ജലോത്സവത്തിൽ 71 ജലരാജാക്കന്മാരാണ് മത്സരിക്കുന്നത്. നെഹ്റു ട്രോഫിയോടനുബന്ധിച്ച് ആലപ്പുഴ ജില്ലയിലെ എല്ലാ സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് പ്രാദേശിക അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ദേശീയ അധ്യാപക പുരസ്കാരങ്ങൾ സെപ്റ്റംബർ 5 രാഷ്ട്രപതി ദ്രൌപദി മുർമു ന്യൂഡൽഹിയിൽ സമ്മാനിക്കും. രാജ്യത്തെ 48 അധ്യാപകരാണ് പുരസ്കാരത്തിന് അർഹരായത്. പുരസ്കാരത്തിന് അർഹനായ കേരളത്തിലെ പുഴാതി GUP സ്കൂൾ പ്രധാനാധ്യാപകൻ KP സുനിൽകുമാർ ആകാശവാണി വാർത്തകളോട്.
3: ഈ വർഷത്തെ ദേശീയ അധ്യാപക പുരസ്കാരത്തിന് അർഹനായതിലേറെ സന്തോഷിക്കുകയാണ്. കാരണം കഴിഞ്ഞ 33 വർഷക്കാലത്തെ അധ്യാപനത്തിനിടയിൽ കുട്ടികളോടൊപ്പവും വിദ്യാലയത്തോടൊപ്പവും ചേർന്ന് നിന്നതിൻ്റെ ഒരു പ്രതിഫലമാണ്, അല്ലെങ്കിൽ അതിന് കിട്ടിയ ഒരു അംഗീകാരമാണ് എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ദേശീയ അധ്യാപക അവാർഡിന് അപേക്ഷിച്ച ആ എൻ്റെ നോമിനേഷൻ വന്ന് ഉള്ള പ്രസന്റേഷനിൽ ഞാൻ പറഞ്ഞിരിക്കുന്നത് ഫോർ ദ പീപ്പിൾ എന്നാണ്, കുട്ടികൾക്ക് വേണ്ടിയാണ് എന്നുള്ള തരത്തിലാണ് എൻ്റെ ഒരു പ്രസന്റേഷൻ ഉണ്ടായിരുന്നത്. തീർച്ചയായും അത് സാർത്ഥകമായി, സന്തോഷമുണ്ട്.
0: കേരളത്തിൽ നാളെ മുതൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. നാളെ മുതൽ ഈ മാസം 25 വരെ കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിലെ തീരങ്ങളിലും കന്യാകുമാരി തീരത്തും ഇന്നും നാളെയും കടലാക്രമണത്തിന് സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. അസം, സിക്കിം, മേഘാലയ, നാഗാലാന്റ്, മണിപ്പൂർ, മിസോറാം, ത്രിപുര ഉൾപ്പെടെയുള്ള വടക്ക് കിഴക്കൻ മേഖലകളിൽ നാളെ വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ആന്ധ്രാപ്രദേശ്, കർണാടക, തമിഴ്നാട്, പുതുച്ചേരി എന്നിവിടങ്ങളിൽ ഇന്ന് ഇടിമിന്നലോടുകൂടിയ ശക്തമായ കാറ്റിനും മഴയ്ക്കും സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വിഭാഗം അറിയിച്ചു. ലോക ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിന്റെ വനിതാ ഡബിൾസ് സെമിയിൽ ഇന്ത്യയുടെ ട്രീസ ജോളി, ഗായത്രി ഗോപിചൻ സഖ്യം ഇന്ന് ചൈനീസ് ജോളിയെ നേരിടും. ന്യൂഡൽഹിയിലെ ഇന്ദിരാഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിലാണ് മത്സരം. ഇന്നലെ നടന്ന മത്സരത്തിൽ ഇന്ത്യയുടെ പുരുഷ ഡബിൾസ് സഖ്യം ക്വാർട്ടറിൽ ചൈനയോട് പരാജയപ്പെട്ട് ടൂർണമെന്റിൽ നിന്ന് പുറത്തായി. FIH ഹോക്കി ലോകകപ്പിൽ ഇന്ത്യൻ പുരുഷ ടീം ഇന്ന് ആതിഥേയരായ നെതർലൻഡ്സിനെ നേരിടും. ഇന്ത്യൻ സമയം വൈകുന്നേരം 7:30 മത്സരം. പാകിസ്ഥാനെ 5-3 പരാജയപ്പെടുത്തി ഇന്ത്യ പൂൾ ഡിയിൽ രണ്ടാം സ്ഥാനത്താണ്. ഇന്ത്യ ശ്രീലങ്ക ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പരയിലെ രണ്ടാം മത്സരം നാളെ ആരംഭിക്കും. ഇന്ത്യൻ സമയം രാവിലെ 10 മുതൽ കൊളംബോയിലാണ് മത്സരം. പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യയ്ക്കായിരുന്നു ജയം. EPF ആനുകൂല്യങ്ങൾക്ക് പുറത്തുള്ള തൊഴിലാളികൾക്ക് സാമൂഹ്യ സുരക്ഷ ഉറപ്പാക്കുന്നതിനായി എംപ്ലോയീസ് എൻറോൾമെന്റ് ക്യാമ്പയിൻ 2026 പ്രയോജനപ്പെടുത്തണമെന്ന് എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷൻ സ്ഥാപനങ്ങളോട് അഭ്യർത്ഥിച്ചു. തൊഴിലുടമകൾ സ്വമേധയാ നിയമങ്ങൾ പാലിക്കുന്നതിനും യോഗ്യരായ തൊഴിലാളികൾക്ക് പ്രൊവിഡന്റ് ഫണ്ട്, പെൻഷൻ, ഇൻഷുറൻസ് എന്നിവയുടെ ആനുകൂല്യങ്ങൾ ലഭ്യമാക്കുന്നതിനുമായാണ് ഈ പ്രചാരണം ലക്ഷ്യമിടുന്നത്. ഈ വർഷം ഒക്ടോബർ 31 വരെ ക്യാമ്പയിൻ നിലവിലുണ്ടാകുമെന്ന് തൊഴിൽ മന്ത്രാലയം അറിയിച്ചു. ഝാർഖണ്ഡിൽ JPSC, JSSC നിയമന പരീക്ഷകളിലെ ക്രമക്കേടുമായി ബന്ധപ്പെട്ട വിഷയം രൂക്ഷമായി. റാഞ്ചി, ഗിരിഗഡ്, ഹസാരിബാഗ് എന്നിവിടങ്ങളിൽ ഇന്നലെ വൈകിട്ട് വിദ്യാർത്ഥി പ്രതിഷേധക്കാരും ഝാർഖണ്ഡ് മുക്തി മോർച്ച പ്രവർത്തകരും തമ്മിൽ സംഘർഷമുണ്ടായി. റാഞ്ചിയിൽ മുഖ്യമന്ത്രി ഹേമന്ത് സോറനെതിരെ പ്രതിഷേധിച്ച് വിദ്യാർത്ഥികൾ നടത്തിയ മാർച്ചിനിടെയാണ് സംഘർഷം.

പ്രധാന വാർത്തകൾ വീണ്ടും. ബ്രിക്സ് യുവജനകാര്യ മന്ത്രിമാരുടെ യോഗത്തിന് വിശാഖപട്ടണത്ത് തുടക്കം. കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ അധ്യക്ഷത വഹിക്കുന്നു. 4 വയസ്സിൽ താഴെയുള്ള കുട്ടികളിൽ ക്ലോർഫെനിറാമിനും ഫെനൈൽഫ്രിനും അടങ്ങിയ മരുന്നുകൾ നൽകുന്നതിൽ നിയന്ത്രണം ഏർപ്പെടുത്തി കേന്ദ്ര സർക്കാർ. യമൻ സൊമാലിയ തീരങ്ങളിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയ വാണിജ്യ കപ്പലുകളിലെ 22 ഇന്ത്യൻ നാവികർ സുരക്ഷിതരാണെന്ന് കെനിയയിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷൻ. 72nd നെഹ്റു ട്രോഫി വള്ളംകളി ആവേശത്തിൽ ആലപ്പുഴയിലെ പുന്നമടക്കായൽ. ഉദ്ഘാടനം ഉച്ചയ്ക്ക് മുഖ്യമന്ത്രി വി ഡി സതീശൻ നിർവഹിക്കും. കേരളത്തിൽ വരും ദിവസങ്ങളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തീരങ്ങളിൽ കള്ളക്കടൽ പ്രതിഭാസത്തിന് സാധ്യതയെന്നും മുന്നറിയിപ്പ്. ലോക ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പ് വനിതാ ഡബിൾസ് സെമിയിൽ ഇന്ത്യയുടെ ട്രീസ ജോളി ഗായത്രി ഗോപീചന്ദ് സഖ്യം ഇന്ന് ചൈനീസ് ജോളിയെ നേരിടും.

0: ചേട്ടാ, കഴുത്ത് പൊക്കി പിടിച്ച് ഗമേ പോകുന്ന ഒരു സാറുണ്ടല്ലോ,
1: ലേബർ ഓഫീസിലെ മണിയ സാറ്.
0: അയാള് ഫോണിൽ ചേട്ടനെ വിളിച്ചായിരുന്നു. ഞാൻ ഫോൺ എടുത്ത് ആരാന്ന് ചോദിച്ചപ്പം അമ്മാവൻ എവിടെ പോയെന്ന് ചോദിച്ചു. ചോദ്യം കേട്ടാൽ ഏതാണ്ട് വലിയ പോലീസ് ഓഫീസറാണെന്ന്
1: തോന്നുന്നു.
0: പാലിന് പോയെന്ന് ഞാൻ പറഞ്ഞു. തട്ടടിക്കാരൻ രാജേന്ദ്രനെ പെട്ടെന്ന് വീട്ടിലോട്ട് പറഞ്ഞു വിടാൻ പറഞ്ഞു. അയാളെ പറച്ചില് കേട്ടാലേ നമ്മൾ അയാളെ വേലക്കാരനാണെന്ന് തോന്നും.
1: വേലക്കാരോട് ധിക്കാരോട്ട് സംസാരിച്ച വിവരം അറിയും. രാജേന്ദ്രനെ പറഞ്ഞു വിടാമെന്ന് താൻ ഏറ്റോ?
0: ഞാനൊന്നും പറഞ്ഞില്ല. വലിയ ഉദ്യോഗമുള്ളവർ ആരൊക്കെ ആരെയൊക്കെ തിരക്കി ഈ കടയിൽ വരുന്നു. അവരൊക്കെ എന്തു സ്നേഹത്തോടെയും മര്യാദത്തോടെയും വർത്താനം പറയുന്നത്.
1: അർഹതയില്ലാതെ കിട്ടിയ ജോലിയല്ലയോ, അതിന്റെ പൊങ്ങല.
0: രാജേന്ദ്രനെ കണ്ടാലും നമ്മൾ പറഞ്ഞു വിടരുത്.
1: ആ പണിയേ ഇല്ല.
0: ഈ പൊങ്ങയടിപ്പൂണൊക്കെ ചേട്ടൻ നമ്പർ എങ്ങനെ കിട്ടി?
1: ഇന്നത്തെ കാലത്ത് ഒരു ഫോൺ നമ്പർ സംഘടിപ്പിക്കാനാണോ പാട്? ഹലോ, അതെ, ആ എനിക്ക് ആ പണിയല്ല, വേണമെങ്കിൽ പോയി തിരക്ക്.
0: എന്തുവാ ചോദിച്ചത്?
1: രാജേന്ദ്രനെ തിരക്കി വന്നു.
0: എനിക്ക് ചേട്ടന്റെ മറുപടി അങ്ങ് ഇഷ്ടപ്പെട്ടു.
1: ഇനി മേലാലയാൾ വിളിക്കത്തില്ല.
0: അയാൾ ഇതിലെ പോന്നത് കണ്ടാലേ ഭൂമിയുടെ താക്കോലും മുഴുവൻ അയാളുടെ കീശയിലാണെന്ന ഭാവത്തിലാ പോക്ക്.
1: അവന്റെ അച്ഛൻ സർവീസ് ഇരുന്ന് ചത്തില്ലായിരുന്നെങ്കിൽ അവൻ തേരാ പാരാ കിഴക്ക് പടിഞ്ഞാറ് നടന്നേന്.
0: പ്രായത്തെ ബഹുമാനിക്കണ്ടായോ, ഉള്ള അഹങ്കാരി.
1: എടാ ബാല, എന്തു വേണം ഞങ്ങൾ ഈ കേക്കെന്ന് നോക്കെ?
0: നിന്റെ സ്വന്തം ചിറ്റപ്പനായിട്ടും നീ എന്താ ഇത്തരം പ്രശ്നങ്ങൾ വരാതെ ശ്രദ്ധിക്കാത്തത്?
2: അമ്മാവി, എന്റെ സ്വന്തം ചിറ്റപ്പനൊക്കെ തന്നെ അദ്ദേഹം. അതൊക്കെ ശരിയാ, വഴിക്കാണം വെച്ച് കണ്ടാ പോലും എന്നെ മേപ്പടിയാൻ മൈൻഡ് ചെയ്യത്തില്ല. ഞാൻ അങ്ങോട്ട് ചെന്ന് എന്തെങ്കിലും ചോദിച്ചാ തന്നെ ഒറ്റ വാക്കിൽ എന്തെങ്കിലും പറഞ്ഞിട്ടങ്ങ് പൊക്കളയും.
0: ഓ, ചിറ്റപ്പന് പറ്റിയ ഒരു ഭാര്യയും.
2: സത്യമോ അമ്മാവി?
0: ഷുഗർ പൂർണ്ണമായും മാറുവെന്ന മരുന്ന് നെടുമങ്ങാട്ടുണ്ടെന്ന് ആരായി പ്രഭാകരൻ പുണ്ണയോട് പറഞ്ഞു കൊടുത്തത്?
2: ഈ ചോദ്യം നാട്ടുകാരെല്ലാം എന്നോട് മാറിയും തിരിഞ്ഞും ചോദിക്കുക. ഞാനെന്തോ പറയാനാ?
1: ഈ അടുത്ത കാലത്തായിട്ട് നിന്റെ ചിറ്റപ്പൻ കയറി അങ്ങ് തടിച്ചായിരുന്നു കേട്ടോ.
0: അത് ഞാനും ശ്രദ്ധിച്ചു. ഒന്ന് രണ്ട് ദിവസം ഭാര്യയും ഭർത്താവും കൂടെ നടക്കാൻ ഇറങ്ങുന്നത് ഞാൻ കണ്ടായിരുന്നു, പിന്നെ കണ്ടിട്ടില്ല.
2: അമ്മാവി, അവര് ദിവസങ്ങളിൽ ചിറ്റപ്പൻ പറമ്പിൽ വെട്ടും കളയൊക്കെയാ.
1: അത് നല്ലതാ, ശരീരം വേർക്കട്ടെ.
2: അങ്ങനെ ഒരു ദിവസം മൺവെട്ടി കാലയെ കൊണ്ട് മുറിഞ്ഞു, എന്നിട്ട് ആശുപത്രി പോയില്ല.
0: കൊള്ള, മിടുക്കരാ.
2: വിരല് പഴുക്കാൻ തുടങ്ങിയപ്പോ പോയി. അങ്ങനെ പരിശോധിച്ചപ്പോഴാ ഷുഗർ കൂടുതലാന്ന് പറഞ്ഞത്. അവിടുന്ന് മരുന്ന് കൊടുത്തു വിട്ട് മുറിവൊക്കെ ഉണങ്ങി.
1: പിന്നെ ഷുഗറിന്റെ മരുന്ന് തുടർന്ന് കഴിച്ചോ?
2: ഇല്ല, മരുന്ന് കഴിക്കുക, ആശുപത്രി പോവുക, ഇതൊക്കെ അവർക്ക് നാണക്കേടുള്ള കാര്യമില്ലയോ അമ്മാവാ. പനി വന്നാ പോലും തീരെ നിവൃത്തിയില്ലാതായ ദൂരെ എവിടെങ്കിലും ആശുപത്രി പോവും.
1: ലിവർ വീങ്ങി മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയപ്പോഴും ആരും അറിഞ്ഞില്ലല്ലോ.
2: ഒരു ദിവസം കുഞ്ഞമ്മയുടെ ഓഫീസിൽ ആരാണ്ടിരുന്ന് പറഞ്ഞ് നെടുമങ്ങാടങ്ങാട്ട്

0: മരുന്ന് കൊടുക്കുന്നുണ്ടെന്ന്, നാല് ബോട്ടിൽ കഴിച്ചാൽ പിന്നെ ജീവിതത്തിൽ വരത്തില്ലെന്ന്.
1: അത് കേട്ടപ്പോഴേ കുഞ്ഞമ്മ ചാടി വീണ് കാണും.
0: നെടുമങ്ങാട്ടെ വൈദ്യന്റെ മേൽവിലാസം മേടിച്ചിട്ട് ചിറ്റപ്പനുമായിട്ട് നെടുമങ്ങാട് പോയി. മൂന്ന് ബോട്ടിൽ വാങ്ങി. 200 ഗ്രാമിന്റെ ബോട്ടിലിനെ 950 രൂപയാ.
1: കാശും വണ്ടിക്കൂലിയും പോയാലും നാട്ടുകാരെ അറിയത്തില്ലല്ലോ.
0: ആദ്യത്തെ ബോട്ടിൽ കഴിച്ചപ്പോ തന്നെ ചിറ്റപ്പൻ കയറി അങ്ങ് വീർത്ത്.
1: പദ്യം വല്ലതും ഉണ്ടായിരുന്നോ?
0: അതൊന്നും എനിക്കറിഞ്ഞൂടാ. ഇത്രയും കാര്യങ്ങളൊക്കെ തന്നെ അറിഞ്ഞത് ചിറ്റപ്പന്റെ വീട്ടിൽ സഹായത്തിന് നിൽക്കുന്ന സ്ത്രീ എന്റെ അമ്മയോട് വന്ന് പറഞ്ഞപ്പോഴാ.
1: അതിനിടയ്ക്ക് രണ്ട് ബോട്ടിൽ രേഖയോ അകത്താക്കിയോ?
0: ചെന്നു കാണും. അങ്ങനെ ഒരു ദിവസം രാത്രി ഭക്ഷണം കഴിഞ്ഞ് 5 മിനിറ്റ് കഴിഞ്ഞപ്പോ ചിറ്റപ്പൻ ഛർദ്ദിച്ച്. അന്നേരം കുഞ്ഞമ്മ പറയാ, തണുപ്പടിച്ചതിന്റെ ആയിരിക്കും.
2: കൊള്ളാം, നല്ല കണ്ടുപിടുത്തം.
0: കുറച്ചേരം കഴിഞ്ഞപ്പോ രക്തവും ഛർദ്ദിച്ച്.
1: അത് ചൂടിന്റെയാണെന്ന് കുഞ്ഞമ്മ പറഞ്ഞോ?
0: അന്ന് രാത്രി തന്നെ ആശുപത്രിയിലായതാ. പരിശോധനയൊക്കെ നടത്തി. അവസാനം മെഡിക്കൽ കോളേജിലെത്തി. ലിവറിന് വീക്കം.
2: വിദ്യാഭ്യാസമുള്ള രണ്ട് ദമ്പതികളുടെ ആരോഗ്യ പരിപാലനം മനോഹരമായിട്ടുണ്ട്.
0: ഇപ്പോഴും ചിറ്റപ്പനെ കാണാൻ ആരെങ്കിലും ചെല്ലുന്നത് അവർക്ക് രണ്ടുപേർക്ക് ഇഷ്ടമല്ല. വിദേശത്തുള്ള മക്കളെ ഒന്നും കാര്യങ്ങൾ അറിയിച്ചില്ല. പക്ഷേ അവരറിഞ്ഞു. മൂത്തവൻ വന്നിട്ട് നെടുമങ്ങാട്ട പച്ചമരുന്നിന്റെ ടിന്നൊക്കെ എടുത്ത് ദൂരെ കളഞ്ഞു.
2: ലിവർ സംബന്ധമായ രോഗങ്ങൾ പൂർണ്ണമായി മാറാൻ ദൂരെ എവിടെയെങ്കിലും പച്ചമരുന്നുണ്ടോന്ന് അറിഞ്ഞാൽ ഇനിയും പോവും.
1: ചെളി പറ്റിയത് മറയ്ക്കാനായി ചാണകത്തിൽ ഒളിച്ചിരിക്കും ബുദ്ധിശൂന്യർ.

0: ആയിരക്കണക്കിന് സമ്മാനങ്ങൾ, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്, പിന്നെ BMW ബമ്പറും.
1: അപ്പോ ഈ ഓണവും മൈജി തൂക്കി.
2: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളിസിൽ കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
3: ഇതിനോടനുബന്ധിച്ച് ജോളി സെയിൽസിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
4: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
5: ആഘോഷങ്ങൾക്കൊപ്പം ആവേശം നിറയ്ക്കാൻ ഓഗസ്റ്റ് 21 മുതൽ 25 വരെ ലുലു തിരുവോണ തകർതി.
6: ലുലു ഹൈപ്പർ മാർക്കറ്റ്, ലുലു കണക്ട് എന്നിവിടങ്ങളിൽ 50% വരെ ഗംഭീര ഓഫർ. മനസ്സ് നിറയെ ഷോപ്പ് ചെയ്യാം.
7: 20 കിയ സീറോസ് കാറുകൾ, ഡെയിലി ഗിഫ്റ്റ്സ്, ഗോൾഡ് കോയിൻസ്, മിക്സർ ഗ്രൈൻഡർ, ഫ്രീ ട്രോളി തുടങ്ങി അനവധി സമ്മാനങ്ങൾ.
6: ഇനി എന്ത് വേണം? ഈ ഓണം കൊട്ടിയം ഡ്രീംസ് മാളിലെ ലുലു ഡെയിലിക്കൊപ്പം അടിപൊളിയാക്കാം.
7: TNC അപ്ലൈ.
8: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
9: രണ്ടും ഒരുമിച്ചായാലോ?
8: ഒരുമിച്ച് കിട്ടാനോ?
9: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണാവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
8: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റു ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
10: പാട്ടും വിശേഷങ്ങളും ഇനി ഒരൊറ്റ ഫ്രീക്വൻസിയിൽ ഇൻ റേഡിയോ.

0: സ്മാർട്ട് ടിവി വാങ്ങിയപ്പോ ഇത്ര സന്തോഷോ?
1: ഒരു സ്മാർട്ട് ടിവി മാത്രല്ലല്ലോ, മൈജിയിൽ നിന്നും ഷോപ്പ് ചെയ്യുമ്പോ കാറും സ്കൂട്ടറും മുതൽ BMW വരെ കിട്ടാൻ ചാൻസ് ഉണ്ടെന്ന് അറിഞ്ഞാ എങ്ങനെയാ സന്തോഷം കൂടാതിരിക്കുക?
0: എന്നാ നാളെ ഒന്നുകൂടെ മൈജിയിലേക്ക്
2: പോവാം. കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനോടൊപ്പം ആഘോഷിക്കും, കൈ നിറയെ സമ്മാനങ്ങൾ നേടും. ഓഗസ്റ്റ് 16 മുതൽ 31 വരെ, ഓഗസ്റ്റ് 23 ഞായറാഴ്ച നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാകും കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ.
3: ഓഗസ്റ്റ് 16 മുതൽ 22 വരെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും ദിവസേന നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്ന 7 ഭാഗ്യശാലികൾക്ക് ഗോൾഡ് കോയിൻ അടക്കം സമ്മാനങ്ങൾ മംമ്ത മോഹൻദാസ് നേരിട്ട് നൽകുന്നു. ഓഗസ്റ്റ് 23 മുതൽ 31 വരെ പർച്ചേസ് ചെയ്യുന്ന ഭാഗ്യശാലികൾക്ക് 2 ദിവസം കൂടുമ്പോൾ നറുക്കെടുപ്പിലൂടെ 10,000 രൂപ വീതം സമ്മാനം. മെഗാ നറുക്കെടുപ്പിൽ 1 സമ്മാനം 50,000 രൂപയും 2 സമ്മാനം 25,000 രൂപയും. കൂടാതെ ഓരോ 50,000 രൂപയുടെ ഡയമണ്ട് പർച്ചേസിനും ഒരു ഗോൾഡ് കോയിൻ സമ്മാനം.
4: അറേബ്യൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
2: കരുനാഗപ്പള്ളിയുടെ ഓണം അറേബ്യൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനോടൊപ്പം.
5: അല്ലേ, താൻ എന്തുവാടോ കൊറേ നേരം കൊണ്ട് താടിക്ക് കയ്യും കൊടുത്തിരിക്കുന്നേ? തന്റെ വല്ലതും കളഞ്ഞു പോയോ?
6: ഞാൻ ആലോചിച്ചതേ, ഇത്തവണ ഓണത്തിന് സാധനം വാങ്ങാൻ HNJ മാളിലെ ചോയ്സിൽ പോണോ അതോ നമ്മുടെ പഴയ ചോയ്സിൽ പോണോന്നാ.
5: രണ്ടില് എവിടെ പോയാലും ഓണത്തിന് വേണ്ട പല ഐറ്റങ്ങളും നേരെവാദി കാശിന് ആ ചോയ്സിൽ കൊടുക്കുന്നു.
6: ആ അത് പിന്നെ വെറും പരസ്യം പറച്ചിൽ മാത്രമല്ല, കടയെ ചെല്ലുമ്പോ പറഞ്ഞ ഓഫറിനേക്കാൾ കൂടുതൽ കാണുമെന്ന് എല്ലാവർക്കും അറിയാം.
5: സകല കമ്പനി സാധനം അവിടെ തന്നെ കിട്ടുന്നത് കൊണ്ടേ പല കടകളിൽ കയറി നിരങ്ങണ്ടല്ലോ.
6: 10-18 വർഷങ്ങളായിട്ട് നമ്മൾ ചോയ്സ് നല്ല ഓണക്കോള് നടത്തുന്നത്.
5: രണ്ട് ചോയ്സിലും പാർക്കിങ്ങിന്റെയും സർവീസിന്റെയും കാര്യം പറയാതിരിക്കാൻ പറ്റത്തില്ല. കഴിഞ്ഞ തവണ എന്നപ്പോ എന്നെ കൈവെള്ളയിൽ വെച്ചോണ്ട് ആ കുച്ചുങ്ങള് നടന്നത്.
6: എന്നാ പിന്നെ വർത്താനമൊക്കെ പിന്നെ പറയാൻ പറ്റിയ, നമുക്ക് ഇപ്പൊ തന്നെ ചോയ്സിൽ പോയി ഓണക്കോൾ അങ്ങ്
5: നടത്താം.
7: മുൻനിര കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾക്ക് നേർപകുതി വിലയുമായി ചോയ്സിൽ ഗംഭീര ഓണം ഓഫർ സെയിൽ. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മോൾ, ചോയ്സ് സൂപ്പർ മാർക്കറ്റ്, ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ കരുനാഗപ്പള്ളി, ഭരണിക്കാവ്, പുത്തൂർ, കൊട്ടാരക്കര, ചാരുമൂട് ആൻഡ് അടൂർ. ഏവർക്കും ചോയ്സിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
8: You're listening to Enter Radio 91.2.

0: ലഞ്ച് ബ്രേക്കിൽ എങ്ങോട്ടാ?
1: മൈജി ഫ്യൂച്ചറില് എന്താ ഇത്ര അത്യാവശ്യം?
2: ഒരു റെഫ്രിജറേറ്ററും വാഷിംഗ് മെഷീനും വാങ്ങണം. ഭാഗ്യം ഉണ്ടെങ്കിൽ വാങ്ങിയത് ഫ്രീ ആയി കിട്ടാനുള്ള ചാൻസും ഉണ്ട്.
1: എന്നാ ഞാനും വരുന്നളിയാ.
3: മൈജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
4: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഓങ്കോളജി സെന്ററിൽ കീമോതെറാപ്പി, ബയോളജിക് തെറാപ്പി, ഇമ്മ്യൂണോതെറാപ്പി, സർജിക്കൽ ഓങ്കോളജി, റേഡിയേഷൻ ഓങ്കോളജി എന്നിവയിലൂടെ ക്യാൻസറിന് ലോകോത്തര ചികിത്സ.
5: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
6: ഒരു നാടിന്റെ സംഗീതം എന്റെ റേഡിയോ 91.2 അറിയൂ, ആസ്വദിക്കൂ, ആഘോഷിക്കൂ.

0: ഐജിയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ
1: 20 കാറുകൾ,
0: 25 സ്കൂട്ടറുകൾ,
1: 50 ഇന്റർനാഷണൽ ട്രിപ്പുകൾ,
0: 1 ലക്ഷം രൂപ വീതം 100 പേർക്ക്
1: ബമ്പർ സമ്മാനമായി BMW കാർ.
0: അങ്ങനെ 30 കോടി രൂപയുടെ
1: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.
2: പിള്ളേർക്കൊരു സൈക്കിൾ വാങ്ങാന്ന് വെച്ചാ ഇപ്പൊ എന്തോ കാശാ.
3: താൻ എന്റെ ഒപ്പം പാടോ, എവിടെ കിട്ടുന്നതിലും നല്ല വില കുറച്ചും ക്വാളിറ്റിയിലും 3 മാസം വരെ സർവീസ് വാറന്റിയും ഉള്ള സിറാജ് സൈക്കിൾ മാത്രമുള്ളപ്പോ എന്തിനാ വെറുതെ ടെൻഷൻ? കുഞ്ഞുങ്ങൾക്കുള്ള ബേബി സൈക്കിൾ മുതൽ ഇലക്ട്രിക് സൈക്കിള്, BSA, ഹീറോ, ഹെർക്കുലീസ്, റോഡിയോ, റാലി, ടാറ്റ സ്ട്രൈഡർ മുതൽ എല്ലാത്തരം സൈക്കിളും സിറാജിലുണ്ടെന്ന്. പിന്നെ എല്ലാത്തരം സൈക്കിളുകളുടെയും സർവീസും സ്പെയർ പാർട്സും ഫ്രീ ഹോം ഡെലിവറിയും സിറാജിലുണ്ട്. സിറാജ് സൈക്കിൾ മാർട്ട്, മാർക്കറ്റ് റോഡ്, പുതിയ കാവ്, കരുനാഗപ്പള്ളി.
4: വിശേഷങ്ങളും ഇനി ഒരൊറ്റ ഫ്രീക്വൻസിയിൽ ഇന്റർ റേഡിയോ.

0: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
1: രണ്ടും ഒരുമിച്ചായാലോ?
0: ഒരുമിച്ച് കിട്ടാനോ?
1: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
0: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റു ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
2: 30 കോടി രൂപയുടെ
3: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.

0: ആഘോഷങ്ങൾക്കൊപ്പം ആവേശം നിറയ്ക്കാൻ ഓഗസ്റ്റ് 21 മുതൽ 25 വരെ ലുലു തിരുവോണ തകർതി.
1: ലുലു ഹൈപ്പർ മാർക്കറ്റ്, ലുലു കണക്ട് എന്നിവിടങ്ങളിൽ 50% വരെ ഗംഭീര ഓഫർ. മനസ്സ് നിറയെ ഷോപ്പ് ചെയ്യാം.
0: 20 കിയ സീറോസ് കാറുകൾ, ഡെയിലി ഗിഫ്റ്റ്സ്, ഗോൾഡ് കോയിൻസ്, മിക്സർ ഗ്രൈൻഡർ, ഫ്രീ ട്രോളി തുടങ്ങിയ അനവധി സമ്മാനങ്ങൾ.
1: ഇനി എന്ത് വേണം? ഈ ഓണം കൊട്ടിയം ഡ്രീംസ് മോളിലെ ലുലു ഡെയിലിക്കൊപ്പം അടിപൊളിയാക്കാം.
0: ടിഎൻസി അപ്ലൈ.
2: 30 crore രൂപയുടെ ഡിസ്കൗണ്ടുകളും ഗിഫ്റ്റുകളും കൂടാതെ സ്ക്രാച്ച് ആൻഡ് വിൻ ക്യാഷ് ബാക്ക്, പിന്നെ കാർ, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ് തുടങ്ങി BMW വരെ.
3: മൈജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
4: ഈ പൊന്നോണം കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം ആഘോഷിക്കും. കൈ നിറയെ സമ്മാനങ്ങൾ നേടും. ഓഗസ്റ്റ് 16 മുതൽ 31 വരെ. ഓഗസ്റ്റ് 23 ഞായറാഴ്ച നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാകും കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിൽ.
5: ഓഗസ്റ്റ് 16 മുതൽ 22 വരെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും ദിവസേന നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്ന 7 ഭാഗ്യശാലികൾക്ക് ഗോൾഡ് കോയിൻ അടക്കം സമ്മാനങ്ങൾ മമതാ മോഹൻദാസ് നേരിട്ട് നൽകുന്നു. ഓഗസ്റ്റ് 23 മുതൽ 31 വരെ പർച്ചേസ് ചെയ്യുന്ന ഭാഗ്യശാലികൾക്ക് 2 ദിവസം കൂടുമ്പോൾ നറുക്കെടുപ്പിലൂടെ 10,000 രൂപ വീതം സമ്മാനം. മെഗാ നറുക്കെടുപ്പിൽ 1 സമ്മാനം 50,000 രൂപയും 2 സമ്മാനം 25,000 രൂപയും. കൂടാതെ ഓരോ 50,000 രൂപയുടെ ഡയമണ്ട് പർച്ചേസിനും ഒരു ഗോൾഡ് കോയിൻ സമ്മാനം.
6: അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
4: കരുനാഗപ്പള്ളിയുടെ ഓണം അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം.
7: മൈൻഡ് ചേഞ്ച് ചെയ്യാൻ ട്യൂൺ ചെയ്യൂ എന്റെ റേഡിയോ 91.2.

0: മൈജിയിലേക്ക് വിടാം.
1: ഓണർ ഷോപ്പിംഗോ?
0: ആ ഓഫറിനേക്കാൾ ആ സമ്മാനങ്ങളെ മനസ്സിലും കേറി.
1: കാറും സ്കൂട്ടറും BMW ഒക്കെ ഉണ്ടെന്ന് കേട്ട്, 100,000 വീതം 100 പേർക്ക് ഉണ്ടെന്നും കേട്ട്, എനിക്ക് ഒന്ന് പോകണം.
2: മൈജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
3: ഈ ഓണത്തിന് ഫർണിച്ചറോ അത് മലേഷ്യൻ ട്രിപ്പോ
4: രണ്ടും ഒരുമിച്ചായാലോ?
3: ഒരുമിച്ച് കിട്ടാനോ?
4: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണാവസരം. 300,000 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
3: ഡിമോസ് ഫർണിച്ചർ പുത്തൻ തെരുവ് കരുനാഗപ്പള്ളി, കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
5: Stay tuned, Radio 91.2.

0: എന്തിനാ ഇത്ര പെട്ടെന്ന് മൈജിയിലേക്ക് പോയത്?
1: ഓഫർ കണ്ടിട്ട്
0: ഡിസ്കൗണ്ട് ഉണ്ടാ?
1: അതുണ്ട്. പിന്നെ കാറും സ്കൂട്ടറും BMW ക്യാഷ് പ്രൈസ് എല്ലാം കേട്ടപ്പോ പിന്നെ വെയിറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല.
0: എന്നാലേ ഈ ചായ കഴിഞ്ഞാ ഞാനും നേരെ മൈജിയിലോട്ടാ.
2: മൈജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
3: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഓങ്കോളജി സെന്ററിൽ കീമോതെറാപ്പി, ബയോളജിക് തെറാപ്പി, ഇമ്മ്യൂണോതെറാപ്പി, സർജിക്കൽ ഓങ്കോളജി, റേഡിയേഷൻ ഓങ്കോളജി എന്നിവയിലൂടെ ക്യാൻസറിന് ലോകോത്തര ചികിത്സ.
4: ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
5: മനസ്സിനെ തൊട്ടറിഞ്ഞ പാട്ടുകളുമായി എന്റെ റേഡിയോ 91.2 കേട്ടുകൊണ്ടേയിരിക്കൂ. അറിയൂ, ആസ്വദിക്കൂ, ആഘോഷിക്കൂ.

0: എന്താ ചേട്ടാ ഒരു വിഷമം?
1: ഈ ഓണത്തിന് ടി വി ഒന്ന് മാറ്റാന്ന് വിചാരിച്ചിരുന്നു, പക്ഷേ കാശ്.
0: അതിനെന്താ, മൈ ജിയിൽ ഈസി ആയി ഫൈനാൻസ് കിട്ടുമല്ലോ. നോ കോസ്റ്റ് ഇഎംഐ ഉണ്ട്. ഒപ്പം 100 പേർക്ക് 100,000 വീതം ഉൾപ്പെടെ 30 കോടിയുടെ ഓഫറുകളും സമ്മാനം.
2: മൈ ജി ഓണം മാസ് ഓണം സീസൺ 4. ഓണം മാസാകാൻ കേരളത്തിന്റെ സ്വന്തം മൈ ജി.
3: സ്റ്റേ ട്യൂൺ, സ്റ്റേ ഹാപ്പി വിത്ത് എന്റെ റേഡിയോ 91.2.

0: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.
1: ലൈഫ് ഫുൾ എന്റർടൈൻമെന്റ്, ഇത് എന്റെ റേഡിയോ 91.2.

കുട്ടികൾക്ക് പായസം കൊടുക്കാൻ പേപ്പർ ഗ്ലാസ് അല്ലേ നല്ലത്? ഞാൻ ആ കടയിൽ വെച്ച് മറന്നുപോയി, നീ ഒന്ന് പോയി എടുത്തിട്ട് വരുമോ? അല്ലെങ്കിൽ വേണ്ട, ഞാനും വരാം.

0: ടി വി വാങ്ങിച്ചാൽ BMW പിറകെ വരും.
1: അതെങ്ങനെ?
0: മൈ ജി ഓണം മാസ് ഓണം ബമ്പർ പ്രൈസ് BMW. ആയിരക്കണക്കിന് സമ്മാനങ്ങൾ വേറെയും. മൈ ജി ഓണം മാസ് ഓണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈ ജി.
1: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
2: രണ്ടും ഒരുമിച്ചായാലോ?
1: ഒരുമിച്ച് കിട്ടാനോ?
2: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണാവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
1: ഡിമോസ് ഫർണിച്ചർ പുത്തൻ തെരുവ് കരുനാഗപ്പള്ളി, കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
3: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളിസിൽ കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
4: ഇതിനോടനുബന്ധിച്ച് ജോളി സെയിൽസിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
5: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.

0: നീ എന്തിനാ ഇത്ര പെട്ടെന്ന് മൈജിയിലേക്ക് പോയത്?
1: ഓഫർ കണ്ടിട്ട്.
0: ഡിസ്കൗണ്ട് ഉണ്ടോ?
1: അതുണ്ട്. പിന്നെ കാറും സ്കൂട്ടറും BMW ക്യാഷ് പ്രൈസ് എല്ലാം കേട്ടപ്പോ പിന്നെ വെയിറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല.
0: എന്നാലേ ഈ ചായ കഴിഞ്ഞാൽ ഞാനും നേരെ മൈജിയിലോട്ടാ.
2: മൈജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
3: വയറിനാണ് ഇപ്പോഴും എരിച്ചിലും അസ്വസ്ഥതയുമാ.
4: വിഷമിക്കേണ്ട, KMC ഹോസ്പിറ്റലിലെ ഗ്യാസ്ട്രോ എൻട്രോളജി വിഭാഗത്തെ കാണിക്കാൻ മേലായിരുന്നു.
3: വയറ്റിലെ പ്രശ്നങ്ങൾ കൃത്യമായി മനസ്സിലാക്കാൻ പെയിൻലെസ് എൻഡോസ്കോപ്പി EUS സജ്ജീകരണങ്ങൾ അടക്കം അവിടെയുണ്ട്. ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
5: ആഘോഷങ്ങൾക്കൊപ്പം ആവേശം നിറയ്ക്കാൻ ഓഗസ്റ്റ് 21 മുതൽ 25 വരെ ലുലു തിരുവോണ തകൃതി.
6: ലുലു ഹൈപ്പർ മാർക്കറ്റ്, ലുലു കണക്ട് എന്നിവിടങ്ങളിൽ 50% വരെ ഗംഭീര ഓഫർ. മനസ്സ് നിറയെ ഷോപ്പ് ചെയ്യാം.
5: 20 കിയ സീറോസ് കാറുകൾ, ഡെയിലി ഗിഫ്റ്റ്സ്, ഗോൾഡ് കോയിൻസ്, മിക്സർ ഗ്രൈൻഡർ, ഫ്രീ ട്രോളി തുടങ്ങിയ അനവധി സമ്മാനങ്ങൾ.
6: ഇനി എന്ത് വേണം? ഈ ഓണം കൊട്ടിയം ഡ്രീംസ് മാളിലെ ലുലു ഡെയിലിക്കൊപ്പം അടിപൊളിയാക്കാം.
5: TNC അപ്ലൈ.
7: നമ്മുടെ നാടിന്റെ ശബ്ദം, നമ്മുടെ റേഡിയോ. 8 റേഡിയോ 91.2.

0: ഇന്ത്യയിലെ സാരഥി ബജാജിൽ ഓണാഘോഷം തുടങ്ങിക്കഴിഞ്ഞു. ബജാജിന്റെ മികച്ച മോഡലുകളായ പ്ലാറ്റിന മുതൽ ഡോമിനാർ വരെയുള്ള എല്ലാ മോഡലുകളും, ഇലക്ട്രിക് മോഡലായ ചേതക്, സി എൻ ജി മോഡലായ ഫ്രീഡവും മികച്ച ഓഫറുകളിലൂടെയും ഫിനാൻസ് സ്കീമുകളിലൂടെയും സ്വന്തമാക്കാം.
1: ബജാജ് ടു വീലറുകൾക്ക് 3000 രൂപ സ്പെഷ്യൽ ഓഫറുകളും ഓരോ പർച്ചേസിനും 1 രൂപ സമ്മാനങ്ങളും, ഇലക്ട്രിക് മോഡലായ ചേതകിന് 2000 രൂപ ഇനിഷ്യൽ പേയ്മെന്റിലും ഈ ഓണത്തിന് സ്വന്തമാക്കാം.
0: ഉടൻ തന്നെ അടുത്തുള്ള സാരഥി ബജാജ് ഷോറൂം സന്ദർശിക്കൂ, ഇഷ്ടവാഹനം സ്വന്തമാക്കൂ.
2: ബ്രോ, കാർ ബുക്ക് ചെയ്താ?
3: ഇല്ല, ഒരു 45 ദിവസം കഴിയട്ടെ.
2: 45 ദിവസം
3: മൈജിന്ന് ഒരു ഫോൺ വാങ്ങിച്ചിട്ടുണ്ട്. കാറ്, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, 100 പേർക്ക് 1 ലക്ഷം വീതം തുടങ്ങി BMW വരെയുള്ള ഗിഫ്റ്റാ. അടിച്ച 45 ദിവസത്തിനുള്ളിൽ കിട്ടും.
4: മൈജി ഓണം, മാസോണം, സീസൺ 4. വിശ്വാസത്തോടെ വാങ്ങാം, സന്തോഷത്തോടെ നേടാം.
5: ഈ പൊന്നോണം കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനോടൊപ്പം ആഘോഷിക്കും. കൈ നിറയെ സമ്മാനങ്ങൾ നേടും. August 16 മുതൽ 31 വരെ. August 23 ഞായറാഴ്ച നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാകും കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ.
6: August 16 മുതൽ 22 വരെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും ദിവസേന നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്ന 7 ഭാഗ്യശാലികൾക്ക് ഗോൾഡ് കോയിൻ അടക്കം സമ്മാനങ്ങൾ മമതാ മോഹൻദാസ് നേരിട്ട് നൽകുന്നു. August 23 മുതൽ 31 വരെ പർച്ചേസ് ചെയ്യുന്ന ഭാഗ്യശാലികൾക്ക് 2 ദിവസം കൂടുമ്പോൾ നറുക്കെടുപ്പിലൂടെ 10,000 രൂപ വീതം സമ്മാനം. മെഗാ നറുക്കെടുപ്പിൽ 1 സമ്മാനം 50,000 രൂപയും 2 സമ്മാനം 25,000 രൂപയും. കൂടാതെ ഓരോ 50,000 രൂപയുടെ ഡയമണ്ട് പർച്ചേസിനും ഒരു ഗോൾഡ് കോയിൻ സമ്മാനം.
7: അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
5: കരുനാഗപ്പള്ളിയുടെ ഓണം അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം.
8: അല്ലേ, താൻ എന്തുവാടോ കുറെ നേരം കൊണ്ട് താടിക്ക് കയ്യും കൊടുത്തിരിക്കുന്നത്? തന്റെ വല്ലതും കളഞ്ഞു പോയോ?
9: ഞാൻ ആലോചിച്ചതേ, ഇത്തവണ ഓണത്തിന് സാധനം വാങ്ങാൻ HNJ മാളിലെ ചോയ്സിൽ പോണോ അതോ നമ്മുടെ പഴയ ചോയ്സിൽ പോണോന്നാ.
8: രണ്ടിൽ എവിടെ പോയാലും ഓണത്തിന് വേണ്ട പല ഐറ്റങ്ങളും നേരെവാദി കാശിന് ആ ചോയ്സിൽ കൊടുക്കുന്നു.
9: ആ അത് പിന്നെ വെറും പരസ്യം പറച്ചിൽ മാത്രമല്ല, കടയെ ചെല്ലുമ്പോ പറഞ്ഞ ഓഫറിനേക്കാൾ കൂടുതൽ കാണുമെന്ന് എല്ലാവർക്കും അറിയാം.
8: സകല കമ്പനിയുടെ സാധനം അവിടെ തന്നെ കിട്ടുന്നത് കൊണ്ടേ പല കടകളിൽ കയറി നിരങ്ങണ്ടല്ലോ.
9: 10-18 വർഷങ്ങളായിട്ട് നമ്മൾ ചോയ്സ് നല്ല ഓണക്കോള് നടത്തുന്നത്.
8: 2 ചോയ്സിലും പാർക്കിങ്ങിന്റെയും സർവീസിന്റെയും കാര്യം പറയാതിരിക്കാൻ പറ്റത്തില്ല. കഴിഞ്ഞ തവണ എന്നപ്പോ എന്നെ കൈവെള്ളയിൽ വെച്ചോണ്ട് ആ കുച്ചുങ്ങള് നടന്നത്.
9: എന്നാ പിന്നെ വർത്താനമൊക്കെ പിന്നെ പറയാൻ പറ്റിയ, നമുക്ക് ഇപ്പൊ തന്നെ ചോയ്സിൽ പോയി ഓണക്കോള് അങ്ങ് നടത്താം.
8: എടി മിടുക്കി.
0: മുൻനിര കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾക്ക് നേർപകുതി വിലയുമായി ചോയ്സിൽ ഗംഭീര ഓണം ഓഫർ സെയിൽ. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മോൾ, ചോയ്സ് സൂപ്പർ മാർക്കറ്റ്, ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ കരുനാഗപ്പള്ളി, ഭരണിക്കാവ്, പുത്തൂർ, കൊട്ടാരക്കര, ചാരുമ്പൂട് ആൻഡ് അടൂർ. ഏവർക്കും ചോയ്സിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
10: കണക്റ്റ് ആകുന്നു മലയാളി, കണക്റ്റ് ആകുന്നു ലുലുവിനൊപ്പം.
11: അതെ, ഏറ്റവും പുതിയ ഗാഡ്ജറ്റ്സിന്റെയും ടെക്നോളജിയുടെയും ലോകത്തേക്ക് മലയാളി ഇനി സ്മാർട്ടായി കണക്റ്റ് ആകുന്നു. ലോകോത്തര ഇലക്ട്രോണിക്സ് ബ്രാൻഡുകളും അത്യാധുനിക ഹോം അപ്ലയൻസുകളും ഏറ്റവും മികച്ച വിലയിലും മികച്ച സേവനത്തിലും സ്വന്തമാക്കൂ ലുലു കണക്റ്റിൽ നിന്നും. ഈ ഷോപ്പിംഗ് അവിസ്മരണീയമാക്കാൻ നിങ്ങളെ കാത്തിരിക്കുന്നു 20 Kia Seros കാറുകളും സ്വർണ്ണ നാണയങ്ങളും അടക്കം വമ്പൻ സമ്മാനങ്ങൾ. അപ്പോ ഈ ഓണം ലുലു കണക്റ്റിനൊപ്പം സ്മാർട്ടായി ആഘോഷിക്കൂ. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ.

0: പർച്ചേസ് ചെയ്യുമ്പോൾ
1: 20 കാറുകൾ,
0: 25 സ്കൂട്ടറുകൾ,
1: 50 ഇന്റർനാഷണൽ ട്രിപ്പുകൾ,
0: 100,000 രൂപ വീതം 100 പേർക്ക്
1: ബമ്പർ സമ്മാനമായി BMW കാർ.
0: അങ്ങനെ 30 കോടി രൂപയുടെ
1: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.
2: ഈ ഓണത്തിന് ഫർണിച്ചറോ അത് മലേഷ്യൻ ട്രിപ്പോ
3: രണ്ടും ഒരുമിച്ചായാലോ?
2: ഒരുമിച്ച് കിട്ടാനോ?
3: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണാവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
2: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
4: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ന്യൂറോളജി ആൻഡ് ന്യൂറോ സർജറി വിഭാഗത്തിൽ നൽകുന്നു സ്ട്രോക്ക്, പാർക്കിൻസൺസ്, എപ്പിലെപ്സി, കടുത്ത തലവേദന, ഉറക്ക തകരാറുകൾ എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സ.
5: ഡോക്ടർ KM ചെറിയാൻ Institute of Medical Sciences, Chennur.
6: നിങ്ങളുടെ ഇഷ്ടം ഞങ്ങളുടെ ഇണം. ഇത് എന്റെ റേഡിയോ 91.2.

0: ഒരു നാടിന്റെ സംഗീതം എന്റെ റേഡിയോ 91.2 അറിയൂ, ആസ്വദിക്കൂ, ആഘോഷിക്കൂ.
1: സുല്ലാദ വാർത്തകൾ സുവയാനവേ, ഹത്തത്തിൽ അവ മുട്ടും അഴകാനവേ. സൊല്ലുക്കുൽ ഉന്നൈ സുരുക്കിവിട മനമില്ലേ, അളവില്ല ഉണർവുകളെ അരപ്പക്കത്തിൽ അടുത്തി വെക്കും ആശയും ഇരുന്നതില്ലേ. ഉന്നെറ്റ് പറപ്പിൽ എൻ വിരൽ തൊടുമ്പോതും, ഉൻ കഴുത്തിൽ പരവി എൻ ഊറ്റു സുടുമ്പോതും, ഉൻ ഉയരെയെടുത്ത് മുത്തമിടുമ്പോതും, പൊരുന്തുകൊള്ള എൻ പേരൻപേ. സൊല്ലാത വാർത്തകൾ സുവയാനവേ, അർത്ഥത്തിലാണ്.

0: ആഘോഷങ്ങൾക്കൊപ്പം ആവേശം നിറയ്ക്കാൻ ഓഗസ്റ്റ് 21 മുതൽ 25 വരെ ലുലു തിരുവോണ തകർതി.
1: ലുലു ഹൈപ്പർ മാർക്കറ്റ്, ലുലു കണക്ട് എന്നിവിടങ്ങളിൽ 50% വരെ ഗംഭീര ഓഫർ. മനസ്സ് നിറയെ ഷോപ്പ് ചെയ്യാം.
0: 20 കിയ സീറോസ് കാറുകൾ, ഡെയിലി ഗിഫ്റ്റ്സ്, ഗോൾഡ് കോയിൻസ്, മിക്സർ ഗ്രൈൻഡർ, ഫ്രീ ട്രോളി തുടങ്ങിയ അനവധി സമ്മാനങ്ങൾ.
1: ഇനി എന്ത് വേണം? ഈ ഓണം കൊട്ടിയം ഡ്രീംസ് മാളിലെ ലുലു ഡെയിലിക്കൊപ്പം അടിപൊളിയാക്കാം.
0: ടിഎൻസി അപ്ലൈ.
2: ആയിരക്കണക്കിന് സമ്മാനങ്ങൾ, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്, പിന്നെ BMW ബമ്പറും.
3: അപ്പോ ഈ ഓണവും മൈജി തൂക്കി.
4: നമ്മുടെ വൈബ്, നമ്മുടെ പാട്ട്. കേൾക്കൂ എന്റെ റേഡിയോ 91.2.

0: എന്താ ചേട്ടാ വിഷമം?
1: ഈ ഓണത്തിന് ടി വി ഒന്ന് മാറ്റാന്ന് വിചാരിച്ചിരുന്നു, പക്ഷേ കാശ്.
0: അതിനെന്താ, മൈജിന്ന് ഈസി ആയി ഫൈനാൻസ് കിട്ടുമല്ലോ. നോ കോസ്റ്റ് ഇഎംഐ ഉണ്ട്. ഒപ്പം 100 പേർക്ക് 1 ലക്ഷം വീതം ഉൾപ്പെടെ 30 കോടിയുടെ ഓഫറുകളും സമ്മാനം.
2: മൈജി ഓണം മാസോണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
3: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളിസിൽ കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
4: ഇതിനോടനുബന്ധിച്ച് ജോളി സെയിൽസിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
5: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
6: ആഘോഷങ്ങൾക്കൊപ്പം ആവേശം നിറയ്ക്കാൻ ഓഗസ്റ്റ് 21 മുതൽ 25 വരെ ലുലു തിരുവോണ തകൃതി.
7: ലുലു ഹൈപ്പർ മാർക്കറ്റ്, ലുലു കണക്ട് എന്നിവിടങ്ങളിൽ 50% വരെ ഗംഭീര ഓഫർ. മനസ്സ് നിറയെ ഷോപ്പ് ചെയ്യാം.
8: 20 കിയ സീറോസ് കാറുകൾ, ഡെയിലി ഗിഫ്റ്റ്സ്, ഗോൾഡ് കോയിൻസ്, മിക്സർ ഗ്രൈൻഡർ, ഫ്രീ ട്രോളി തുടങ്ങി അനവധി സമ്മാനങ്ങൾ.
7: ഇനി എന്ത് വേണം? ഈ ഓണം കൊട്ടിയം ഡ്രീംസ് മാളിലെ ലുലു ഡെയിലിക്കൊപ്പം അടിപൊളിയാക്കാം.
9: ടിഎൻസി അപ്ലൈ.
10: ഈ പൊന്നോണം കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനോടൊപ്പം ആഘോഷിക്കും. കൈ നിറയെ സമ്മാനങ്ങൾ നേടും. ഓഗസ്റ്റ് 16 മുതൽ 31 വരെ. ഓഗസ്റ്റ് 23 ഞായറാഴ്ച നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാകും കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ.
11: ഓഗസ്റ്റ് 16 മുതൽ 22 വരെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും ദിവസേന നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്ന 7 ഭാഗ്യശാലികൾക്ക് ഗോൾഡ് കോയിൻ അടക്കം സമ്മാനങ്ങൾ മമതാ മോഹൻദാസ് നേരിട്ട് നൽകുന്നു. ഓഗസ്റ്റ് 23 മുതൽ 31 വരെ പർച്ചേസ് ചെയ്യുന്ന ഭാഗ്യശാലികൾക്ക് 2 ദിവസം കൂടുമ്പോൾ നറുക്കെടുപ്പിലൂടെ 10,000 രൂപ വീതം സമ്മാനം. മെഗാ നറുക്കെടുപ്പിൽ 1 സമ്മാനം 50,000 രൂപയും 2 സമ്മാനം 25,000 രൂപയും. കൂടാതെ ഓരോ 50,000 രൂപയുടെ ഡയമണ്ട് പർച്ചേസിനും ഒരു ഗോൾഡ് കോയിൻ സമ്മാനം.
12: അറേബ്യൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
10: കരുനാഗപ്പള്ളിയുടെ ഓണം അറേബ്യൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനോടൊപ്പം.
7: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ,
13: രണ്ടും ഒരുമിച്ചായാലോ?
7: ഒരുമിച്ച് കിട്ടാനോ?
13: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
7: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്. 1000 കണക്കിന് സമ്മാനങ്ങൾ, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്, പിന്നെ BMW ബമ്പറും.
14: അപ്പോ ഈ ഓണവും മൈജി തൂക്കി.
15: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. ഏവർക്കും ഞങ്ങളുടെ ഹൃദ്യമായ ഓണാശംസകൾ. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ, കരുനാഗപ്പള്ളി.
16: അറബിക് കുനാഫയുടെ രാജകീയ രുചി വിസ്മയം ഇപ്പോൾ കരുനാഗപ്പള്ളിയിലും. ഇതൊരു മധുര പലഹാരമല്ല, ഒരു രുചി വിസ്മയം തന്നെയാണ്. മധുരം ഇഷ്ടമില്ലാത്തവരും കൊതിച്ചു പോകുന്ന രുചി. ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യുന്നവർക്കും ധൈര്യമായി കഴിക്കാവുന്ന സ്പെഷ്യൽ കുനാഫ. ഒട്ടനവധി രുചികളിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തയ്യാറാക്കുന്ന കുനാഫകൾ ഇനി ആസ്വദിക്കാം. അറബിക് കുനാഫ, കുനാഫ സെന്റർ, ലാലാജി ജംഗ്ഷൻ, ഓൾഡ് എനച്ച്, കരുനാഗപ്പള്ളി.
17: നമ്മുടെ നാടിന്റെ ശബ്ദം, നമ്മുടെ റേഡിയോ. 91.2.

0: ഒരു ടി വി വാങ്ങിച്ചാൽ BMW പിറകെ വരും. മൈജി ഓണം മാസ് ഓണം ബമ്പർ പ്രൈസ് BMW ആയിരക്കണക്കിന് സമ്മാനങ്ങൾ വേറെയും. മൈജി ഓണം മാസ് ഓണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
1: അല്ലേ, താൻ എന്തുവാടോ കുറെ നേരം കൊണ്ട് താടിക്ക് കയ്യും കൊടുത്തിരിക്കുന്നത്? തന്റെ വല്ലതും കളഞ്ഞു പോയോ?
2: ഞാൻ ആലോചിച്ചതേ, ഇത്തവണ ഓണത്തിന് സാധനം വാങ്ങാൻ HNJ മാളിലെ ചോയ്സിൽ പോണോ അതോ നമ്മുടെ പഴയ ചോയ്സിൽ പോണോ?
1: രണ്ടില് എവിടെ പോയാലും ഓണത്തിന് വേണ്ട പല ഐറ്റങ്ങളും നേരെവാദി കാശിന് ആ ചോയ്സിൽ കൊടുക്കണം.
2: ആ അത് പിന്നെ വെറും പരസ്യം പറച്ചിൽ മാത്രമല്ല, കടയെ ചെല്ലുമ്പോ പറഞ്ഞ ഓഫറിനേക്കാൾ കൂടുതൽ കാണുമെന്ന് എല്ലാവർക്കും അറിയാം.
1: സകല കമ്പനിയുടെയും സാധനം അവിടെ തന്നെ കിട്ടുന്നത് കൊണ്ടേ പല കടകളിൽ കയറി നിരങ്ങണ്ടല്ലോ.
2: 10-18 വർഷങ്ങളായിട്ട് നമ്മള് ചോയ്സ് നല്ലിയ ഓണക്കോള് നടത്തുന്നത്.
1: രണ്ട് ചോയ്സിലും പാർക്കിങ്ങിന്റെയും സർവീസിന്റെയും കാര്യം പറയാതിരിക്കാൻ പറ്റത്തില്ല. കഴിഞ്ഞ തവണ ചെന്നപ്പോ എന്നെ കൈവെള്ളയിൽ വെച്ചോണ്ട് ആ കുച്ചങ്ങള് നടന്നത്.
2: എന്നാ പിന്നെ വർത്താനം ഒക്കെ പിന്നെ പറയാൻ പറ്റിയ, നമുക്ക് ഇപ്പൊ തന്നെ ചോയ്സിൽ പോയി ഓണക്കോൾ അങ്ങ്
1: നടത്താം.
3: മുൻനിര കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾക്ക് നേർപകുതി വിലയുമായി ചോയ്സിൽ ഗംഭീര ഓണം ഓഫർ സെയിൽ. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മോൾ, ചോയ്സ് സൂപ്പർ മാർക്കറ്റ്, ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ കരുനാഗപ്പള്ളി, ഭരണിക്കാവ്, പുത്തൂർ, കൊട്ടാരക്കര, ചാരുംപൂട് ആൻഡ് അടൂർ. ഏവർക്കും ചോയ്സിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
4: കീർത്തന ഹൈപ്പവർ വാഷിംഗ് സെന്റർ കൂടുതൽ മികവോടെ 10 വർഷത്തിലേക്ക് കടക്കുകയാണ്. ബൈക്കുകളും സ്കൂട്ടറുകളും വെറും 100 രൂപയ്ക്ക് ഹൈപ്പവർ വാഷും സർവീസും. ബുള്ളറ്റിന് 150 രൂപ. സ്വിഫ്റ്റ് വരെയുള്ള എല്ലാ കാറുകൾക്കും വെറും 400 രൂപ. ഇന്നോവ ഉൾപ്പെടെയുള്ള വലിയ വാഹനങ്ങൾക്ക് വെറും 500 രൂപ. യാത്രക്കിടയിൽ വാഹനം പെട്ടെന്ന് വൃത്തിയാക്കണമെന്നുണ്ടോ? വെറും 150 രൂപയ്ക്ക് 5 മിനിറ്റിനുള്ളിൽ അത്യാധുനിക ഫോം വാഷ്, കൂടാതെ 200 രൂപയ്ക്ക് ബോഡി വാഷും ലഭ്യമാണ്. കീർത്തന ഹൈപ്പവർ വാഷിംഗ് സെന്റർ, പദ്ധാരം.
5: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ചെങ്ങന്നൂർ ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡി അഡിക്ഷൻ സെന്ററിൽ ലഹരിക്ക് അടിമപ്പെട്ടവർക്കും മാനസിക പ്രശ്നം അനുഭവിക്കുന്നവർക്കും വിദഗ്ധ ചികിത്സ ലഭ്യമാണ്.
6: ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
7: കണക്ട് ആയോ?
8: ഏ ആയിട്ടില്ല, വെയിറ്റ്. കണക്ട് ആകുന്നു, മലയാളി കണക്ട് ആകുന്നു ലുലുവിനൊപ്പം.
7: അതെ, ഏറ്റവും പുതിയ ഗാഡ്ജറ്റ്സിന്റെയും ടെക്നോളജിയുടെയും ലോകത്തേക്ക് മലയാളി ഇനി സ്മാർട്ടായി കണക്ട് ആകുന്നു. ലോകോത്തര ഇലക്ട്രോണിക്സ് ബ്രാൻഡുകളും അത്യാധുനിക ഹോം അപ്ലയൻസുകളും ഏറ്റവും മികച്ച വിലയിലും മികച്ച സേവനത്തിലും സ്വന്തമാക്കൂ ലുലു കണക്റ്റിൽ നിന്നും. ഈ ഷോപ്പിംഗ് അവിസ്മരണീയമാക്കാൻ നിങ്ങളെ കാത്തിരിക്കുന്നു 20 കിയാ സിറോസ് കാറുകളും സ്വർണ്ണ നാണയങ്ങളും അടക്കം വമ്പൻ സമ്മാനങ്ങൾ. അപ്പോ ഈ ഓണം ലുലു കണക്റ്റിനൊപ്പം സ്മാർട്ടായി ആഘോഷിക്കൂ. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ.
9: ഒരു സ്മാർട്ട് ടി വി വാങ്ങിയപ്പോ ഇത്ര സന്തോഷോ?
10: ഒരു സ്മാർട്ട് ടി വി മാത്രല്ലോ, മൈജിയിൽ നിന്നും ഷോപ്പ് ചെയ്യുമ്പോ കാറും സ്കൂട്ടറും മുതൽ BMW വരെ കിട്ടാൻ ചാൻസ് ഉണ്ടെന്ന് അറിഞ്ഞാ എങ്ങനെയാ സന്തോഷം കൂടാതിരിക്കുക?
9: എന്നാ നാളെ ഒന്നുകൂടെ മൈജിയിലേക്ക് പോവാം.
0: മൈജി ഓണം മാസ് ഓണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
11: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
12: ഓച്ചിറ RCPM ഹോസ്പിറ്റൽ, അത്യാധുനിക ചികിത്സയും പരിചരണവുമായി. ഒബ്സ്റ്റെട്രിക്സ് ആൻഡ് ഗൈനക്കോളജി വിഭാഗം കൂടുതൽ വിശാലമാകുന്നു. IUI IVF ട്രീറ്റ്മെന്റുമായി ഡോക്ടർ അഞ്ജു മാധവൻ ചാർജ് എടുത്തിരിക്കുന്നു. ബുക്കിംഗിനായി വിളിക്കൂ 8547025367.
13: 70% വരെ ഡിസ്കൗണ്ടുമായി രശ്മി ഹാപ്പി ഹോമിൽ ത്രില്ലോണം.
14: കാർ, ഇലക്ട്രിക് സ്കൂട്ടർ, വിദേശ യാത്രകൾ, ഗൃഹോപകരണങ്ങൾ തുടങ്ങി 10 കോടി രൂപയുടെ മെഗാ സമ്മാനങ്ങൾ.
13: ഏതൊരു പ്രോഡക്റ്റിനും 5 വർഷം വരെ എക്സ്ട്രാ വാറണ്ടി, ഒപ്പം ആകർഷകമായ ക്യാഷ് ബാക്ക് ഓഫറുകളും.
14: ഈ ഓണം രശ്മി ഹാപ്പി ഹോമിനൊപ്പം. രശ്മി ഹാപ്പി ഹോം, ഹരിപ്പാട്, കറ്റാനം, കരുനാഗപ്പള്ളി, പാരിപ്പള്ളി ആൻഡ് ആറ്റിങ്ങൽ.

0: ഒരു സൈക്കിൾ വാങ്ങാന്ന് വെച്ചാ ഇപ്പൊ എന്തോരം കാശാ.
1: താൻ എന്റെ ഒപ്പം പാടോ, എവിടെ കിട്ടുന്നതിലും നല്ല വില കുറച്ചും ക്വാളിറ്റിയിലും 3 മാസം വരെ സർവീസ് വാറന്റിയും ഉള്ള സിറാജ് സൈക്കിളുമായിട്ടുള്ളപ്പോ എന്തിനാ വെറുതെ ടെൻഷൻ? കുഞ്ഞുങ്ങൾക്കുള്ള ബേബി സൈക്കിള് മുതൽ ഇലക്ട്രിക് സൈക്കിള്, BS, ഹീറോ, ഹെർക്കുലീസ്, റോഡിയോ, റാലി, ടാറ്റ സ്ട്രൈഡർ മുതൽ എല്ലാത്തരം സൈക്കിളും സിറാജിലുണ്ടെന്ന്. പിന്നെ എല്ലാത്തരം സൈക്കിളുകളുടെയും സർവീസും സ്പെയർ പാർട്സും ഫ്രീ ഹോം ഡെലിവറിയും സിറാജിലുണ്ട്. സിറാജ് സൈക്കിൾ മാർട്ട്, മാർക്കറ്റ് റോഡ്, പുതിയക്കാവ്, കരുനാഗപ്പള്ളി.
2: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
3: രണ്ടും ഒരുമിച്ചായാലോ?
2: ഒരുമിച്ച് കിട്ടാനോ?
3: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെയർ അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണാവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
2: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
4: ചേട്ടാ, മൈജിലേക്ക് വിടാം?
5: ഓണ ഷോപ്പിംഗോ?
4: ആ ഓഫറിനേക്കാൾ സമ്മാനങ്ങളെ മനസ്സിലും കേറി. കാറും സ്കൂട്ടറും BMW ഒക്കെ ഉണ്ടെന്ന് കേട്ട്, 1 ലക്ഷം വീതം 100 പേർക്ക് ഉണ്ടെന്ന് കേട്ട്, എനിക്ക് ഒന്ന് പോകണം.
6: മൈജി ഓണം, മാസോണം, സീസൺ 4, ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.

0: ചേട്ടാ മൈജിയിലേക്ക് വിടാം.
1: ഓണർ ഷോപ്പിംഗോ?
0: ആ ഓഫറിനേക്കാൾ സമ്മാനങ്ങളെ മനസ്സിലും കേറി.
1: കാറും സ്കൂട്ടറും BMW ഒക്കെ ഉണ്ടെന്ന് കേട്ട്, 100,000 വീതം 100 പേർക്ക് ഉണ്ടെന്നും കേട്ട്, എനിക്ക് ഒന്ന് പോകണം.
2: മൈജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
3: ഈ പൊന്നോണം കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം ആഘോഷിക്കും. കൈ നിറയെ സമ്മാനങ്ങൾ നേടും. August 16 മുതൽ 31 വരെ. August 23 ഞായറാഴ്ച നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാകും കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിൽ.
4: August 16 മുതൽ 22 വരെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും ദിവസേന നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്ന 7 ഭാഗ്യശാലികൾക്ക് ഗോൾഡ് കോയിൻ അടക്കം സമ്മാനങ്ങൾ മംമ്താ മോഹൻദാസ് നേരിട്ട് നൽകുന്നു. August 23 മുതൽ 31 വരെ പർച്ചേസ് ചെയ്യുന്ന ഭാഗ്യശാലികൾക്ക് 2 ദിവസം കൂടുമ്പോൾ നറുക്കെടുപ്പിലൂടെ 10,000 രൂപ വീതം സമ്മാനം. മെഗാ നറുക്കെടുപ്പിൽ 1 സമ്മാനം 50,000 രൂപയും 2 സമ്മാനം 25,000 രൂപയും. കൂടാതെ ഓരോ 50,000 രൂപയുടെ ഡയമണ്ട് പർച്ചേസിനും ഒരു ഗോൾഡ് കോയിൻ സമ്മാനം.
5: അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സ് കരുനാഗപ്പള്ളി.
3: കരുനാഗപ്പള്ളിയുടെ ഓണം അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം.
6: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളിസിൽ കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
7: ഇതിനോടനുബന്ധിച്ച് ജോളി സെയിൽസിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
8: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
9: ആഘോഷങ്ങൾക്കൊപ്പം ആവേശം നിറയ്ക്കാൻ August 21 മുതൽ 25 വരെ ലുലു തിരുവോണ തകൃതി.
10: ലുലു ഹൈപ്പർ മാർക്കറ്റ്, ലുലു കണക്ട് എന്നിവിടങ്ങളിൽ 50% വരെ ഗംഭീര ഓഫർ. മനസ്സ് നിറയെ ഷോപ്പ് ചെയ്യാം.
11: 20 കിയ സീറോസ് കാറുകൾ, ഡെയിലി ഗിഫ്റ്റ്സ്, ഗോൾഡ് കോയിൻസ്, മിക്സർ ഗ്രൈൻഡർ, ഫ്രീ ട്രോളി തുടങ്ങിയ അനവധി സമ്മാനങ്ങൾ.
12: ഇനി എന്ത് വേണം? ഈ ഓണം കൊട്ടിയം ഡ്രീംസ് മാളിലെ ലുലു ഡെയിലിക്കൊപ്പം അടിപൊളിയാക്കാം.
13: TNC അപ്ലൈ.
14: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
15: രണ്ടും ഒരുമിച്ചായാലോ?
14: ഒരുമിച്ച് കിട്ടാനോ?
15: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
14: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
16: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ കാൽമുട്ട് വേദന, വിട്ടുമാറാത്ത നടുവേദന, ഓസ്റ്റിയോപൊറോസിസ് തുടങ്ങിയ അസുഖങ്ങൾക്കായുള്ള പ്രത്യേക ക്ലിനിക്കിൽ പരിഹാരം കണ്ടെത്താം.
17: ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
18: ഒരു സ്മാർട്ട് ടിവി വാങ്ങിയപ്പോ ഇത്ര സന്തോഷം?
0: ഒരു സ്മാർട്ട് ടിവി മാത്രമല്ലല്ലോ, മൈജിയിൽ നിന്നും ഷോപ്പ് ചെയ്യുമ്പോ കാറും സ്കൂട്ടറും മുതൽ BMW വരെ കിട്ടാൻ ചാൻസ് ഉണ്ടെന്ന് അറിഞ്ഞാ എങ്ങനെയാ സന്തോഷം കൂടാതിരിക്കുക?
18: എന്നാ നാളെ ഒന്നുകൂടെ മൈജിയിലേക്ക്
19: പോവാം. മൈജി ഓണം മാസ് ഓണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.

0: വാഹനങ്ങൾ, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്, പിന്നെ BMW ബമ്പറും.
1: അപ്പോ ഈ ഓണവും മൈജി തൂക്കി.

0: ബജാജിൽ ഓണാഘോഷം തുടങ്ങിക്കഴിഞ്ഞു. ബജാജിന്റെ മികച്ച മോഡലുകളായ പ്ലാറ്റിന മുതൽ ഡോമിനാർ വരെയുള്ള എല്ലാ മോഡലുകളും, ഇലക്ട്രിക് മോഡലായ ചേതക്, CNG മോഡലായ ഫ്രീഡവും മികച്ച ഓഫറുകളുടെയും ഫിനാൻസ് സ്കീമുകളിലൂടെയും സ്വന്തമാക്കാം.
1: ബജാജ് ടു വീലറുകൾക്ക് 3000 രൂപ സ്പെഷ്യൽ ഓഫറുകളും ഓരോ പർച്ചേസിനും 1 രൂപ സമ്മാനങ്ങളും, ഇലക്ട്രിക് മോഡലായ ചേതകിന് 2000 രൂപ ഇനിഷ്യൽ പേയ്മെന്റിലും ഈ ഓണത്തിന് സ്വന്തമാക്കാം.
0: ഉടൻ തന്നെ അടുത്തുള്ള സാരഥി ബജാജ് ഷോറൂം സന്ദർശിക്കൂ, ഇഷ്ടവാഹനം സ്വന്തമാക്കൂ.
2: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. ഏവർക്കും ഞങ്ങളുടെ ഹൃദ്യമായ ഓണാശംസകൾ. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ കരുനാഗപ്പള്ളി. അറബിക് കുനാഫയുടെ രാജകീയ രുചി വിസ്മയം ഇപ്പോൾ കരുനാഗപ്പള്ളിയിലും. ഇതൊരു മധുര പലഹാരമല്ല, ഒരു രുചി വിസ്മയം തന്നെയാണ്. മധുരം ഇഷ്ടമില്ലാത്തവരും കൊതിച്ചു പോകുന്ന രുചി. ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യുന്നവർക്കും ധൈര്യമായി കഴിക്കാവുന്ന സ്പെഷ്യൽ കുനാഫ. ഒട്ടനവധി രുചികളിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തയ്യാറാക്കുന്ന കുനാഫകൾ ഇനി ആസ്വദിക്കാം. അറബിക് കുനാഫ, കുനാഫ സെന്റർ, ലാലാജി ജംഗ്ഷൻ, ഓൾഡ് എനച്ച്, കരുനാഗപ്പള്ളി.
3: അല്ലേ, താൻ എന്ത് കേടോ കുറെ നേരം കൊണ്ട് താടിച്ച് കയ്യും കൊടുത്തിരിക്കുന്നെ? തന്റെ വല്ലതും കളഞ്ഞു പോയോ?
4: ഞാൻ ആലോചിച്ചതേ, ഇത്തവണ ഓണത്തിന് സാധനം വാങ്ങാൻ എച്ചാൻജയ മാളിലെ ചോയ്സിൽ പോണോ അതോ നമ്മുടെ പഴയ ചോയ്സിൽ പോണോന്നാ.
3: രണ്ടിൽ എവിടെ പോയാലും ഓണത്തിന് വേണ്ട പല ഐറ്റങ്ങളും നേരെവാദി കാശിന് ആ ചോയ്സിൽ കൊടുക്കുന്നു.
4: ആ അത് പിന്നെ വെറും പരസ്യം പറച്ചിൽ മാത്രമല്ല, കടയെ ചെല്ലുമ്പോ പറഞ്ഞ ഓഫറിനേക്കാൾ കൂടുതൽ കാണുമെന്ന് എല്ലാവർക്കും അറിയാം.
3: സകല കമ്പനിയുടെയും സാധനം അവിടെ തന്നെ കിട്ടുന്നത് കൊണ്ടേ പല കടകളിൽ കയറി നിരങ്ങണ്ടല്ലോ.
4: 10-18 വർഷങ്ങളായിട്ട് നമ്മൾ ചോയ്സ് നല്ല ഓണ നടത്തുന്നത്.
3: രണ്ട് ജോയിസിലും പാർക്കിങ്ങിന്റെയും സർവീസിന്റെയും കാര്യം പറയാതിരിക്കാൻ പറ്റത്തില്ല. കഴിഞ്ഞ തവണ എന്നപ്പോ എന്നെ കൈവെള്ളയിൽ വെച്ചോണ്ട് ആ കുച്ചുങ്ങള് നടന്നത്.
4: എന്നാ പിന്നെ വർത്താനമൊക്കെ പിന്നെ പറയാൻ പറ്റിയ, നമുക്ക് ഇപ്പൊ തന്നെ ജോയിസിൽ പോയി ഓണക്കോളം അങ്ങ് നടത്താം.
3: എടി മിടുക്കി.
0: മുൻനിര കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾക്ക് നേർപകുതി വിലയുമായി ചോയ്സിൽ ഗംഭീര ഓണം ഓഫർ സെയിൽ. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മോൾ, ചോയ്സ് സൂപ്പർ മാർക്കറ്റ്, ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ, കരുനാഗപ്പള്ളി, ഭരണിക്കാവ്, പുത്തൂർ, കൊട്ടാരക്കര, ചാരുംപൂട് ആൻഡ് അടൂർ. ഏവർക്കും ചോയ്സിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
5: കണക്റ്റാകുന്നു മലയാളി, കണക്റ്റാകുന്നു ലുലുവിനൊപ്പം.
6: അതെ, ഏറ്റവും പുതിയ ഗാഡ്ജറ്റ്സിന്റെയും ടെക്നോളജിയുടെയും ലോകത്തേക്ക് മലയാളി ഇനി സ്മാർട്ടായി കണക്റ്റാകുന്നു. ലോകോത്തര ഇലക്ട്രോണിക്സ് ബ്രാൻഡുകളും അത്യാധുനിക ഹോം അപ്ലയൻസുകളും ഏറ്റവും മികച്ച വിലയിലും മികച്ച സേവനത്തിലും സ്വന്തമാക്കൂ ലുലു കണക്റ്റിൽ നിന്നും. ഈ ഷോപ്പിംഗ് അവിസ്മരണീയമാക്കാൻ നിങ്ങളെ കാത്തിരിക്കുന്നു 20 Kia Seros കാറുകളും സ്വർണ്ണ നാണയങ്ങളും അടക്കം വമ്പൻ സമ്മാനങ്ങൾ. അപ്പോ ഈ ഓണം ലുലു കണക്റ്റിനൊപ്പം സ്മാർട്ടായി ആഘോഷിക്കൂ. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ.
7: ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
8: ഹൃദയാരോഗ്യ രംഗത്ത് തെക്കൻ കേരളത്തിന് പുതിയ കരുത്തു പകരാൻ ഓച്ചിറ RCPM ഹോസ്പിറ്റലും. ഇന്റർവെൻഷനിൽ കാർഡിയോളജി, 24/7 കാഷ്വാലിറ്റി, എമർജൻസി മെഡിസിൻ, പൾമനോളജി, ENT, ഡെന്റൽ തുടങ്ങിയ സങ്കീർണമായ ചികിത്സാ സേവനങ്ങളും. RCPM ഹോസ്പിറ്റൽ ഓച്ചിറ, കോൺടാക്ട് 6238074391.

0: വിശേഷങ്ങളും ഇനി ഒരൊറ്റ ഫ്രീക്വൻസിയിൽ ഇന്റ് റേഡിയോ 91.2.
1: ഒരു ടിവി വാങ്ങിച്ചാൽ BMW പിറകെ വരും.
2: അതെങ്ങനെ?
1: മൈജി ഓണം മാസ് ഓണം ബമ്പർ പ്രൈസ് BMW. ആയിരക്കണക്കിന് സമ്മാനങ്ങൾ വേറെയും. മൈജി ഓണം മാസ് ഓണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.

0: 20% വരെ ഡിസ്കൗണ്ടുമായി രശ്മി ഹാപ്പി ഹോമിൽ ത്രില്ലോണം.
1: കാർ, ഇലക്ട്രിക് സ്കൂട്ടർ, വിദേശ യാത്രകൾ, ഗൃഹോപകരണങ്ങൾ തുടങ്ങി 10 കോടി രൂപയുടെ മെഗാ സമ്മാനങ്ങൾ.
0: ഏതൊരു പ്രോഡക്റ്റിനും 5 വർഷം വരെ എക്സ്ട്രാ വാറണ്ടി, ഒപ്പം ആകർഷകമായ ക്യാഷ് ബാക്ക് ഓഫറുകളും.
1: ഈ ഓണം രശ്മി ഹാപ്പി ഹോമിനൊപ്പം. രശ്മി ഹാപ്പി ഹോം, ഹരിപ്പാട്, കറ്റാനം, കരുനാഗപ്പള്ളി, പാരിപ്പള്ളി ആൻഡ് ആറ്റിങ്ങൽ.
2: സന ഓഡിറ്റോറിയം ആൻഡ് ടൂറിസ്റ്റ് ഹോം, മഹത്തായ 30ാം വർഷത്തിലേക്ക് നവീകരിച്ച സന ഓഡിറ്റോറിയം ആൻഡ് ടൂറിസ്റ്റ് ഹോമിന്റെ ഓണ സമ്മാനം ജനങ്ങൾക്കായി സമർപ്പിക്കുന്നു. സെപ്റ്റംബർ 5 വരെയുള്ള ഓഡിറ്റോറിയം ബുക്കിംഗിന് 40% മെഗാ ഡിസ്കൗണ്ടും സന ടൂറിസ്റ്റ് ഹോം AC റൂമുകൾക്കും ഡബിൾ റൂമുകൾക്കും 30% ഡിസ്കൗണ്ടും. നിങ്ങളുടെ ബുക്കിംഗുകൾ വേഗമാകട്ടെ. ഒരേ സമയം 480 പേർക്കുള്ള AC സദ്യാലയവും ബസ്സുകൾക്കും കാറുകൾക്കും വിശാലമായ പുതിയ പാർക്കിംഗ് സൗകര്യവും. സന ഓഡിറ്റോറിയം ആൻഡ് ടൂറിസ്റ്റ് ഹോം, ചങ്ങൻകുളങ്ങര. കോൺടാക്ട് 9188605790.
3: പിള്ളേർക്കൊരു സൈക്കിൾ വാങ്ങാന്ന് വെച്ചാ ഇപ്പൊ എന്തോരം കാശാ.
4: താൻ എന്റെ ഒപ്പം വാടോ, എവിടെ കിട്ടുന്നതിലും നല്ല വില കുറച്ചും ക്വാളിറ്റിയിലും 3 മാസം വരെ സർവീസ് വാറന്റിയും ഉള്ള സിറാജ് സൈക്കിൾ മാറ്റുള്ളപ്പോ എന്തിനാ വെറുതെ ടെൻഷൻ? കുഞ്ഞുങ്ങൾക്കുള്ള ബേബി സൈക്കിള് മുതൽ ഇലക്ട്രിക് സൈക്കിള്, BSA, ഹീറോ, ഹെർക്കുലീസ്, റോഡിയോ, റാലി, ടാറ്റ സ്ട്രൈഡർ മുതൽ എല്ലാത്തരം സൈക്കിളും സിറാജിലുണ്ടെന്ന്. പിന്നെ എല്ലാത്തരം സൈക്കിളുകളുടെയും സർവീസും സ്പെയർ പാർട്സും ഫ്രീ ഹോം ഡെലിവറിയും സിറാജിലുണ്ട്. സിറാജ് സൈക്കിൾ മാർട്ട്, മാർക്കറ്റ് റോഡ്, പുതിയക്കാവ്, കരുനാഗപ്പള്ളി.
5: ഈ പൊന്നോണം കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം ആഘോഷിക്കും. കൈ നിറയെ സമ്മാനങ്ങൾ നേടും. ഓഗസ്റ്റ് 16 മുതൽ 31 വരെ. ഓഗസ്റ്റ് 23 ഞായറാഴ്ച നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാകും കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിൽ.
6: ഓഗസ്റ്റ് 16 മുതൽ 22 വരെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും ദിവസേന നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്ന 7 ഭാഗ്യശാലികൾക്ക് ഗോൾഡ് കോയിൻ അടക്കം സമ്മാനങ്ങൾ മമതാ മോഹൻദാസ് നേരിട്ട് നൽകുന്നു. ഓഗസ്റ്റ് 23 മുതൽ 31 വരെ പർച്ചേസ് ചെയ്യുന്ന ഭാഗ്യശാലികൾക്ക് 2 ദിവസം കൂടുമ്പോൾ നറുക്കെടുപ്പിലൂടെ 10,000 രൂപ വീതം സമ്മാനം. മെഗാ നറുക്കെടുപ്പിൽ 1 സമ്മാനം 50,000 രൂപയും 2 സമ്മാനം 25,000 രൂപയും. കൂടാതെ ഓരോ 50,000 രൂപയുടെ ഡയമണ്ട് പർച്ചേസിനും ഒരു ഗോൾഡ് കോയിൻ സമ്മാനം.
7: അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
5: കരുനാഗപ്പള്ളിയുടെ ഓണം അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം.
8: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
9: രണ്ടും ഒരുമിച്ചായാലോ?
8: ഒരുമിച്ച് കിട്ടാനോ?
9: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണാവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
8: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
10: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ പ്ലാസ്റ്റിക് ആൻഡ് റീകൺസ്ട്രക്ടീവ് സർജറി വിഭാഗത്തിൽ തീപ്പൊള്ളൽ, ഫാറ്റ് ലോസ് എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സയും മറ്റ് എയ്സ്തെറ്റിക് സർജറികളും.
11: ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
12: ആഘോഷങ്ങൾക്കൊപ്പം ആവേശം നിറയ്ക്കാൻ ഓഗസ്റ്റ് 21 മുതൽ 25 വരെ ലുലു തിരുവോണ തകർതി.
13: ലുലു ഹൈപ്പർമാർക്കറ്റ്, ലുലു കണക്ട് എന്നിവിടങ്ങളിൽ 50% വരെ ഗംഭീര ഓഫർ. മനസ്സ് നിറയെ ഷോപ്പ് ചെയ്യാം.
14: 20 Kia Seros cars, ഡെയിലി ഗിഫ്റ്റ്സ്, ഗോൾഡ് കോയിൻസ്, മിക്സർ ഗ്രൈൻഡർ, ഫ്രീ ട്രോളി തുടങ്ങിയ അനവധി സമ്മാനങ്ങൾ.
15: ഇനി എന്ത് വേണം? ഈ ഓണം കൊട്ടിയം ഡ്രീംസ് മോളിലെ ലുലു ഡെയിലിക്കൊപ്പം അടിപൊളിയാക്കാം.
16: TNC Apply.

0: നീ എന്തിനാ ഇത്ര പെട്ടെന്ന് മൈജിയിലേക്ക് പോയത്?
1: ഓഫർ കണ്ടിട്ട്
0: ഡിസ്കൗണ്ട് ഉണ്ടോ?
1: അതുണ്ട്. പിന്നെ കാറും സ്കൂട്ടറും BMW ക്യാഷ് പ്രൈസ് എല്ലാം കേട്ടപ്പോ പിന്നെ വെയിറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല.
0: എന്നാലേ ഈ ചായ കഴിഞ്ഞാൽ ഞാനും നേരെ മൈജിയിലോട്ടാ.
2: മൈജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.

0: ലഞ്ച് ബ്രേക്കിൽ എങ്ങോട്ടാ?
1: മൈ ജി ഫ്യൂച്ചറില്
0: എന്താ ഇത്ര അത്യാവശ്യം?
1: ഒരു റെഫ്രിജറേറ്ററും വാഷിംഗ് മെഷീനും വാങ്ങണം. ഭാഗ്യം ഉണ്ടെങ്കിൽ വാങ്ങിയത് ഫ്രീ ആയി കിട്ടാനുള്ള ചാൻസും ഉണ്ട്.
0: എന്നാ ഞാനും വരുന്നളിയാ.
2: മൈ ജി ഓണം മാസോണം സീസൺ 4
3: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽസ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
4: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽസിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
5: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
6: ആഘോഷങ്ങൾക്കൊപ്പം ആവേശം നിറയ്ക്കാൻ ഓഗസ്റ്റ് 21 മുതൽ 25 വരെ ലുലു തിരുവോണ തകർതി.
7: ലുലു ഹൈപ്പർ മാർക്കറ്റ്, ലുലു കണക്ട് എന്നിവിടങ്ങളിൽ 50% വരെ ഗംഭീര ഓഫർ. മനസ്സ് നിറയെ ഷോപ്പ് ചെയ്യാം.
6: 20 കിയ സീറോസ് കാറുകൾ, ഡെയിലി ഗിഫ്റ്റ്സ്, ഗോൾഡ് കോയിൻസ്, മിക്സർ ഗ്രൈൻഡർ, ഫ്രീ ട്രോളി തുടങ്ങി അനവധി സമ്മാനങ്ങൾ.
7: ഇനി എന്ത് വേണം? ഈ ഓണം കൊട്ടിയം ഡ്രീംസ് മോളിലെ ലുലു ഡെയിലിക്കൊപ്പം അടിപൊളിയാക്കാം.
6: ടിഎൻസി അപ്ലൈ.
8: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
9: രണ്ടും ഒരുമിച്ചായാലോ?
8: ഒരുമിച്ച് കിട്ടാനോ?
9: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണാവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
8: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റു ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
10: നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മനോഹര ഗാനങ്ങൾക്കായി ട്യൂൺ ചെയ്യൂ എൻ ഡി റേഡിയോ 91.2.

0: 30 കോടി രൂപയുടെ ഡിസ്കൗണ്ടുകളും ഗിഫ്റ്റുകളും കൂടാതെ സ്ക്രാച്ച് ആൻഡ് വിൻ ക്യാഷ് ബാക്ക് പിന്നെ കാർ സ്കൂട്ടർ ഇന്റർനാഷണൽ ട്രിപ്പ് തുടങ്ങി BMW വരെ.
1: മൈജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
2: ഈ പൊന്നോണം കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം ആഘോഷിക്കും. കൈ നിറയെ സമ്മാനങ്ങൾ നേടും. ഓഗസ്റ്റ് 16 മുതൽ 31 വരെ. ഓഗസ്റ്റ് 23 ഞായറാഴ്ച നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാകും കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിൽ.
3: ഓഗസ്റ്റ് 16 മുതൽ 22 വരെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും ദിവസേന നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്ന 7 ഭാഗ്യശാലികൾക്ക് ഗോൾഡ് കോയിൻ അടക്കം സമ്മാനങ്ങൾ മമത മോഹൻദാസ് നേരിട്ട് നൽകുന്നു. ഓഗസ്റ്റ് 23 മുതൽ 31 വരെ പർച്ചേസ് ചെയ്യുന്ന ഭാഗ്യശാലികൾക്ക് 2 ദിവസം കൂടുമ്പോൾ നറുക്കെടുപ്പിലൂടെ 10,000 രൂപ വീതം സമ്മാനം. മെഗാ നറുക്കെടുപ്പിൽ 1 സമ്മാനം 50,000 രൂപയും 2 സമ്മാനം 25,000 രൂപയും. കൂടാതെ ഓരോ 50,000 രൂപയുടെ ഡയമണ്ട് പർച്ചേസിനും ഒരു ഗോൾഡ് കോയിൻ സമ്മാനം.
4: അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സ് കരുനാഗപ്പള്ളി.
2: കരുനാഗപ്പള്ളിയുടെ ഓണം അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം.
5: അറബിക് കുനാഫയുടെ രാജകീയ രുചി വിസ്മയം ഇപ്പോൾ കരുനാഗപ്പള്ളിയിലും. ഇതൊരു മധുര പലഹാരമല്ല, ഒരു രുചി വിസ്മയം തന്നെയാണ്. മധുരം ഇഷ്ടമില്ലാത്തവരും കൊതിച്ചു പോകുന്ന രുചി. ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യുന്നവർക്കും ധൈര്യമായി കഴിക്കാവുന്ന സ്പെഷ്യൽ കുനാഫ. ഒട്ടനവധി രുചികളിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തയ്യാറാക്കുന്ന കുനാഫകൾ ഇനി ആസ്വദിക്കാം. അറബിക് കുനാഫ, കുനാഫ സെന്റർ, ലാലാജി ജംഗ്ഷൻ, ഓൾഡ് എൻഎച്ച്, കരുനാഗപ്പള്ളി.
6: അല്ലേ, താൻ എന്ത് കടോ കുറെ നേരം കൊണ്ട് താടിക്ക് കയ്യും കൊടുത്തിരിക്കുന്നെ? തന്റെ വല്ലതും കളഞ്ഞു പോയോ?
7: ഞാൻ ആലോചിച്ചതേ, ഇത്തവണ ഓണത്തിന് സാധനം വാങ്ങാൻ എച്ചാൻജയ മാളിലെ ചോയ്സിൽ പോണോ അതോ നമ്മുടെ പഴയ ചോയ്സിൽ പോണോന്നാ.
6: രണ്ടിൽ എവിടെ പോയാലും ഓണത്തിന് വേണ്ട പല ഐറ്റങ്ങളും നേരെവാദി കാശിന് ആ ചോയ്സിൽ കൊടുക്കുന്നു.
7: ആ അത് പിന്നെ വെറും പരസ്യം പറച്ചിൽ മാത്രമല്ല, കടയെ ചെല്ലുമ്പോ പറഞ്ഞ ഓഫറിനേക്കാൾ കൂടുതൽ കാണുമെന്ന് എല്ലാവർക്കും അറിയാം.
6: സകല കമ്പനിയുടെയും സാധനം അവിടെ തന്നെ കിട്ടുന്നത് കൊണ്ടേ പല കടകളിൽ കയറി നിരങ്ങണ്ടല്ലോ.
7: 10-18 വർഷങ്ങളായിട്ട് നമ്മള് ചോയ്സ് നല്ല ഓണ നടത്തുന്നത്.
6: രണ്ട് ജോയിസിലും പാർക്കിങ്ങിന്റെയും സർവീസിന്റെയും കാര്യം പറയാതിരിക്കാൻ പറ്റത്തില്ല. കഴിഞ്ഞ തവണ എന്നപ്പോ എന്നെ കൈവെള്ളയിൽ വെച്ചോണ്ട് ആ കുച്ചുങ്ങള് നടന്നത്.
7: എന്നാ പിന്നെ വർത്താനമൊക്കെ പിന്നെ പറയാൻ പറ്റിയ, നമുക്ക് ഇപ്പൊ തന്നെ ജോയിസിൽ പോയി ഓണക്കോളം അങ്ങ് നടത്താം.
6: എടി മിടുക്കി.
5: മുൻനിര കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾക്ക് നേർപകുതി വിലയുമായി ചോയ്സിൽ ഗംഭീര ഓണം ഓഫർ സെയിൽ. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, ചോയ്സ് സൂപ്പർ മാർക്കറ്റ്, ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ കരുനാഗപ്പള്ളി, ഭരണിക്കാവ്, പുത്തൂർ, കൊട്ടാരക്കര, ചാരുംപൂട് ആൻഡ് അടൂർ. ഏവർക്കും ചോയ്സിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. പുന്നമടക്കായലിൽ ചരിത്രമെഴുതിയ അരോമ. 72nd നെഹ്റു ട്രോഫി വള്ളംകളിയിൽ ജേതാക്കളായി കൊല്ലത്തിന്റെ അരോമ ചുണ്ടൻ. കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ റഷ്യൻ സന്ദർശനത്തിന് നാളെ തുടക്കമാകും. സംസ്ഥാനത്തെ ജില്ലാ ജനറൽ ആശുപത്രികളിൽ എല്ലാ ദിവസവും 24 മണിക്കൂറും സ്പെഷ്യാലിറ്റി ചികിത്സാ സേവനങ്ങൾ ലഭ്യമാക്കുമെന്ന് മന്ത്രി കെ മുരളീധരൻ. ഓണത്തെ വരവേൽക്കാനൊരുങ്ങിയ മലയാളികൾ. ഓണസമൃദ്ധി കർഷക ചന്തകൾക്ക് തുടക്കം. ഓണം വാരാഘോഷത്തിന് പകിട്ടുകൂട്ടാൻ സ്ഥലസ്ഥാന നഗരി നാളെ മുതൽ ദീപാലംകൃതമാകും. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തീരങ്ങളിൽ കള്ളക്കടൽ പ്രതിഭാസത്തിന് സാധ്യതയെന്ന് മുന്നറിയിപ്പ്. FIH ഹോക്കി ലോകകപ്പിൽ ഇന്ത്യൻ പുരുഷ ടീം ഇന്ന് നെതർലൻഡ്സിനെ നേരിടും. വാർത്തകൾ വിശദമായി. ആലപ്പുഴ പുന്നമടക്കായലിൽ നടന്ന 72nd നെഹ്റു ട്രോഫി ജലോത്സവത്തിൽ അരോമ ചുണ്ടൻ ജേതാവായി. നടുഭാഗത്തിനാണ് രണ്ടാം സ്ഥാനം. ബിയപുരം മൂന്നാം സ്ഥാനവും നേടി. 4:23 328 മൈക്രോ സെക്കൻഡാണ് അരോമ ചുണ്ടന്റെ ഫിനിഷിംഗ് സമയം. തൊട്ടുപിന്നിൽ 4:23 448 മൈക്രോ സെക്കൻഡിൽ നടുഭാഗവുമെത്തി. 4:23 770 മൈക്രോ സെക്കൻഡിൽ ബിയപുരം മൂന്നാമതുമെത്തി. വിശദാംശവുമായി ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി ആർ രവികുമാർ.
1: പുന്നമടക്കായലിനെ കീറിമുറിച്ച് ജലരാജക്കന്മാർ കുതിച്ചുവാഞ്ഞപ്പോൾ ഇരുകരകളിലും നിറഞ്ഞു നിന്ന ജനക്കൂട്ടം ആവേശത്താൽ ആർപ്പുവിളികൾ മുഴക്കി. ചുണ്ടന്മാർ പ്രാഥമിക തലത്തിൽ മുതൽ തീ പാർന്ന പോരാട്ടം കാഴ്ചവെച്ചപ്പോൾ ആർപ്പുവിളികളും വഞ്ചിപ്പാട്ടും മുഴക്കി. വള്ളംകളി പ്രേമികൾ തുറച്ചിൽക്കാർക്ക് കരുത്തു പകർന്നു. നിമിഷങ്ങളുടെ വ്യത്യാസത്തിലായിരുന്നു ഫിനിഷിംഗ്. പള്ളാതുരുത്തി ബോട്ട് ക്ലബിന്റെ മേൽപ്പാടവും UBC കനകിരിയുടെ വിയപുരവും കൊല്ലം അരോമ ബോട്ട് ക്ലബിന്റെ അരോമയും പുന്നമട PBCയും NCFC ബോട്ട് ക്ലബും തുടങ്ങിയ നടുഭാഗവും തീ പാർന്ന പോരാട്ടത്തിലൂടെയാണ് ഫൈനലിൽ എത്തിയത്. ചെറുവള്ളങ്ങളുടെ വിഭാഗത്തിലും കടുത്ത മത്സരമാണ് ഉണ്ടായത്.
0: രാജ്യത്തിന്റെ ചരിത്രത്തിൽ അടയാളപ്പെടുത്തിയ പ്രധാന വള്ളംകളിയാണ് നെഹ്റു ട്രോഫിയെന്ന് മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞു. 72nd നെഹ്റു ട്രോഫി വള്ളംകളി പുന്നമടക്കായലിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ജവഹർലാൽ നെഹ്റുവിന്റെ കയ്യൊപ്പ് പതിഞ്ഞ ഈ മത്സരം മലയാളികൾക്ക് ഒന്നിച്ചുകൂടാനുള്ള വലിയൊരു അവസരമാണെന്ന് മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. കർണാടകയും കേരളവും സഹോദര സംസ്ഥാനങ്ങളാണെന്നും മഹത്തായയും ജലമേളയിൽ പങ്കാളിയാകാൻ കഴിഞ്ഞതിൽ അഭിമാനമുണ്ടെന്നും ചടങ്ങിൽ മുഖ്യ അതിഥിയായ കർണാടക മുഖ്യമന്ത്രി DK ശിവകുമാർ പറഞ്ഞു. ഇത്തവണത്തെ ആറന്മുള ഉത്രട്ടാതി ജലോത്സവത്തിൽ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ വിശിഷ്ടാതിഥിയാകും. ഈ മാസം 30 ഉത്രട്ടാതി വള്ളംകളി. ജലോത്സവത്തിന് മികച്ച രീതിയിൽ തയ്യാറെടുപ്പുകൾ നടത്തുമെന്ന് ആറന്മുളയിൽ ചേർന്ന അവലോകന യോഗത്തിൽ മന്ത്രി മോൻസ് ജോസഫ് അറിയിച്ചു. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ 2 ഔദ്യോഗിക സന്ദർശനത്തിനായി നാളെ റഷ്യയിലേക്ക് തിരിക്കും. വ്യാപാരം, സാമ്പത്തികം, ശാസ്ത്രം, സാങ്കേതികവിദ്യ, സംസ്കാരം എന്നിവയുമായി ബന്ധപ്പെട്ട ഇന്തോ റഷ്യൻ അന്തർ സർക്കാർ കമ്മീഷന്റെ 27th യോഗത്തിൽ അദ്ദേഹം സഹ അധ്യക്ഷത വഹിക്കും. സന്ദർശനത്തിനിടെ റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവുമായി ജയശങ്കർ കൂടിക്കാഴ്ച നടത്തും. സംസ്ഥാനത്തെ ജില്ലാ ജനറൽ ആശുപത്രികളിൽ എല്ലാ ദിവസവും 24 മണിക്കൂറും സ്പെഷ്യാലിറ്റി ചികിത്സാ സേവനങ്ങൾ ലഭ്യമാക്കുമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. 6 ഇത് നടപ്പാക്കുമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. ആദ്യഘട്ടമായി എല്ലാ ജില്ലകളിലും ഓരോ ആശുപത്രിയിൽ സേവനം ആരംഭിക്കും. ശേഷം ഘട്ടംഘട്ടമായി വ്യാപിപ്പിക്കും. ഇതോടെ മെഡിക്കൽ കോളേജുകളിലെ അമിതമായ നിരക്ക് നിയന്ത്രിക്കാനാകുമെന്നും മന്ത്രി വ്യക്തമാക്കി. കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ മുഖേന കേരള പോലീസ് ബാൻഡ് യൂണിറ്റിലേക്ക് നിയമനം ലഭിച്ച ആദ്യ ബാച്ചിലെ 126 പോലീസ് കോൺസ്റ്റബിൾമാരുടെ പാസിംഗ് ഔട്ട് പരേഡ് പെരൂർക്കട SAP പരേഡ് ഗ്രൌണ്ടിൽ നടന്നു. പരേഡിൽ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല അഭിവാദ്യം സ്വീകരിച്ചു. കേരള പോലീസിന് ഇത് ചരിത്രപരവും അഭിമാനകരവുമായ മുഹൂർത്തമാണെന്നും സമൂഹത്തോടെ എപ്പോഴും മാന്യമായും സഹാനുഭൂതിയോടെയും പെരുമാറുക എന്നത് ഓരോ പോലീസ് ഉദ്യോഗസ്ഥന്റെയും കടമയാണെന്നും അദ്ദേഹം പറഞ്ഞു. ഓണക്കാലത്തെ വിലക്കയറ്റവും സാധനങ്ങളുടെ ക്ഷാമവും തടയാൻ സംസ്ഥാനത്തുടനീളം 2000 ഓണസമൃദ്ധി കർഷക ചന്തകൾ പ്രവർത്തനം ആരംഭിച്ചു. പൊതുവിപണിയേക്കാൾ 30% വരെ വിലക്കുറവിൽ ഈ ചന്തകളിലൂടെ ജനങ്ങൾക്ക് ലഭ്യമാക്കുമെന്ന് കൃഷിമന്ത്രി TC സതീഖ് അറിയിച്ചു. പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനവും ആദ്യ വിൽപ്പനയും തിരുവനന്തപുരം കുടപ്പനക്കുന്ന് കൃഷിഭവനിൽ മന്ത്രി നിർവഹിച്ചു. ഹോട്ടൽ കോർപ്പ് വഴി കർഷകർക്ക് നൽകാനുണ്ടായിരുന്ന 2,73,00,000 രൂപയുടെ കുടിശ്ശിക വിതരണം ആരംഭിച്ചതായും VFPCK വഴിയുള്ള കുടിശ്ശിക ഈ മാസത്തിനകം കൊടുത്തു തീർക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. സംസ്ഥാന വിനോദസഞ്ചാര വകുപ്പ് സംഘടിപ്പിക്കുന്ന ടൂറിസം ഓണം വാരാഘോഷത്തിന്റെ ഒരുക്കങ്ങൾ അന്തിമഘട്ടത്തിലേക്ക്. മറ്റന്നാൾ വൈകിട്ട് 5:30 നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ മുഖ്യമന്ത്രി VD സതീശൻ വാരാഘോഷം ഉദ്ഘാടനം ചെയ്യും. ഈ മാസം 30 വരെ നടക്കുന്ന ഓണം വാരാഘോഷത്തിൽ തലസ്ഥാനത്ത് മാത്രം 35 വേദികളിൽ 340+ കലാപരിപാടികളാണ് അരങ്ങേറുക. 3000+ കലാകാരന്മാർ അരങ്ങിലും അണിയറയിലുമായി എത്തും. സംസ്ഥാന ഓണാഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടി കോവളത്ത് നിന്ന് ആരംഭിച്ച പതാക ഘോഷയാത്ര തിരുവനന്തപുരം ജില്ലയിലെ എല്ലാ മണ്ഡലങ്ങളിലെയും പര്യടനത്തിനുശേഷം നാളെ കനകക്കുന്നിൽ സമാപിക്കും. വൈകുന്നേരം 6 മന്ത്രി PC വിഷ്ണുനാഥ് കനകക്കുന്നിൽ ഓണപതാക ഉയർത്തുന്നതോടെ ആഘോഷ പരിപാടികൾക്ക് തുടക്കമാകും. തുടർന്ന് നഗരത്തിലെ വൈദ്യുതാലങ്കാരത്തിന്റെ സ്വിച്ച് ഓൺ കർമ്മം മന്ത്രി കെ മുരളീധരൻ നിർവഹിക്കും. ഇതോടെ കാവടിയാർ മുതൽ കിഴക്കേക്കോട്ട വരെയുള്ള പ്രധാന വീഥികളും സർക്കാർ മന്ദിരങ്ങളും ദീപപ്രഭയിൽ അലങ്കൃതമാകും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6:40 പ്രക്ഷേപണം ചെയ്യുന്നതാണ്. ഇന്നത്തെ പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നല്ല വാർത്ത കേൾക്കാം. ഇടുക്കി മൂന്നാർ മാട്ടുപ്പെട്ടി ഡാമിൽ മാസങ്ങളായി നിർത്തിവച്ചിരുന്ന ബോട്ടിംഗ് വീണ്ടും ആരംഭിച്ചു. വെള്ളമില്ലാതെ നിലച്ച ബോട്ടിംഗ് പുനരാരംഭിച്ചതോടെ ഓണാഘോഷത്തിന് മൂന്നാറിലേക്ക് എത്തുന്ന സഞ്ചാരികളുടെ എണ്ണത്തിലും വർധനവുണ്ടാവും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
3: മാട്ടുപ്പെട്ടിയുടെ കാഴ്ചകൾ ഇനി വെള്ളത്തിലൂടെയും ആസ്വദിക്കാം. മൂന്നാറിലേക്ക് എത്തുന്ന സഞ്ചാരികളുടെ പ്രധാന ആകർഷണങ്ങളിലൊന്നാണ് മാട്ടുപ്പെട്ടി ഡാമും ഇവിടുത്തെ ബോട്ടിംഗ് സൌകര്യങ്ങളും. ശാന്തമായ ജലാശയത്തിലൂടെയുള്ള ബോട്ട് യാത്രയിൽ ചുറ്റുമുള്ള പച്ചപ്പും മലനിരകളുടെ മനോഹര കാഴ്ചകളും ആസ്വദിക്കാം. ബോട്ടിംഗ് വീണ്ടും തുടങ്ങിയതോടെ മാട്ടുപ്പെട്ടിയിൽ സഞ്ചാരികളുടെ തിരക്കിനും ആവേശത്തിനും വീണ്ടും ചൂടേറി. നാളുകളായി കാത്തിരുന്ന ബോട്ടിംഗ് തിരിച്ചെത്തിയതിന്റെ സന്തോഷത്തിലാണ് സഞ്ചാരികളും. മാട്ടുപ്പെട്ടിയുടെ വിനോദസഞ്ചാര ഭൂവളത്തിൽ വീണ്ടും ബോട്ടിംഗ് സജീവമാകുമ്പോൾ സഞ്ചാരികൾക്കും ഇനി യാത്രയുടെ ആസ്വാദനം ഇരട്ടിയാകും.
0: സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. നാളെ കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. മറ്റന്നാൾ പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. നാളെ മുതൽ ഈ മാസം 25 വരെ കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിലെ തീരങ്ങളിലും കന്യാകുമാരി തീരത്തും ഇന്നും നാളെയും കടലാക്രമണത്തിന് സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. FIS ഹോക്കി ലോകകപ്പിൽ ഇന്ത്യൻ പുരുഷ ടീം ഇന്ന് ആതിഥേയരായ നെതർലൻഡ്സിനെ നേരിടും. ഇന്ത്യൻ സമയം വൈകുന്നേരം 7:30 മത്സരം. പാകിസ്ഥാനെ 5-3 പരാജയപ്പെടുത്തി ഇന്ത്യ പൂൾ ഡിയിൽ രണ്ടാം സ്ഥാനത്താണ്. ഓണം പൂജയ്ക്കായി ശബരിമല ക്ഷേത്രനട മറ്റന്നാൾ വൈകിട്ട് തുറക്കും. ഈ മാസം 28 വരെയാണ് ഓണം പൂജകൾ. ദർശനത്തിനായി എത്തുന്ന ഭക്തർക്ക് ഈ ദിവസങ്ങളിൽ ഓണസദ്യയും ഒരുക്കുന്നുണ്ട്. ഓണക്കിറ്റ് വിതരണം, ഓണം ഭക്ഷ്യധാന്യങ്ങളുടെ വിതരണം, അരി വിതരണം എന്നിവ സമയബന്ധിതമായി പൂർത്തീകരിക്കുന്നതിന് നാളെയും ഈ മാസം 25 റേഷൻ കടകൾക്ക് പ്രവൃത്തി ദിവസങ്ങളാണ്. പകരം ഓഗസ്റ്റ് 27, സെപ്റ്റംബർ 2 തീയതികൾ അവധിയായിരിക്കും. ഓണത്തോടനുബന്ധിച്ച് വിപണിയിലെത്തുന്ന പാലിന്റെ ഗുണമേന്മ ഉറപ്പാക്കാൻ ക്ഷീര വികസന വകുപ്പിന്റെ നേതൃത്വത്തിൽ പരിശോധന ശക്തമാക്കി. ഇതിന്റെ ഭാഗമായി പട്ടത്തുള്ള ജില്ലാ ക്വാളിറ്റി കൺട്രോൾ ഓഫീസിൽ ആരംഭിച്ച ഇൻഫർമേഷൻ സെന്ററിന്റെ ഉദ്ഘാടനം തിരുവനന്തപുരം ജില്ലാ കളക്ടർ അനുകുമാരി നിർവഹിച്ചു. പുന്നമടക്കായലിൽ ചരിത്രമെഴുതി അരോമ. 72nd നെഹ്റു ട്രോഫി വള്ളംകളിയിൽ ജേതാക്കളായി കൊല്ലത്തിന്റെ അരോമ ചുണ്ടൻ. കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ റഷ്യൻ സന്ദർശനത്തിന് നാളെ തുടക്കമാകും. സംസ്ഥാനത്തെ ജില്ലാ ജനറൽ ആശുപത്രികളിൽ എല്ലാ ദിവസവും 24 മണിക്കൂറും സ്പെഷ്യാലിറ്റി ചികിത്സാ സേവനങ്ങൾ ലഭ്യമാക്കുമെന്ന് മന്ത്രി കെ മുരളീധരൻ. ഓണത്തെ വരവേൽക്കാനൊരുങ്ങി മലയാളികൾ. ഓണസമൃദ്ധി കർഷക ചന്തകൾക്ക് തുടക്കം. ഓണം വാരാഘോഷത്തിന് പകിട്ട് കൂട്ടാൻ തലസ്ഥാന നഗരി നാളെ മുതൽ ദീപാലങ്കൃതമാകും. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തീരങ്ങളിൽ കള്ളക്കടൽ പ്രതിഭാസത്തിന് സാധ്യതയെന്ന് മുന്നറിയിപ്പ്. FIH ഹോക്കി ലോകകപ്പിൽ ഇന്ത്യൻ പുരുഷ ടീം ഇന്ന് നെതർലൻഡ്സിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.
2: നാട്ടുനന്മയുടെ വേറിട്ട ശബ്ദം ഇത് എന്റെ റേഡിയോ 91.2.

0: ഉദാഹരണത്തിന് മൈജിയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ
1: 20 കാറുകൾ,
0: 25 സ്കൂട്ടറുകൾ,
1: 50 ഇന്റർനാഷണൽ ട്രിപ്പുകൾ,
0: 100,000 രൂപ വീതം 100 പേർക്ക്
1: ബമ്പർ സമ്മാനമായി BMW കാർ,
0: അങ്ങനെ 30 കോടി രൂപയുടെ
1: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.
2: കയർഫെഡ് ഓണം മെഗാ വിപണന മേള. കയറുൽപ്പന്നങ്ങൾ വാങ്ങാം. എല്ലാ ഉൽപ്പന്നങ്ങൾക്കും 10% മുതൽ 35% വരെ വിലക്കുറവ്. കയർഫെഡ് ഓണം വിപണന മേള, പഴയ ഫെഡറൽ ബാങ്കിന് വടക്കുവശം, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9446252232.
3: കണക്ട് ആയോ?
4: ഏ ആയിട്ടില്ല, വെയിറ്റ്. കണക്ട് ആകുന്നു, മലയാളി കണക്ട് ആകുന്നു ലുലുവിനൊപ്പം.
3: അതെ, ഏറ്റവും പുതിയ ഗാഡ്ജറ്റ്സിന്റെയും ടെക്നോളജിയുടെയും ലോകത്തേക്ക് മലയാളി ഇനി സ്മാർട്ടായി കണക്ട് ആകുന്നു. ലോകോത്തര ഇലക്ട്രോണിക്സ് ബ്രാൻഡുകളും അത്യാധുനിക ഹോം അപ്ലയൻസുകളും ഏറ്റവും മികച്ച വിലയിലും മികച്ച സേവനത്തിലും സ്വന്തമാക്കൂ ലുലു കണക്റ്റിൽ നിന്നും. ഈ ഷോപ്പിംഗ് അവിസ്മരണീയമാക്കാൻ നിങ്ങളെ കാത്തിരിക്കുന്നു 20 കിയാസെറോസ് കാറുകളും സ്വർണ്ണ നാണയങ്ങളും അടക്കം വമ്പൻ സമ്മാനങ്ങൾ. അപ്പോ ഈ ഓണം ലുലു കണക്റ്റിനൊപ്പം സ്മാർട്ടായി ആഘോഷിക്കൂ. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ.
5: കേട്ടിട്ട് തന്നെ ത്രില്ലാവുന്നു.
6: ത്രില്ലടിപ്പിക്കുന്ന ഓണം ഓഫറുകളുമായി രശ്മി ഹാപ്പി ഹോം.
7: ഫർണിച്ചർ, ഇലക്ട്രോണിക്സ്, ഹോം അപ്ലയൻസസ്, സ്മാർട്ട് ഫോണുകൾ തുടങ്ങി എല്ലാ വിഭാഗത്തിലും 70% വരെ ഡിസ്കൗണ്ട്.
6: ഒപ്പം കാർ, ഇലക്ട്രിക് സ്കൂട്ടർ, വിദേശ യാത്രകൾ, ഗൃഹോപകരണങ്ങൾ തുടങ്ങി 10 കോടി രൂപയുടെ മെഗാ സമ്മാനങ്ങളും.
7: രശ്മി ഹാപ്പി ഹോം, ഹരിപ്പാട്, കറ്റാനം, കരുനാഗപ്പള്ളി, പാരിപ്പള്ളി ആൻഡ് ആറ്റിങ്ങൽ.

0: ബ്രോ, കാറ് ബുക്ക് ചെയ്താ?
1: ഇല്ല, ഒരു 45 ദിവസം കഴിയട്ടെ.
0: 45 ദിവസം
1: മൈജിന്ന് ഒരു ഫോൺ വാങ്ങിച്ചിട്ടുണ്ട്. കാറ്, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, 100 പേർക്ക് 1 ലക്ഷം വീതം തുടങ്ങി BMW വരെയുള്ള ഗിഫ്റ്റ് അടിച്ച 45 ദിവസത്തിനുള്ളിൽ കിട്ടും.
2: മൈജിയോണം മാസോണം സീസൺ 4 വിശ്വാസത്തോടെ വാങ്ങാം, സന്തോഷത്തോടെ നേടാം.
3: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
4: രണ്ടും ഒരുമിച്ചായാലോ?
3: ഒരുമിച്ചിട്ടാനോ?
4: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണാവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
3: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
5: നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മനോഹര ഗാനങ്ങൾക്കായി ട്യൂൺ ചെയ്യൂ എൻ ഡി റേഡിയോ 91.2.

0: ഒരു ടി വി വാങ്ങിച്ചാൽ BMW പിറകെ വരും.
1: അതെങ്ങനെ?
0: മൈ ജി ഓണം മാസ് ഓണം ബമ്പർ പ്രൈസ് BMW. ആയിരക്കണക്കിന് സമ്മാനങ്ങൾ വേറെയും. മൈ ജി ഓണം മാസ് ഓണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈ ജി.
2: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽസ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
3: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽസിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹീന്ദ്ര താർ. ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
4: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
5: ആഘോഷങ്ങൾക്കൊപ്പം ആവേശം നിറയ്ക്കാൻ ഓഗസ്റ്റ് 21 മുതൽ 25 വരെ ലുലു തിരുവോണ തകർതി.
6: ലുലു ഹൈപ്പർ മാർക്കറ്റ്, ലുലു കണക്ട് എന്നിവിടങ്ങളിൽ 50% വരെ ഗംഭീര ഓഫർ. മനസ്സ് നിറയെ ഷോപ്പ് ചെയ്യാം.
7: 20 കിയാ സീറോസ് കാറുകൾ, ഡെയിലി ഗിഫ്റ്റ്സ്, ഗോൾഡ് കോയിൻസ്, മിക്സർ ഗ്രൈൻഡർ, ഫ്രീ ട്രോളി തുടങ്ങി അനവധി സമ്മാനങ്ങൾ.
6: ഇനി എന്ത് വേണം? ഈ ഓണം കൊട്ടിയം ഡ്രീംസ് മാളിലെ ലുലു ഡെയിലിക്കൊപ്പം അടിപൊളിയാക്കാം.
7: TNC അപ്ലൈ.
8: വിശേഷങ്ങളും ഇനി ഒരൊറ്റ ഫ്രീക്വൻസിയിൽ ഇൻ റേഡിയോ 90.

0: വാഹനങ്ങൾ, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്, പിന്നെ BMW ബമ്പറും.
1: അപ്പോ ഈ ഓണവും മൈജി തൂക്കി.
2: ഈ പൊന്നോണം കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം ആഘോഷിക്കും. കൈ നിറയെ സമ്മാനങ്ങൾ നേടും. ഓഗസ്റ്റ് 16 മുതൽ 31 വരെ. ഓഗസ്റ്റ് 23 ഞായറാഴ്ച നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാകും കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിൽ.
3: ഓഗസ്റ്റ് 16 മുതൽ 22 വരെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും ദിവസേന നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്ന 7 ഭാഗ്യശാലികൾക്ക് ഗോൾഡ് കോയിൻ അടക്കം സമ്മാനങ്ങൾ മംമ്താ മോഹൻദാസ് നേരിട്ട് നൽകുന്നു. ഓഗസ്റ്റ് 23 മുതൽ 31 വരെ പർച്ചേസ് ചെയ്യുന്ന ഭാഗ്യശാലികൾക്ക് 2 കൂടുമ്പോൾ നറുക്കെടുപ്പിലൂടെ 10,000 വീതം സമ്മാനം. മെഗാ നറുക്കെടുപ്പിൽ 1 സമ്മാനം 50,000 രൂപയും 2 സമ്മാനം 25,000 രൂപയും. കൂടാതെ ഓരോ 50,000 രൂപയുടെ ഡയമണ്ട് പർച്ചേസിനും ഒരു ഗോൾഡ് കോയിൻ സമ്മാനം.
1: അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
2: കരുനാഗപ്പള്ളിയുടെ ഓണം അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം.

0: ഓഫറിനേക്കാൾ സമ്മാനങ്ങളെ മനസ്സിലും കേറി
1: കാറും സ്കൂട്ടറും BMW ഒക്കെ ഉണ്ടെന്ന് കേട്ട് 100,000 വീതം 100 പേർക്ക് ഉണ്ടെന്നും കേട്ട് എനിക്ക് ഒന്ന് പോകണം.
2: മൈ ജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈ ജി.
3: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ
4: രണ്ടും ഒരുമിച്ചായാലോ?
3: ഒരുമിച്ച് കിട്ടാനോ?
4: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ് അപ് ടു 60% ഓഫ് കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
3: ഡിമോസ് ഫർണിച്ചർ പുത്തൻ തെരുവ് കരുനാഗപ്പള്ളി. കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
5: എപ്പോഴും എവിടെയും കൂട്ടായി 8 റേഡിയോ 91.2.

0: ഒരു സ്മാർട്ട് ടിവി വാങ്ങിയപ്പോ ഇത്ര സന്തോഷോ?
1: ഒരു സ്മാർട്ട് ടിവി മാത്രല്ലല്ലോ, മൈജിയിൽ നിന്നും ഷോപ്പ് ചെയ്യുമ്പോ കാറും സ്കൂട്ടറും മുതൽ BMW വരെ കിട്ടാൻ ചാൻസ് ഉണ്ടെന്ന് അറിഞ്ഞാ എങ്ങനെയാ സന്തോഷം കൂടാതിരിക്കുക?
0: എന്നാ നാളെ ഒന്നുകൂടെ മൈജിയിലേക്ക് പോവാം.
2: മൈജി ഓണം മാസ് ഓണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
3: വെറുതെ ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്താൽ മാത്രം മതിയോ? സൈഡ് എഫക്ട്സ് വല്ലതും ഉണ്ടാവോ?
4: ഇനി ആ പേടി വേണ്ടോ? ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ ശാസ്ത്രീയമായി ഫിറ്റ്നസ് നേടാം.
5: അതെ, കേരളത്തിലെ ആദ്യ ക്ലിനിക്കലി ഗൈഡഡ് ഫിറ്റ്നസ് ഇനിഷ്യേറ്റീവുമായി ചെങ്ങന്നൂർ ഡോക്ടർ KMC ഹോസ്പിറ്റലിലെ ഓർത്തോപീഡിക്സ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ മെഡിഫിറ്റ് ക്ലിനിക്, ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
6: ലൈഫ് ഫുൾ എന്റർടൈൻമെന്റ്, ഇത് എന്റെ റേഡിയോ 91.2.

0: ആഘോഷങ്ങൾക്കൊപ്പം ആവേശം നിറയ്ക്കാൻ ഓഗസ്റ്റ് 21 മുതൽ 25 വരെ ലുലു തിരുവോണ തകർതി.
1: ലുലു ഹൈപ്പർ മാർക്കറ്റ്, ലുലു കണക്ട് എന്നിവിടങ്ങളിൽ 50% വരെ ഗംഭീര ഓഫർ. മനസ്സ് നിറയെ ഷോപ്പ് ചെയ്യാം.
0: 20 കിയ സീറോസ് കാറുകൾ, ഡെയിലി ഗിഫ്റ്റ്സ്, ഗോൾഡ് കോയിൻസ്, മിക്സർ ഗ്രൈൻഡർ, ഫ്രീ ട്രോളി തുടങ്ങിയ അനവധി സമ്മാനങ്ങൾ.
1: ഇനി എന്ത് വേണം? ഈ ഓണം കൊട്ടിയം ഡ്രീംസ് മാളിലെ ലുലു ഡെയിലിക്കൊപ്പം അടിപൊളിയാക്കാം.
0: ടിഎൻസി അപ്ലൈ.
2: എന്താ ചേട്ടാ ഒരു വിഷമം?
3: ഈ ഓണത്തിന് ടി വി ഒന്ന് മാറ്റാന്ന് വിചാരിച്ചിരുന്നു, പക്ഷേ കാശ്.
2: അതിനെന്താ, മൈജിന് ഈസി ആയി ഫൈനാൻസ് കിട്ടുമല്ലോ. നോ കോസ്റ്റ് ഇഎംഐ ഉണ്ട്. ഒപ്പം 100 പേർക്ക് 100,000 വീതം ഉൾപ്പെടെ 30 കോടിയുടെ ഓഫറുകളും സമ്മാനം.
4: മൈജി ഓണം മാസ് ഓണം സീസൺ 4. ഓണം മാസ് ആക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.

0: ഇത്ര പെട്ടെന്ന് മൈജിയിലേക്ക് പോയത്?
1: ഓഫർ കണ്ടിട്ട്
0: ഡിസ്കൗണ്ട് ഉണ്ടോ?
1: അതുണ്ട്. പിന്നെ കാറും സ്കൂട്ടറും BMW ക്യാഷ് പ്രൈസ് എല്ലാം കേട്ടപ്പോ പിന്നെ വെയിറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല.
0: എന്നാലേ ഈ ചായ കഴിഞ്ഞാൽ ഞാനും നേരെ മൈജിയിലോട്ടാ.
2: മൈജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
3: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
4: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
5: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.

നിറപറയ നിലവിളക്കും തുമ്പപ്പൂക്കളും ഒരുപിടി നല്ല ഓർമ്മകളും മനസ്സിൽ നിറച്ച് ഒരുപാട് സ്നേഹവുമായി വീണ്ടും ഒരു ഓണക്കാലം വന്നെത്തി. എന്റെ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേർന്നുകൊണ്ട് നമുക്ക് ഇന്നത്തെ പരിപാടി തുടങ്ങാം. ഇത് എന്റെ റേഡിയോ 91.2 കഴിഞ്ഞു പോയ കാലം. കൂടെയുള്ളത് ഞാൻ സജന. ഓണം ഒന്ന് കേൾക്കുമ്പോൾ തന്നെ ആദ്യം മനസ്സിലേക്ക് ഓടിയെത്തുക ആ പഴയ പൂക്കളങ്ങളാണ്. അന്നൊക്കെ അത്തം തുടങ്ങുന്നത് മുതൽ അതിരാവിലെ എഴുന്നേറ്റ് കയ്യിലൊരു പാത്രവുമായിട്ട് തൊടിയിലേക്കൊരു ഓട്ടമുണ്ട് കേട്ടോ. തുമ്പപ്പൂവും കാക്കപ്പൂവും തെറ്റിയും മുക്കൂറ്റിയും ഒക്കെ പറിച്ചെടുത്തിട്ട് മഴ പെയ്ത മണ്ണിൽ തട്ടാതെ ഓടി നടന്നിരുന്ന മനോഹരമായൊരു ബാല്യകാലം. ഇന്നത്തെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കി, അത്തം ഉദിക്കുമ്പോൾ തന്നെ കടയിൽ പൂക്കൾ മേടിക്കാൻ വേണ്ടിയിട്ട് വലിയൊരു ക്യൂ ആണ് കേട്ടോ. വട്ടത്തിലും ചതുരത്തിലുമുള്ള കളർഫുൾ പൂക്കളങ്ങളിലേക്ക് നമ്മളങ്ങോട്ട് മാറി. എങ്കിലുമേ ആ തുമ്പപ്പൂവിൻ്റെ വിശുദ്ധിയും ചെറിയ പൂക്കളങ്ങളുടെ ഭംഗിയും ഇന്നും നമ്മുടെ മനസ്സിൽ ഏറ്റവും വലിയ സങ്കടവും സന്തോഷവുമാണ്. അതുപോലെ തന്നെ ഓണസദ്യ പോലും ഒരു ഫോൺ കോളിൽ വീട്ടിലെത്തും, അതും റെഡിമെയ്ഡ് സദ്യ പാക്കറ്റുകളുമായി. പണ്ടത്തെ ആളുകൾക്ക് ഇത് ചിന്തിക്കാൻ കഴിയുമായിരുന്നു. അന്നത്തെ ആ നിഷ്കളങ്കതയും സന്തോഷം നമ്മൾ എവിടേക്കോ തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിനെക്കുറിച്ച് പറയാം. ഇത് എൻ്റെ റേഡിയോ 91.2 കഴിഞ്ഞു പോയ കാലം.

0: ലഞ്ച് ബ്രേക്കിൽ എങ്ങോട്ടാ?
1: മൈ ജി ഫ്യൂച്ചറില്
0: എന്താ ഇത്ര അത്യാവശ്യം?
1: ഒരു റെഫ്രിജറേറ്ററും വാഷിംഗ് മെഷീനും വാങ്ങണം. ഭാഗ്യം ഉണ്ടെങ്കിൽ വാങ്ങിയത് ഫ്രീ ആയി കിട്ടാനുള്ള ചാൻസും ഉണ്ട്.
0: എന്നാ ഞാനും വരുന്നളിയാ.
2: മൈ ജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈ ജി.
3: ആഘോഷങ്ങൾക്കൊപ്പം ആവേശം നിറയ്ക്കാൻ ഓഗസ്റ്റ് 21 മുതൽ 25 വരെ ലുലു തിരുവോണ തകർതി.
4: ലുലു ഹൈപ്പർ മാർക്കറ്റ്, ലുലു കണക്ട് എന്നിവിടങ്ങളിൽ 50% വരെ ഗംഭീര ഓഫർ. മനസ്സ് നിറയെ ഷോപ്പ് ചെയ്യാം.
3: 20 കിയ സീറോസ് കാറുകൾ, ഡെയിലി ഗിഫ്റ്റ്സ്, ഗോൾഡ് കോയിൻസ്, മിക്സർ ഗ്രൈൻഡർ, ഫ്രീ ട്രോളി തുടങ്ങിയ അനവധി സമ്മാനങ്ങൾ.
4: ഇനി എന്ത് വേണം? ഈ ഓണം കൊട്ടിയം ഡ്രീംസ് മോളിലെ ലുലു ഡെയിലിക്കൊപ്പം അടിപൊളിയാക്കാം.
3: TNC അപ്ലൈ.

ഇപ്പോൾ നമ്മുടെ ഓണത്തിന്റെ പ്രധാന ഭാഗം. നമ്മുടെ താരം സദ്യയാണ് കേട്ടോ. അന്ന് അടുക്കളയിൽ എന്തൊരു ബഹളം വരുന്നു. അമ്മയും അമ്മൂമ്മയും ഒക്കെ ചേർന്നിട്ട് ഒരിടത്ത് ചേനയും കായും നുറുക്കുന്ന ഒച്ച, മറ്റൊരിടത്തെ എണ്ണയിൽ വറുത്തെടുക്കുന്ന ശർക്കര വരട്ടിയുടെയും ഉപ്പേരിയുടെയും ആ നല്ല നാടൻ വെളിച്ചെണ്ണയുടെയും മണം. അതിനിടയിലൂടെ കൊതിയുടെ ഉപ്പേരി തട്ടിയെടുക്കാൻ പറ്റുമോ എന്ന് നോക്കുന്ന നമ്മള് അങ്ങോട്ട് മാറി നിൽക്കുന്നു പറഞ്ഞിട്ട് അവിടെ നല്ല ചൂടുള്ള എണ്ണയാണെന്ന് പറഞ്ഞ് വഴക്ക് പറയുന്ന അമ്മ. ഇന്നും മറക്കാത്ത ഓർമ്മകളാണ് ഇതൊക്കെ അല്ലേ. ചിങ്ങമാസം വരുന്നതിന് മുൻപ് തന്നെ ഓണത്തിന്റെ ഒരുക്കങ്ങൾ അങ്ങോട്ട് തുടങ്ങും, അച്ചാറെല്ലാം ഇട്ട് തുടങ്ങും. എന്നാലേ ഇന്ന് നമ്മൾ കാറ്ററിംഗുകാരോട് ഓർഡർ ചെയ്തിട്ട് കാത്തിരിക്കുമ്പോൾ അന്നത്തെ ആ പുകയും അടുക്കളയും ഒന്നിച്ചിരുന്നുണ്ടാക്കിയ ആ സ്നേഹത്തിന്റെ രുചിയും നമ്മൾ അറിയാതെ തന്നെ ഓർത്തു പോകും. ഒരിക്കലും മറക്കാത്ത ഓർമ്മകൾ. ഇത് എൻ്റെ റേഡിയോ 91.2 കഴിഞ്ഞു പോയ കാലം.

0: ഓണത്തിന് മൈജിയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ
1: 20 കാറുകൾ,
0: 25 സ്കൂട്ടറുകൾ,
1: 50 ഇന്റർനാഷണൽ ട്രിപ്പുകൾ,
0: 1 ലക്ഷം രൂപ വീതം 100 പേർക്ക്
1: ബമ്പർ സമ്മാനമായി BMW കാർ.
0: അങ്ങനെ 30 കോടി രൂപയുടെ
1: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.
2: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ,
3: രണ്ടും ഒരുമിച്ചായാലോ?
2: ഒരുമിച്ച് കിട്ടാനോ?
3: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
2: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റു ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.

മാറി, ആഘോഷങ്ങളുടെ ശൈലിയും മാറി. ഇന്ന് പലരും പ്രവാസ ലോകത്തിലാണ്, അല്ലെങ്കിൽ ജോലി തിരക്കിലാണ്. എങ്കിലും വാട്സപ്പ് ഗ്രൂപ്പുകളിലെ ആശംസകളിലൂടെയും വീഡിയോ കോളിലൂടെയും ദൂരെ ഇരുന്ന് കണ്ടും ചിരിക്കുന്ന നമ്മൾ ഓണത്തെ നെഞ്ചോട് ചേർക്കുന്നു. അതുപോലെ തന്നെ ഫ്ളാറ്റുകളിലെ റെസിഡൻസ് അസോസിയേഷൻ മത്സരങ്ങളിലും ക്ലബ്ബുകളിലെ വടംവലിയും വേഷം കെട്ടലുമൊക്കെയായി പുതിയ രീതിയിൽ സന്തോഷം കണ്ടെത്തുന്നു. എന്നാൽ ആ പഴയ ഓണക്കാലം എന്തു മനോഹരമായിരുന്നു. ചിങ്ങമാസം വരുന്നതിന് മുൻപ് തന്നെ കടകളിൽ മനോഹരമായ പല നിറങ്ങളിലും വർണ്ണങ്ങളിലും സാധനങ്ങൾ നിറയും. പന്തും ബലൂണും വാച്ചും തൂക്കും പൊട്ടാസും വളയും പൊട്ടും പല നിറങ്ങളിലുള്ള കണ്ണാടിയും ഒക്കെയായിട്ട് കാണാൻ തന്നെ എന്ത് ഭംഗിയായിരുന്നു. അതുപോലെ തന്നെ ചെത്തി വൃത്തിയാക്കിയ വലിയൊരു പറമ്പിൽ വലിയ മരത്തിൻ്റെ രണ്ടറ്റത്തായി ഊഞ്ഞാലിട്ടിട്ട് അതിലാടുകയും പറക്കുകയും ചെയ്തിരുന്ന അന്നത്തെ കുട്ടികൾ. പിന്നെ എന്തൊക്കെ തരം മത്സരങ്ങളുണ്ടായിരുന്നു. വടംവലി മത്സരം, സുന്ദരിക്കൊരു പൊട്ടുകുത്തൽ, തുമ്പിത്തുള്ളൽ, കസേരക്കളി, പുലിക്കളി, ഉറിയടി മത്സരം, പിന്നെ സന്ധ്യയാവുമ്പഴേ എല്ലാ വീടുകളിലും പാട്ടും കൊട്ടുമായി വരുന്ന നമ്മുടെ മാവേലിയും കുട്ടികളും. അങ്ങനെ വളരെ മനോഹരമായിരുന്നു ഓണക്കാലം. എന്നാൽ ഇപ്പോൾ പൂക്കളവും സദ്യയും മാറിയെങ്കിലും മലയാളികളുടെ മനസ്സൊന്നാണെന്ന് വീണ്ടും വീണ്ടും നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒന്നായി ഓണം ഇന്നും നിലനിൽക്കുന്നു അല്ലേ. ഇത് എൻ്റെ റേഡിയോ 91.2 കഴിഞ്ഞു പോയ കാലം.

0: ആഘോഷങ്ങൾക്കൊപ്പം ആവേശം നിറയ്ക്കാൻ ഓഗസ്റ്റ് 21 മുതൽ 25 വരെ ലുലു തിരുവോണ തകർതി.
1: ലുലു ഹൈപ്പർ മാർക്കറ്റ്, ലുലു കണക്ട് എന്നിവിടങ്ങളിൽ 50% വരെ ഗംഭീര ഓഫർ. മനസ്സ് നിറയെ ഷോപ്പ് ചെയ്യാം.
0: 20 കിയ സീറോസ് കാറുകൾ, ഡെയിലി ഗിഫ്റ്റ്സ്, ഗോൾഡ് കോയിൻസ്, മിക്സർ ഗ്രൈൻഡർ, ഫ്രീ ട്രോളി തുടങ്ങിയ അനവധി സമ്മാനങ്ങൾ.
1: ഇനി എന്ത് വേണം? ഈ ഓണം കൊട്ടിയം ഡ്രീംസ് മാളിലെ ലുലു ഡെയിലിക്കൊപ്പം അടിപൊളിയാക്കാം.
0: ടിഎൻസി അപ്ലൈ.
2: 30 കോടി രൂപയുടെ
3: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.

എത്രയൊക്കെ സന്തോഷിച്ചാലും ഈ ഓണക്കാലത്ത് നമ്മുടെ മനസ്സിൻ്റെ ഒരു കോണിൽ ചെറിയൊരു വിങ്ങലുണ്ട്. കഴിഞ്ഞുപോയ ഓണങ്ങളിൽ നമ്മുടെ ഒപ്പം ചിരിച്ച്, പായസം വിളമ്പിത്തന്ന്, മുറ്റത്ത് പൂക്കളമിടാൻ കൂടെ നിന്ന്, ഇന്ന് നമ്മളോടൊപ്പം ഇല്ലാത്ത ആ പ്രിയപ്പെട്ട മനുഷ്യർ, അപ്പൂപ്പനാകാം, അമ്മൂമ്മയാകാം, അല്ലെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളാകാം, അവരിന്ന് നമ്മളോടൊപ്പം ഇല്ലെങ്കിലും അവരുടെ ഓർമ്മകളും സ്നേഹവും ഇന്നും നമ്മുടെ ഓരോ ഓണാഘോഷത്തിലും കൂടെ തന്നെയുണ്ട്. തിരുവോണനാളിൽ സ്നേഹം അത്രയും വിളമ്പി, പായസത്തിൻ്റെ മധുരം ചേർത്തവർ, അങ്ങനെ എത്രയോ പ്രിയപ്പെട്ട മനുഷ്യരാണ് ഇന്ന് നമ്മുടെ കൂടെ ഇല്ലാത്തത്. അവരുടെ അസാന്നിധ്യം തരുന്ന വിങ്ങൽ ഈ ഓണനാളിൽ ഏത് പൂക്കളത്തെക്കാളും വലുതാണ്. പക്ഷേ ഓണം നമ്മളെ പഠിപ്പിക്കുന്നത് കൂട്ടായ്മയുടെയും സ്നേഹത്തിൻ്റെയും സന്ദേശമാണ്. ഭൗതികമായി അവർ നമ്മളോടൊപ്പം ഇല്ലെങ്കിലും നമ്മുടെ ഓരോ പൂക്കളത്തിലും പായസത്തിൻ്റെ ഓരോ തുള്ളി മധുരത്തിലും മനസ്സിലെ മായാത്ത ഓർമ്മകളായി അവർ നമ്മളോടൊപ്പമുണ്ട്. ആ പ്രിയപ്പെട്ടവരുടെ ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ട് അവരുടെ സ്നേഹവും ആശീർവാദം നെഞ്ചിലേറ്റി നമുക്ക് ഈ ഓണം ആഘോഷിക്കാം. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണം.

ശുഭദിന ചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ആസൂത്രണമെന്നാൽ കേവലമായ ഒരു ആലോചന മാത്രമാണ്. ആ ആലോചനയിലൂടെ സാധ്യമാകുമെങ്കിൽ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളെയാണ് ആസൂത്രണം എന്ന് പറയുന്നത്. വർത്തമാനകാലം അഥവാ പ്രസന്റ്, ഈ നിമിഷം, അതാണ് ഏറ്റവും മനോഹരം. അവിടെയാണ് നാം ജീവിച്ചു തീർക്കേണ്ടത്. ഭാവി നമ്മുടെ കയ്യിലല്ല എന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ഏറ്റവും മനോഹരമായ വിരിപ്പിൽ വിരിച്ചു കിടന്നുറങ്ങാനും ഏറ്റവും നല്ല പാത്രത്തിൽ ഏറ്റവും നല്ല ഭക്ഷണം കഴിക്കേണ്ടതുമെല്ലാം ഈ നിമിഷമാണ്. നാളെ ആർക്കോ വേണ്ടി കരുതി വെച്ച് ഒടുവിൽ ജീവിതത്തിന്റെ എല്ലാ സുഖരസാനുഭൂതികളും നഷ്ടപ്പെട്ട ശേഷം നിർനിമേഷരായി അനുഭവിച്ചില്ലല്ലോ എന്ന് നോക്കിയിരിക്കേണ്ടവരല്ല നമ്മൾ. ഞാൻ പറയാൻ വന്നത്, ഈ കോവിഡ് കാലവും ഇതിന്റെ ഒരു ദുരന്തവുമൊക്കെ നമ്മളെ പഠിപ്പിച്ച ചില പാഠങ്ങളുണ്ട്. പണ്ട് പ്രായമായവർ വീട്ടിലേക്ക് വരുമോ എന്ന് ആരോടെങ്കിലും ചോദിച്ചാൽ ദൈവം ഇടയാക്കുമെങ്കിൽ നാളെ വരാം, ഈശ്വര കൃപയാൽ വരാം എന്നൊക്കെ പറയും. മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരാണെങ്കിൽ ഇൻഷാ അല്ലാ, അള്ളാഹു ഇടയാക്കുമെങ്കിൽ വരാം, എങ്ങനെയൊക്കെയാണ് ഒരു കാലത്ത് ആളുകൾ പറഞ്ഞിരുന്നത്. അങ്ങനെ പറയുന്നതിൻ്റെ പിന്നിലെ ഏറ്റവും പ്രധാനപ്പെട്ട യുക്തി എന്നത് അടുത്ത നിമിഷം എന്താണെന്ന് അറിയാൻ കഴിയുന്നില്ല എന്ന ഒരു മനുഷ്യന്റെ നിസ്സഹായത തന്നെയാണ്. പക്ഷെ പിന്നീട് നമുക്ക് എന്തൊക്കെയോ ആയപ്പോൾ, സമ്പത്തും വിദ്യാഭ്യാസവും ആരോഗ്യവും വാഹനവും വലിയ വലിയ വീടുകളൊക്കെ ആയപ്പോൾ, നാളെയും അടുത്ത നിമിഷവും അടുത്ത ആഴ്ചയും അടുത്ത മാസവും ഒക്കെ നമ്മുടെ കൈപ്പിടിയിലാണെന്ന് ഓർത്തു. പക്ഷേ ഒടുവിൽ നാം തിരിച്ചറിഞ്ഞു, നമ്മുടെ കൈപ്പിടിയിലുള്ളത് നമ്മുടെ ജീവൻ മാത്രമാണ്. ബാക്കി പ്രവൃത്തികളെല്ലാം, ആസൂത്രണമെല്ലാം വേറെന്തിൻ്റെയൊക്കെയോ കൈപ്പിടിയിലാണ്. കാലമാണ് ഏറ്റവും വലിയ സാക്ഷി, കർമ്മം തന്നെയാണ് മറ്റൊരു പ്രധാന സാക്ഷി. നേരുന്നു ശുഭദിനം. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്.

0: ടി വി വാങ്ങിച്ചാൽ BMW പറകരുത്.
1: അതെങ്ങനെ?
0: മൈ ജി ഓണം മാസ് ഓണം ബമ്പർ പ്രൈസ് BMW ആയിരക്കണക്കിന് സമ്മാനങ്ങൾ വേറെയും. മൈ ജി ഓണം മാസ് ഓണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈ ജി.
2: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളിസിൽ കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
3: ഇതിനോടനുബന്ധിച്ച് ജോളി സെയിൽസിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
4: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
5: ആഘോഷങ്ങൾക്കൊപ്പം ആവേശം നിറയ്ക്കാൻ ഓഗസ്റ്റ് 21 മുതൽ 25 വരെ ലുലു തിരുവോണ തകൃതി.
6: ലുലു ഹൈപ്പർ മാർക്കറ്റ്, ലുലു കണക്ട് എന്നിവിടങ്ങളിൽ 50% വരെ ഗംഭീര ഓഫർ. മനസ്സ് നിറയെ ഷോപ്പ് ചെയ്യാം.
7: 20 കിയ സീറോസ് കാറുകൾ, ഡെയിലി ഗിഫ്റ്റ്സ്, ഗോൾഡ് കോയിൻസ്, മിക്സർ ഗ്രൈൻഡർ, ഫ്രീ ട്രോളി തുടങ്ങി അനവധി സമ്മാനങ്ങൾ.
6: ഇനി എന്ത് വേണം? ഈ ഓണം കൊട്ടിയം ഡ്രീംസ് മാളിലെ ലുലു ഡെയിലിക്കൊപ്പം അടിപൊളിയാക്കാം.
7: TNC അപ്ലൈ.

0: വാഹനങ്ങൾ, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്, പിന്നെ BMW ബമ്പറും.
1: അപ്പോ ഈ ഓണവും മൈജി തൂക്കി.
2: ഈ പൊന്നോണം കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം ആഘോഷിക്കും. കൈ നിറയെ സമ്മാനങ്ങൾ നേടും. ഓഗസ്റ്റ് 16 മുതൽ 31 വരെ. ഓഗസ്റ്റ് 23 ഞായറാഴ്ച നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാകും കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിൽ.
3: ഓഗസ്റ്റ് 16 മുതൽ 22 വരെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും ദിവസേന നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്ന 7 ഭാഗ്യശാലികൾക്ക് ഗോൾഡ് കോയിൻ അടക്കം സമ്മാനങ്ങൾ മംമ്താ മോഹൻദാസ് നേരിട്ട് നൽകുന്നു. ഓഗസ്റ്റ് 23 മുതൽ 31 വരെ പർച്ചേസ് ചെയ്യുന്ന ഭാഗ്യശാലികൾക്ക് 2 കൂടുമ്പോൾ നറുക്കെടുപ്പിലൂടെ 10,000 വീതം സമ്മാനം. മെഗാ നറുക്കെടുപ്പിൽ 1 സമ്മാനം 50,000 രൂപയും 2 സമ്മാനം 25,000 രൂപയും. കൂടാതെ ഓരോ 50,000 രൂപയുടെ ഡയമണ്ട് പർച്ചേസിനും ഒരു ഗോൾഡ് കോയിൻ സമ്മാനം.
1: അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
2: കരുനാഗപ്പള്ളിയുടെ ഓണം അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം.

0: ചേട്ടാ മൈജിയിലേക്ക് വിടാം.
1: ഓണം ഷോപ്പിംഗോ?
0: ആ ഓഫറിനേക്കാൾ ആ സമ്മാനങ്ങളെ മനസ്സിലും കേറി.
1: കാറും സ്കൂട്ടറും BMW ഒക്കെ ഉണ്ടെന്ന് കേട്ട്, 100,000 വീതം 100 പേർക്ക് ഉണ്ടെന്നും കേട്ട്, എനിക്ക് ഒന്ന് പോകണം.
2: മൈജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
3: അല്ലേ, താൻ എന്ത് കേടോ കുറെ നേരം കൊണ്ട് താടിക്ക് കയ്യും കൊടുത്തിരിക്കുന്നത്? തന്റെ വല്ലതും കളഞ്ഞു പോയോ?
4: ഞാൻ ആലോചിച്ചതേ, ഇത്തവണ ഓണത്തിന് സാധനം വാങ്ങാൻ HNJ മാളിലെ ചോയ്സിൽ പോണോ അതോ നമ്മുടെ പഴയ ചോയ്സിൽ പോണോ എന്നാ.
3: രണ്ടിൽ എവിടെ പോയാലും ഓണത്തിന് വേണ്ട പല ഐറ്റങ്ങളും നേരവാദി കാശിന് ആ ചോയ്സിൽ കൊടുക്കുന്നു.
4: ആ അത് പിന്നെ വെറും പരസ്യം പറച്ചിൽ മാത്രമല്ല, കടയെ ചെല്ലുമ്പോ പറഞ്ഞ ഓഫറിനേക്കാൾ കൂടുതൽ കാണുമെന്ന് എല്ലാവർക്കും അറിയാം.
3: സകല കമ്പനിയുടെയും സാധനം അവിടെ തന്നെ കിട്ടുന്നത് കൊണ്ടേ പല കടകളിൽ കയറി നിരങ്ങണ്ടല്ലോ.
4: 10-18 വർഷങ്ങളായിട്ട് നമ്മൾ ചോയ്സ് നല്ല ഓണക്കോള് നടത്തുന്നത്.
3: രണ്ട് ചോയ്സിലും പാർക്കിങ്ങിന്റെയും സർവീസിന്റെയും കാര്യം പറയാതിരിക്കാൻ പറ്റത്തില്ല. കഴിഞ്ഞ തവണ എന്നപ്പോ എന്നെ കൈവെള്ളയിൽ വെച്ചോണ്ട് ആ കുച്ചുങ്ങള് നടന്നത്.
4: എന്നാ പിന്നെ വർത്താനം ഒക്കെ പിന്നെ പറയാൻ പറ്റിയ, നമുക്ക് ഇപ്പൊ തന്നെ ചോയ്സിൽ പോയി ഓണക്കോൾ അങ്ങ് നടത്താം.
3: എടി മിടുക്കി.
5: മുൻനിര കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾക്ക് നേർപകുതി വിലയുമായി ചോയ്സിൽ ഗംഭീര ഓണം ഓഫർ സെയിൽ. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മോൾ, ചോയ്സ് സൂപ്പർ മാർക്കറ്റ്, ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ കരുനാഗപ്പള്ളി, ഭരണിക്കാവ്, പുത്തൂർ, കൊട്ടാരക്കര, ചാരുമ്പൂട് ആൻഡ് അടൂർ. ഏവർക്കും ചോയ്സിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
6: കയർഫെഡ് ഓണം മെഗാ വിപണന മേള. കയറുൽപ്പന്നങ്ങൾ വാങ്ങാം. എല്ലാ ഉൽപ്പന്നങ്ങൾക്കും 10% മുതൽ 35% വരെ വിലക്കുറവ്. കയർഫെഡ് ഓണം വിപണന മേള, പഴയ ഫെഡറൽ ബാങ്കിന് വടക്കുവശം, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9446252232.

0: നമ്മുടെ നാടൻ ചന്ദ്രക്കാരനും മൂവാണ്ടനും മുതൽ എക്സോട്ടിക് രാജാപുരിയും അൽഫോൺസയും വരെ എത്ര തരം വെറൈറ്റി മാമ്പഴമാണെന്നോ?
1: എവിടെ?
0: നമ്മുടെ ലുലു മാംഗോ ഫെസ്റ്റിലെ
2: സമ്മർണിനി മാമ്പഴത്തിന്റെ മാധുര്യം 30 ഇനം മാമ്പഴങ്ങളുമായി ലുലു മാംഗോ ഫെസ്റ്റ് May 1-10 വരെ ഒൺലി അറ്റ് ലുലു ഡെയിലി ഡ്രീംസ് മാൾ കൊട്ടിയം.
3: ബ്രോ, കാർ ബുക്ക് ചെയ്താ?
4: ഇല്ല, ഒരു 45 കഴിയട്ടെ.
3: 45 ദിവസം
4: മൈജിന്ന് ഒരു ഫോൺ വാങ്ങിച്ചിട്ടുണ്ട്. കാർ, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, 100 100 വീതം തുടങ്ങി BMW വരെയുള്ള ഗിഫ്റ്റാ. അടിച്ചാ 45 ദിവസത്തിനുള്ളിൽ കിട്ടും.
5: മൈജി ഓണം മാസോണം സീസൺ 4 വിശ്വാസത്തോടെ വാങ്ങാം, സന്തോഷത്തോടെ നേടാം.
6: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
7: രണ്ടും ഒരുമിച്ചായാലോ?
6: ഒരുമിച്ച് കിട്ടാനോ?
7: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണാവസരം. 3 lakh മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
6: ഡിമോസ് ഫർണിച്ചർ പുത്തൻ തെരുവ് കരുനാഗപ്പള്ളി, കൂടാതെ മറ്റു ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.

0: ആഘോഷങ്ങൾക്കൊപ്പം ആവേശം നിറയ്ക്കാൻ ഓഗസ്റ്റ് 21 മുതൽ 25 വരെ ലുലു തിരുവോണ തകർതി.
1: ലുലു ഹൈപ്പർ മാർക്കറ്റ്, ലുലു കണക്ട് എന്നിവിടങ്ങളിൽ 50% വരെ ഗംഭീര ഓഫർ. മനസ്സ് നിറയെ ഷോപ്പ് ചെയ്യാം.
0: 20 കിയ സീറോസ് കാറുകൾ, ഡെയിലി ഗിഫ്റ്റ്സ്, ഗോൾഡ് കോയിൻസ്, മിക്സർ ഗ്രൈൻഡർ, ഫ്രീ ട്രോളി തുടങ്ങിയ അനവധി സമ്മാനങ്ങൾ.
1: ഇനി എന്ത് വേണം? ഈ ഓണം കൊട്ടിയം ഡ്രീംസ് മാളിലെ ലുലു ഡെയിലിക്കൊപ്പം അടിപൊളിയാക്കാം.
0: ടിഎൻസി അപ്ലൈ.
2: എന്താ ചേട്ടാ ഒരു വിഷമം?
3: ഈ ഓണത്തിന് ടിവി ഒന്ന് മാറ്റാന്ന് വിചാരിച്ചിരുന്നു, പക്ഷേ കാശ്.
2: അതിനെന്താ, മൈജിന് ഈസിയായി ഫൈനാൻസ് കിട്ടുമല്ലോ. നോ കോസ്റ്റ് ഇഎംഐ ഉണ്ട്. ഒപ്പം 100 പേർക്ക് 1 ലക്ഷം വീതം ഉൾപ്പെടെ 30 കോടിയുടെ ഓഫറുകളും സമ്മാനങ്ങളും.
4: മൈജി ഓണം മാസ് ഓണം സീസൺ 4. ഓണം മാസ് ആകാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, KRDA കമ്മ്യൂണിറ്റി എൻ്റെ റേഡിയോ 91.2 ഇന്നത്തെ പ്രക്ഷേപണം ഇവിടെ അവസാനിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. വിലാസം: KRDA കമ്മ്യൂണിറ്റി എൻ്റെ റേഡിയോ 91.2, KRDA കോംപ്ലക്സ്, KS പുരം, കരുനാഗപ്പള്ളി, കൊല്ലം. ഫോൺ 0476264 3691. വെബ്സൈറ്റ് www.enderadio.com. ഇമെയിൽ enderadioindia@gmail.com. അടുത്ത പ്രക്ഷേപണം നാളെ രാവിലെ 6 മണി മുതൽ. എല്ലാ ശ്രോതാക്കൾക്കും ശുഭരാത്രി.